0: ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപതി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരുനേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00-നാണ് ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
0: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി-1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്ന് വരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെക്കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും

0: മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡിസിസി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് കെഎസ്ഇബി അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 കെവി സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഡബ്ല്യു നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനം വകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കിവരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനം വകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഈ മാസം 19 ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ എ കെ ബി നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻഡ് മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ, വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ കെജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AIR, റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: കൊച്ചിരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയും
1: ആർ ജെ നിതിനുമാണ് ഇന്ന് കൂടെ ഉള്ളത്.
0: അതെ നിതിനെ, അപ്പോ ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയുണ്ട്? ഒരു വീക്കെൻഡ് കൂടി വന്നെത്തിയിരിക്കുകയാണല്ലോ.
1: ശനിയാഴ്ച, അതെ, നല്ലൊരു പ്രഭാതത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് നമ്മൾ.
0: പുതു പ്രഭാതം,
1: അതെ.
0: ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ഒരു രാവിലെ തന്നെ മഴയൊക്കെ പെയ്ത് അല്ലേ?
1: മഴ പെയ്തോ?
0: ആ, ഞങ്ങളുടെയൊക്കെ അടുത്ത് മഴ ഉണ്ടായിരുന്നു.
1: നമുക്ക് മഴയില്ലായിരുന്നു,
0: മഴയില്ല. വന്ന സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്നത് കണ്ടില്ല?
1: ഇല്ല, ഞാൻ ഇപ്പുറത്തെ വഴി കൂടെയാണ് വരുന്നത്. ശരി, അപ്പുറത്തെ വഴി, ഞാൻ ഇപ്പുറത്തെ വഴി,
0: രണ്ടും വഴി. ഇവിടെ മഴയുണ്ട്, അവിടെ
1: മഴയില്ല.
0: ആ ശരിയാണ് കേട്ടോ. പക്ഷെ എങ്കിലും ഒരു തണുപ്പ് ഫീല് ചെയ്യുന്നില്ലേ? എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
1: എ സി
0: ഇരുന്നുകൊണ്ടാണോ ഈ പറയുന്നത്? പക്ഷെ അല്ല, നല്ലൊരു
1: മഴ ഉണ്ടായിരുന്നു അന്നേരം. ഇന്നലെ
0: ഇന്ന്
1: രാവിലെ ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു.
0: രാവിലെ മഴയത്തൊക്കെ ഇങ്ങനെ മടിച്ചു, പിന്നെന്താണ് ഉറങ്ങാൻ പറ്റാത്ത എന്റെ ഒരു ഇതും അല്ലേ. പിന്നെ നമുക്കിവിടെ വരാലോ അല്ലെ. നമ്മൾ രാവിലെ ഇവിടെ വന്ന് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എല്ലാരും ഉണർന്നിട്ടുണ്ടോ, അതോ ഇപ്പോഴും ആ ഒരു മഴയുടെ തണുപ്പിലൊക്കെ ഇങ്ങനെ മൂടി പുതച്ച് കിടന്നിങ്ങനെ സുഖമായിട്ട് ഉറങ്ങുകയാണോ ശരിക്കും അല്ലേ?
1: അപ്പൊ
0: എല്ലാരും ഒന്ന് ഉണർന്നേ അല്ലേ, വേഗം തന്നെ ഉണർന്ന് നമ്മുടെ ഒരു ടോപ്പിക്കിലേക്കൊക്കെ ഒന്ന് പോകാം. അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണ്?
1: ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ നമ്മള് ഓരോ വിഷയങ്ങളല്ലേ കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇന്ന് അങ്ങനല്ല, ഇന്ന് പങ്കുവെക്കണം. പക്ഷെ ഇന്ന് അതിനകത്ത് നമ്മളൊരു സംഗീതത്തിന്റെ ഒരു ചൂട് പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്,
0: വേറെ
1: അർത്ഥ തലങ്ങളിലേക്ക് പോവുകയാണ്.
0: അതെ
1: അതെ, അങ്ങനെ ട്രാക്ക് മാറ്റി. അതായത് നമ്മളിപ്പോ ഒരു അക്ഷരം പറയും. ഇപ്പൊ ഞാൻ ഒരു അക്ഷരം പറയാം, ഒരു പ വെച്ച് ഐശ്വര്യക്ക് അറിയുന്നൊരു പാട്ട് പറഞ്ഞു.
0: പാലും പഴം.
1: അപ്പൊ ഇതേപോലെ നമ്മളൊരു അന്താക്ഷരി കളിക്കുകയാണ് ഇന്ന്. ഒരു അന്താക്ഷരി മൂഡിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്, ഇന്ന് ഗ്രീറ്റിംഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അക്ഷരം പറയും, ആ അക്ഷരത്തിൽ നിങ്ങൾക്ക് അറിയാൻ ഒരു പാട്ട്, നിങ്ങൾ തുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയണം.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് തോന്നില്ല. നമുക്ക് ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു അക്ഷരം പെട്ടെന്ന് ഇപ്പൊ പാ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്താണോ മൈൻഡിലേക്ക് ആദ്യമേ ഓടി വന്ന ഒരു പാട്ട് അത് പറയുക. അതിനെ കുറിച്ച്
1: പറയുമ്പോൾ നമുക്കും അറിയാതെ നമ്മൾ നോക്കണം കേട്ടോ.
0: പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നതൊക്കെ പറയാലോ. ഹ്യൂമൻസ്.
1: അപ്പൊ
0: അങ്ങനത്തെ ഒരു വിഷയമാണ് ഇന്ന്. അപ്പൊ പാട്ടുകൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. പാട്ടുകൾ ആസ്വദിക്കാൻ എന്താണ് ഒരുപാട് ഇങ്ങനെ കാതോർത്തിരിക്കാൻ, അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയാത്തവർക്ക് പോലും പാട്ടുകൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ്.
1: ബാത്റൂമിൽ പോലും പാടാത്ത ഒരാരും.
0: അത് സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഡാൻസ് കളിക്കാൻ അറിയത്തെങ്കിലും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങി,
1: നമ്മൾ ഡാൻസ് കാണുമ്പോൾ ചുമ്മാങ്ങി കാലൊക്കെ ഇട്ട് നനക്കും.
0: അല്ല, ചിലര് പിൻവാങ്ങി നിൽക്കാറുണ്ട്, പക്ഷെ പാട്ടിന് അങ്ങനെ പിൻവാങ്ങി നിൽക്കാറില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴോ, അല്ലെങ്കിൽ ബാത്റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ മൂളിപ്പാട്ടുകൾ ആരും തന്നെ കാണത്തില്ല.
1: പ്രത്യേകിച്ച് ഈ കഥവിന് ലോക്കില്ലെങ്കിൽ
0: നമ്മൾ പാടിപ്പോകും. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും ഒരു പാട്ട് ഇതുവരെയും മൂളാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല അല്ലേ. അപ്പൊ നല്ലൊരു അടിപൊളി പാട്ടോ അല്ലെങ്കിൽ ശോകം പാട്ടോ നിങ്ങൾക്ക് എങ്ങനെയുള്ള പാട്ട്,
1: അല്ലെങ്കിൽ നമ്മളിപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു പാട്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും കേട്ട് കേട്ട് നമ്മുടെ വായിൽ ഓൾറെഡി ഇങ്ങനെ വരും ഇങ്ങനെ ആ പാട്ട്.
0: അതെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതിന്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ വീട്ടിലിപ്പോ നാല് പേരും, അമ്മയാണെങ്കിൽ അമ്മ അടുക്കളയിൽ നിൽക്കാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡ് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സിൽ പാടുന്ന പാട്ടുകൾ അമ്മ അപ്പുറത്ത് ആ സെയിം സംഭവം
1: അവിടെ
0: പാടും. അങ്ങനെ അങ്ങനെ നമ്മുടെ സിബ്ലിങ്സ് ആയാലും അങ്ങനെ എല്ലാവരും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും പാടും. കോൾ വരുന്നുണ്ടോ?
1: ആരോ
0: പാട്ടുകളിലേക്ക് കടന്നപ്പോ തന്നെ ഇങ്ങനെ ഒഴുകി എത്തുന്ന കോളുകൾ, ആ ഒരു കോളിലേക്കൊക്കെ നമുക്ക് പോകാം. പക്ഷെ ഈ ഒരു അന്താക്ഷരി എന്ന് പറഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിക്കാം, നമുക്ക് ഇന്നല്ലേ ഫോണൊക്കെ ഉണ്ടായിട്ടുള്ളത്. ചെറുപ്പത്തിലെ ചേച്ചിമാരും ഞങ്ങളെല്ലാം കൂടെ, അമ്മമ്മ അമ്മയും ഒരു കുടുംബമായിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെല്ലാം കൂടെ ഈ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി അന്താക്ഷരി ഒക്കെ പാടി കളിക്കുകയായിരുന്നു. അന്ന് ഇതുപോലെ എന്തോ ബുക്കിനകത്ത് പാട്ടിന്റെ പുസ്തകം ഉണ്ടല്ലോ, ആ പാട്ടിന്റെ പുസ്തകത്തിനകത്തൊക്കെ വെച്ചിട്ട് ചേച്ചിമാരൊക്കെ വെച്ചിട്ട് പിന്നെ ഞാനുള്ള സമയത്ത് മറ്റിതിന്റെ ഇങ്ങനെ ഒരു റെക്കോർഡൊക്കെ ചെയ്യും. നമ്മള് സൂര്യ മ്യൂസിക്കിലൊക്കെ വരുന്ന പാട്ട് ഫോണില് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെയും നമ്മള് കേൾക്കാന്ന് നോക്കിയുടെ ഫോണിട്ട്, അങ്ങനെ നോക്കിയ വോഡഫോൺ നോക്കിയ അങ്ങനെ ഫോണിലൊക്കെ നമ്മളിങ്ങനെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് കേട്ടിട്ട് ഇതിങ്ങനെ അന്താക്ഷരി കളിക്കായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് കളിച്ചു
1: ഓർമ്മ വരുന്നില്ലേ. ഞാൻ പക്ഷേ ഈ സമയത്തൊക്കെ കളിക്കുമ്പോൾ ഞാൻ നമുക്ക് ഫോണത്ത് നോക്കും. ആ പിന്നെ കസിൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കൂടുമ്പോൾ ഇതവണക്ക് നമ്മൾ ചുമ്മാ ഇങ്ങനെ പാട്ടൊക്കെ പാടും. അപ്പൊ ഇതവണക്ക് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കും, എം വെച്ചുള്ള അക്ഷരം വെച്ചുള്ള പാട്ട്.
0: എമ്മിൽ തുടങ്ങി കള്ളക്കളി എന്ന് പറയുന്നത് ഒരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ.
1: നമ്മളെ വിളിച്ച് പറ്റിക്കുകയാണ്.
0: വരുമ്പോ തന്നെ ചാടി എടുത്തോളാം. ആരായാലും എന്താണ്
1: ഇനി ഞാൻ ഇങ്ങനെ ചാടി നിൽക്കുന്ന എന്റെ അടുത്താണ് ഇരിക്കുന്നത്, എനിക്ക് പേര് അറിയാ, ഞാൻ വിളിക്കുന്ന ആടെ
0: ആരാണെന്നൊക്കെ അറിയാം, പക്ഷെ പറയത്തില്ല
1: പറയത്തില്ല.
0: അപ്പോ ഇപ്പൊ പറഞ്ഞില്ലല്ലോ, എന്നിട്ട് ഇപ്പൊ പതുക്കെ വന്ന് നോക്കുവോ കള്ളക്കളിയൊക്കെ കളിച്ചു?
1: ആ ഞാൻ ഇതോണക്ക് നോക്കും, ഇതോണക്ക് നമുക്ക് ഇതോണക്ക് ഫോണിനകത്ത് സേവ് ചെയ്തിട്ടെങ്കിൽ നമുക്ക് ഇതോണക്ക് പാട്ട് നമുക്ക് കാണുമല്ലോ ഓൾറെഡി. അപ്പൊ അതിനകത്ത് ഇങ്ങനെ എം തുടങ്ങുന്ന പാട്ട് ഏതാ നമ്മളിങ്ങനെ നോക്കും. ഇപ്പൊ അക്ഷരം ഇപ്പൊ എ ആണെങ്കിൽ ആ വെച്ചാണെങ്കിൽ നമ്മള് ആ എ എങ്ങനെ അടിച്ചു കൊടുക്കുമ്പോ ആ വെച്ചിത്ര പാട്ടാ, ഈ പാട്ടൊക്കെ ഉണ്ട്, അന്നേരം ആ ഏതൊരു പാട്ട് പാടും. അപ്പൊ നമ്മള് ഫോണൊക്കെ മാറ്റി വെപ്പിക്കും നമ്മളെ കൊണ്ട്.
0: കള്ളക്കളിയാന്നറിയാം, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്താണ് അന്താക്ഷരി കളിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഓർമ്മകൾ പുതുക്കാൻ
1: പറ്റുമായിരിക്കും.
0: അത് ആ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റും, ഓർമ്മകൾ പുതുക്കാൻ.
1: ഓർമ്മ ഞാൻ 100% യോജിക്കുന്നുണ്ട്.
0: എന്താണ് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പൊ ഈ ഒരു അന്താക്ഷരി എന്ന് പറഞ്ഞപ്പോ പഴയൊരു കാല ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എവിടുന്നോ ഓർത്തെടുത്ത പാട്ടുകൾ അല്ലെങ്കിൽ എപ്പോഴോ കേട്ട പാട്ടുകൾ വരെ നമുക്കിപ്പോ ഒരു മാ എന്നക്ഷരം പറഞ്ഞു ആ ഒരു അക്ഷരത്തെ തീരെ ഞങ്ങൾ അങ്ങനെ കളിക്കാറുണ്ട്. ഇപ്പം ഒരാള് പാടി തീരുന്ന അക്ഷരത്തിന്റെ ലാസ്റ്റ് വെച്ചിട്ട് അതല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു അക്ഷരം മാ എന്ന് പറയുന്ന ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ടുകൾ മാത്രമായിരിക്കും പാടുന്നത്. അങ്ങനെ ഞങ്ങൾ
1: ഒരക്ഷരം വെച്ച് മാത്രം പാട്ട്
0: ഞങ്ങൾ അങ്ങനെ രണ്ട് ഇതായിട്ട് കളിക്കുകയായിരുന്നു. അപ്പം മറ്റേ രീതി കളിക്കുമ്പോൾ നമുക്ക് പിന്നെയും പാട്ടുകളൊക്കെ എവിടെ നേരൊക്കെ
1: കിട്ടും,
0: പക്ഷെ ഈ ഒരു മാ മാത്രം ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരൊറ്റ അക്ഷരം മാത്രം വെച്ചിട്ട് പഠിക്കുക ഇങ്ങനെ പാടുവാങ്കിൽ നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും പാടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക്
1: അല്ല നമുക്ക് അക്ഷരം പറയാം, അപ്പത്തേനും ഇവർക്ക് ഇത് നോക്കാനുള്ള സമയമാവുമല്ലോ. ചിലപ്പം വിളിക്കുന്ന ചേച്ചിക്ക് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്, കട്ട് ചെയ്ത് വിടും. നമ്മൾ അക്ഷരം പറയുന്നില്ല, നമുക്ക് അന്ന് അക്ഷരം പറയാം ആ വെച്ച് കുറെ പാട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പാടുണ്ട്,
0: ഒഴുകി ഇങ്ങനെ
1: ഒരുപാട് ഒഴുക്കണ്ട.
0: നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യമത്തെ പാട്ട് ഏതാണ്? അത് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടായിരിക്കും ചിലപ്പോ. അതല്ലെങ്കിൽ ഒരു ആ വെച്ചുള്ള ഒരു പാട്ട് ഓർക്കുമ്പോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു
1: ഐശ്വര്യക്ക് ചാ വെച്ചൊരു പാട്ട് പറയാമോ?
0: ചായോ
1: പാടു, ഐശ്വര്യ പാടു.
0: അയ്യോ
1: അതിന്റെ കൂടെ തന്നെ നമ്മള് കൗണ്ട് ഡൗൺ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. അറിയുന്ന പാട്ടും കൂടെ ആണെങ്കിൽ നമ്മളിങ്ങനെ പേടിക്കും. നമ്മള്
0: പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞാനിവിടെ എന്റെ ശ്രോതാക്കളുടെ അടുത്തൊക്കെ എല്ലാവരും പറയും എന്റെ പാട്ട് ഞാൻ ഇടുന്ന ലിറിക്സ് ആയിരിക്കും, എനിക്ക് ചിലപ്പോൾ ഇതിനകത്തുള്ള ലിറിക്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലതൊക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പാടും. പെട്ടെന്ന് സഡനായിട്ട് പറയുമ്പോൾ ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന വരികളായിരിക്കും എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ പാട്ടുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നോട് ദയവായി ക്ഷമിക്കുക, കാര്യം ഞാനത് അങ്ങനെ ശീലിച്ചു.
1: നമ്മൾ പാട്ടുകാരല്ലെന്ന് അവർക്കറിയാം.
0: അതയ്യോ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന വരികളൊന്നും ആയിരിക്കത്തില്ല ഞാൻ പാടുന്നത്, അതാണ്. അപ്പൊ എന്നോട് അത് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് പുലിച്ചാടി ചാവച്ച് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത്.
1: ഞാൻ പറയില്ലേ അക്ഷരം പറയാത്തതാണ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഇനി ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ആ വിളിക്കുന്ന ആടെ പേര് ഞാൻ പറയുന്നത്
0: അതാണ്. സാരല്ല, വിളിക്കുന്ന ആരാണെങ്കിലും നിർത്താതെ വിളിച്ച് നമുക്ക് ആ ഒരു
1: പണി തരുന്നുണ്ട്.
0: ഓക്കെ, ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാം. സാ വെച്ചൊരു പാട്ട്,
1: സാഗരങ്ങളെ പാടി.
0: ഞാൻ വിചാരിച്ചു അറിയത്തില്ല, തോൽപ്പിച്ചു.
1: ഇനി അതിൽ അക്ഷരമുണ്ടോ? ഇനി അതിൽ അക്ഷരമുണ്ടോ? ആടാ പാട്ടില്ലാത്ത അക്ഷരം ഒന്നും പറഞ്ഞോളരുത്. ഭാ വെച്ചോ? ഭരണിയുടെ ഭാ വെച്ചുള്ള പാട്ട് ഐശ്വര്യ പറഞ്ഞോണ്ടിരിക്കും, കാരണം പ്രേഷർക്ക് പോയി. ഞാൻ അപ്പത്തിന് ഞാൻ ആലോചിക്കട്ടെ.
0: അപ്പൊ എന്താണ്, ഞാൻ കുറച്ചു പിന്നെ ഞാനിപ്പോ ഇത് പറയുമ്പോ ചേട്ടന്റെ ശ്രദ്ധ മൊത്തം ഇവിടെ ആയിരിക്കത്തില്ലേ?
1: ഇല്ല, ഞാൻ മറക്കണം,
0: എനിക്ക് രണ്ട് മൈൻഡ് ഉണ്ടെന്ന് അതായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ കുറച്ചു പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഒറ്റ അക്ഷരം വെച്ച് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ എല്ലാത്തിന്റെ സ്റ്റോക്ക് അവിടെ തീരുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മുടെ ബ്രെയിനിൽ എവിടെയൊക്കെയോ കേട്ട് മറന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർത്തെടുത്ത് ഇങ്ങനെ
1: എടുക്കാം.
0: പാട്ട് കേൾക്കുമ്പോ ഫസ്റ്റ് ആടെ മുഖമാണ് ഓർമ്മ വരുന്നത്,
1: എനിക്ക് ഇന്നസെന്റ്
0: കല്യാണ രാമൻ സീനാണ് ഓർമ്മ വരുന്നത്. എനിക്ക് ഫസ്റ്റ് ചേട്ടൻ അഭാരത് ആ സംഭവം വന്നപ്പം എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് ചേട്ടൻ ഒരു എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അതാണ് ഓർമ്മ വന്നത്. പിന്നെ ആ ഇന്നസെന്റ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നതും മറ്റേ ആ സംഭവം ഇങ്ങനെ ആ ഒരു ഇതൂടെ നമുക്ക് പറയാം. ചില ചില പാട്ടുകൾ കേൾക്കുമ്പോ ചില ചില സിനിമകളൊക്കെ നമുക്ക്
1: ഓർമ്മ വരും.
0: ഇന്നലെ കൂടെ ഞാൻ ഇൻസ്റ്റയില് കണ്ടൊരു കാര്യമാണ് കേട്ടോ, നമുക്ക് ചില ചില പാട്ടുകൾ ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ചിലപ്പോ ഈ ഒരു എന്താണ് നമുക്കില്ലേ, അയ്യോ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടില്ലേ എന്താണ്
1: മറ്റേ,
0: ഒരു പാട്ട് ഇറങ്ങിയ സമയത്തും ഫേമസ് ആയിരുന്നു അല്ല നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇപ്പൊ അത് പിന്നെയും കൂടെ ഒന്നുകൂടെ വന്നപ്പോ ആ ഒരു പോസ്റ്റിൽ അങ്ങനെ അവരിങ്ങനെ എന്താണ് സുഭാഷ് വരുന്ന ഒരു സമയത്ത് ആ ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സിനിമയ്ക്ക് ആ ഒരു സീനും തന്നെ കുറച്ചുകൂടെ ഒരു ഇതാ ഒരു ഫീൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ നമുക്ക് എന്നെ കൈയടിച്ചു പോകുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ വൈറ്റിൽ നിന്നൊരു കുളിർമഴ.
1: നമുക്ക് പലർക്കും തമിഴ് സിനിമ ഇപ്പോഴും കാണാതെ കുറെ പേരുണ്ട്, അപ്പൊ അവരിലേക്ക് കുറച്ചുകൂടെ ഈ പാട്ട് എത്തി. അല്ല അങ്ങനൊക്കെ പറഞ്ഞു ദൈവമേ,
0: അല്ല ഒരുപാട് പേര് കാണും, ചിലപ്പോ എല്ലാവരും എല്ലാവരും കണ്ടിരിക്കണം എന്നൊന്നുമില്ലല്ലോ, ഒരുപാട് പേര് തമിഴ് മൂവീസ് അധികം കാണാത്തവരുണ്ടായിരിക്കും, ചിലപ്പോ ഇത് രണ്ടും മിക്സ് ആയിട്ട് കാണുന്നവരുണ്ടായിരിക്കും, ചിലപ്പോ എന്താണ് മലയാളം ഇഷ്ടമല്ലാതെ തമിഴ് മാത്രം കാണുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരാൾക്കെങ്കിലും.
1: പക്ഷെ ആ സിനിമ കാണാത്തവര് കാണും, പഴയ സിനിമ ഞാൻ കണ്ടില്ല കേട്ടോ, പക്ഷെ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ എനിക്ക് എനിക്ക് ഇതാണ്
0: അതാണ് ഈ പറഞ്ഞു വന്നതും അതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിനേക്കാ ആ ഒരു ഇറങ്ങിയതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ആൾക്കാര് പാടിക്കൊണ്ട് നടന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചിലപ്പോ നമുക്ക് ആ ഇറങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയില്ല, നമ്മളൊക്കെ ഒന്നും പാട്ട് ഓർമ്മയില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഈ തേടി കണ്ടുപിടിച്ച് ഞാൻ ആ ഒരു സിനിമ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗുണ എന്ന് പറയുന്നത് അങ്ങനെയല്ല ആ സിനിമയുടെ പേര്. അപ്പൊ ആ ഒരു ഗുണ കേവൽ ആ ഒരു സിനിമയും ഞാൻ തേടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ ഒരു പാട്ട് നമുക്ക് ഒന്നുകൂടെ ഫെയിമായി, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സിനിമയിലേക്ക് തേടി പോവുകയും ചെയ്തു. എനിക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കാണണമെന്ന് തോന്നി, എന്താണ് അവിടെ ഈ പുള്ളി വന്നതാണല്ലോ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സിനിമ കാണാൻ തോന്നി, ശരിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് തന്നെ ആ ഒരു പഴയ അവർ കവിത എഴുതുന്നതും ആ ഒരു ഗുഹയ്ക്കകമൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് എത്രയോ എത്രയോ പാട്ടുകൾ, എന്നാലും ഞാൻ അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ, ആ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല അങ്ങനെ കുറേ കുറേ പാട്ടുകൾ. ഏതോ ഒരു
1: വിനോദയാത്രയിലെ പാട്ടില്ലേ അറിയാവോ,
0: ആ പാട്ട്
1: എനിക്ക് ഇങ്ങനെ കുറെ ഓർമ്മകൾ തരുന്ന ഒരു പാട്ടാണത്. എന്റെ അതായത് സ്കൂളിലെ അവധി ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുന്ന ആ ഒരു ഇത്, കാരണം ആ സമയത്ത് അങ്ങനെ ഇറങ്ങിയ പാട്ടാണ് തോന്നുന്നത്. അന്നേരം കണ്ട ചിലപ്പോ അന്നേരം ഇറങ്ങി ആയിരിക്കത്തില്ല, ചിലപ്പോ ഞാൻ കേട്ട ആ സമയത്താണ്. അപ്പൊ എനിക്ക് കണക്ട് ആകും.
0: അത് നമുക്കിങ്ങനെ ചില മണങ്ങള് അങ്ങനെ എനിക്കിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചില ചില സ്പ്രേകള് അല്ലെങ്കിൽ ചില ചില പൗഡറിന്റെ മണങ്ങള് അല്ലെങ്കിൽ അതായത് ചില ഈ ഇതുപോലുള്ള മണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇല്ല എന്താണ് ദേജാവു എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട്
1: എനിക്ക് ചിലരുടെ മണം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അതെന്ന് പറയാല് എന്തുവാ ഓരോരുത്തരുടെ അത് തന്നെ ഐശ്വര്യ പറഞ്ഞൊക്കെ തന്നെ ഈ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടുമ്പോൾ ആ ഇന്ന ആൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. ആ ഇങ്ങനെ പെർഫ്യൂമിന്റെ മണമല്ല എനിക്ക് കിട്ടിയത്, അല്ല ഒരു ബോഡി സ്മെൽ ഉണ്ടല്ലോ അത് എനിക്ക് പെട്ടെന്ന് കിട്ടി. ഇത് എവിടെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ അത് നമുക്ക് പുറകെ വന്നിരിക്കുന്നു.
0: ആണല്ലേ, കറക്റ്റ് ഫീൽ ചെയ്യും. അതേപോലെ ഞാൻ ചെറുപ്പത്തില് നമുക്ക് ഞാൻ ഓടാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവിടെ നമ്മുടെ ജില്ലയിൽ പോയ സമയത്ത് അന്ന് ആദ്യമായിട്ട് ഈ രാവിലെ എണ്ണിട്ടിട്ട് അന്ന് നമ്മൾ ഒരുങ്ങി പോകണം രാവിലെ കായംകുളത്ത് മറ്റേ ഇതുണ്ടല്ലോ എന്താണ് കൃഷ്ണ കൃഷ്ണപുരം കൊട്ടാരത്തിന് തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് വെച്ചിട്ടായിരുന്നു നമുക്കിപ്പോ. നമുക്കന്ന് രാവിലെ പോകണം, അപ്പൊ നമ്മളന്ന് കുളിച്ചൊരുങ്ങി ഞാന് എത്രയോ 7-ലോ 6-ലോ കണ്ട ആയതേ ഉള്ളു. അപ്പൊ നമുക്ക് അന്നൊരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അന്നൊരു ലെമണ്ടെ ഒരു കുഞ്ഞ് അത്ര കഴിച്ചോണ്ടാ ഞാൻ പോകുന്നത്. ഇപ്പോഴും എനിക്ക് ആ ഒരു ലെമണ്ട് അത്ര ഇവിടെ നമ്മൾ ഈ അത്ര മേടിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോ ആ ഒരു ഫ്രാഗ്രൻസ് ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോ തന്നെ കറക്റ്റ് എനിക്ക് അന്ന് ഞാൻ ഇട്ട ഡ്രസ്സ് ആ അന്നത്തെ എന്റെ ഒരു കറക്റ്റ് ഫീല് ആ ഒരു ഗ്രൗണ്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ ടീച്ചേഴ്സ് അന്നത്തെ ടീച്ചർ എനിക്കൊരു ഗ്ലൂക്കോസിന്റെ പൗഡറൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടീച്ചർ കൊടുത്ത സാരി ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ആ ഒരൊറ്റ സ്മെല്ലിലൂടെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വരും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പാട്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചില ചില പാട്ടുകളായാലും എനിക്ക് അമ്മ എന്നെ പാടി ഉറക്കുന്ന പാട്ടുകളൊക്കെ
1: ഉണ്ടായിരുന്നു.
0: അമ്മ അച്ഛനും പാടി ഉറക്കുന്നതായിട്ട് അപ്പൊ പെൺകുട്ടികളുണ്ടാവാൻ കാത്തിരുന്നുണ്ടായ ഒരു തരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ
1: വിഷമിക്കുന്നുണ്ടോ എന്തോ അമ്മ ഇപ്പൊ
0: നല്ലോണം വിഷമിക്കുന്നുണ്ട്, അത് വേറെ കാര്യം എടുത്തോളൂ.
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: പെൺകൊച്ചു പറയുന്നൊന്നും കേൾക്കുന്നില്ല, ചായ കുടിച്ചിട്ട് വന്ന് പറയാനെന്നാണോ പറഞ്ഞത്?
1: എന്താണെന്ന് വ്യക്തമായില്ല.
0: അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഒരു ചെവി വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഓക്കെ, പെൺകൊച്ചു പറയുന്നത് കുറച്ചും കൂടെ കേൾക്കും, ചായയൊക്കെ കുടിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലേ?
1: അതെ.
0: രണ്ട് ഗ്ലാസ് ചായ കുടിച്ചു രാവിലെ തന്നെ. ഇറങ്ങിയപ്പോഴും കുടിച്ചു, പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ടോ എല്ലാവരും എന്നെ നന്നായിട്ട്? അപ്പൊ എന്താണ് പറഞ്ഞു വന്ന, എന്താണ് നമ്മള്, അയ്യോ ഞാൻ ആ ഒരു
1: അമ്മ പാടി ഉറക്കുന്ന പാട്ട്,
0: താമരപ്പൂവിൽ വാഴും ദേവിയല്ല, ആ ഒരു പാട്ട് ഇപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാം എന്തോ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമ പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ആ ഒരു എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഫീല് വരും, ഇങ്ങനെ എന്നെ എടുത്തോണ്ട് നടന്ന ഫീല്. ഒത്തിരി ചെറുപ്പമൊന്നും അല്ല, അല്ലാത്തൊരു ചെറുപ്പത്തിൽ ഇങ്ങനെ എടുത്തോണ്ട് നടന്നൊരു ഫീലൊക്കെ എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഓർമ്മ വരും. ഇങ്ങനെ തോളെ കിടന്നത് ആ ഒരു സമയത്ത് നമ്മളെ ഇട്ട ഡ്രസ്സ്, അന്ന് നമുക്ക് ബേബി പൗഡർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തത്. എനിക്കിപ്പോഴും ആ ഒരു സ്മെല്ലും ആ ഒരു കാലവും അന്തരീക്ഷവും അങ്ങനെയൊക്കെ ഓർമ്മ വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലവും പഴയ കാലവും നല്ല വ്യത്യാസമുണ്ട്. ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ
1: ഇപ്പോഴത്തെ കാലവും പഴയ കാലവും?
0: എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യും. കാര്യം ഞാൻ എൻ്റെ ഒരു ജീവിതശൈലി വന്ന ചേഞ്ച് ആണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫോൺ യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് പോവുക, പറമ്പിലേക്കൊക്കെ പോവുക, നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുന്നത് ഞങ്ങളൊക്കെ വെളിയിൽ വന്നിട്ട് എന്താണ് ഫുഡൊക്കെ കഴിക്കുന്നത്, വീട്ടിൻ്റെ വാതിക്കെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചേട്ടനെ ഞാനോട് ഒരുമിച്ച് പ്ലേറ്റിലൊക്കെ എടുത്തിരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാനൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിതശൈലി മാറിയോണ്ടായിരിക്കും. ചില ദിവസങ്ങൾ ശരിക്കും പറയും ഞായറാഴ്ച ദിവസങ്ങൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ ആ ഒരു പഴയ കാലങ്ങളിലേക്ക് പോകുന്ന ഒരു
1: കൊച്ചുനാളില് ഫുഡ് കഴിക്കുന്നത്
0: അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മ വരും. കാര്യം എനിക്കെന്തോ മൊത്തത്തിലൊരു ചേഞ്ച് ആയപോലെ ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു എന്താണ് ലോകം തന്നെ ചേഞ്ച് ആയപോലെയൊക്കെ എനിക്ക്
1: മാറിക്കൊണ്ടിരിക്കുകയല്ലേ.
0: അല്ല അന്നുണ്ടാകുന്ന ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ എന്താണ് ഫീൽ ചെയ്ത ഒരു എന്തൊക്കെയോ ഒരു മിസ്സിങ് ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മൾ വീണ്ടും പറഞ്ഞു പറഞ്ഞ് എവിടെയോ പോയി പാട്ടിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു പാട്ട് അല്ലേ, നമുക്ക് പാട്ടുകൾ ഓർക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പഴയ കാലങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തേടി പോവുകയും ആ ഒരു കാര്യം തന്നെ നമ്മളിങ്ങനെ ഓർത്തോർത്തെടുക്കുക, നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കും എന്നൊക്കെ പറയാം. എന്താക്ഷരി ശരിക്കും പറഞ്ഞു അങ്ങനെയാണോ?
1: ഓർമ്മശക്തി ആ കുറെ വരികൾ നമുക്ക് ഓർത്തിരിക്കത്തില്ലേ. അതായത് ഇപ്പൊ ഒരു പാട്ട് പഠിക്കുമ്പോ അന്താക്ഷരി കളിക്കുമ്പോ ചിലപ്പോ നമുക്ക് വരി ആ ഇന്ന വരി ഓർത്തിരിക്കാൻ നമുക്ക് പറ്റും.
0: പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാം, നമുക്ക് അന്താക്ഷരി കളിക്കുമ്പോ നമുക്ക് തുടക്കത്തിന്റെ ലിറിക്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക്
1: തോന്നിയ
0: വാദമായി അടിയായി പിടിയായി
1: ചിലപ്പോ
0: നമ്മള് ഇടയ്ക്കത്തെ ലിറിക്സ് മുതലായിരിക്കും നമ്മൾ പാടുന്നത്. ഫസ്റ്റ് പാടുന്നത് അപ്പൊ നമ്മളവിടെ ആഹാ ശരി ഈ ഒരു പാട്ട് നമ്മൾ അങ്ങനെ അടിയൊക്കെ ഉണ്ട്, ഞാനൊക്കെ ഇടാറുണ്ടായിരുന്നു അടിയൊക്കെ, ഞാൻ പറയുന്നത് ശരിയെന്ന് വാദിക്കാം, നമുക്ക് അപ്പൊ ജയിക്കാൻ വേണ്ടി എന്നാൽ അങ്ങനെ ഒരു അടിയായി പിടിയായി കാര്യങ്ങളായി അല്ലേ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ?
1: അല്ല അത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ അക്ഷരം ആയാണ്, അപ്പോൾ ആ വെച്ചുള്ള പാട്ട് നിങ്ങൾ ആലോചിക്കൂ. ഇപ്പൊ നമുക്ക് കുറച്ച് പാട്ട് എടുത്ത് തിരിച്ചുതരാം. ആവശ്യമുള്ള പാട്ടൊന്നും ഇട്ട് കൊടുക്കല്ലേ,
0: ആവശ്യമുള്ള പാട്ടാണോ അല്ലേ നമുക്ക് നോക്കാം. നോക്കട്ടെ. ഓക്കെ
1: ഓക്കെ, നമുക്ക് പാട്ട് എന്തായാലും കേട്ട് തിരിച്ചു വരാം.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു.

0: പറയുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
3: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
7: താൻ ഒറ്റയ്ക്ക് പോവോ?
6: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 മെയ് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.

0: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: യെസ് വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2. ഇത് സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാം ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിന്റെ കൂടെ ഉള്ളത് ആർ ജെ ഐശ്വര്യയും ആർ ജെ നിധിനുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ
1: അന്താക്ഷരിയുടെ ഒരു കാര്യമാണ്.
0: യെസ്, അതെ,
1: പാട്ടും അന്താക്ഷരിയും. അപ്പോൾ നമ്മളൊരു വരിയും ഒരു അക്ഷരവും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ എന്നൊരു അക്ഷരം അല്ലേ, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ എന്നൊരു അക്ഷരം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുന്ന പാട്ട് ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു കോൾ വരുന്നുണ്ടല്ലേ,
0: അതെ,
1: ആ ഒരു കോളിലേക്ക് പോകാം.
0: പോകാം പോകാം. ഹലോ
2: ഹലോ, രണ്ടുപേർക്കും നമസ്കാരം. സിന്ധു അമ്മ.
0: മനസ്സിലായി സിന്ധു അമ്മ.
1: ഞാനിങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു, എന്താണ് സിന്ധു അമ്മ ഇതുവരെ വിളിക്കാത്തതെന്ന്. നമ്മുടെ എല്ലാ ദിവസത്തെ ഒരു കോളറാണ്,
0: മുടക്കമില്ലാത്ത
1: സ്ഥിരം ഒരു കോളറാണ്. ദൈവം വന്നപ്പോ എല്ലാ കോൾസോടും ഒരുമിച്ച് വരുന്നുണ്ട്. സിന്ധു അമ്മ വിളിച്ചപ്പോ തന്നെ മറ്റൊരു കോളിലൂടെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ.
0: സിന്ധു അമ്മ, ഇന്നത്തെ വിഷയം എന്തെന്നറിയോ? വിഷയമല്ല, നമ്മള് ചെറിയൊരു അന്താക്ഷരി കളിച്ചോണ്ടിരിക്കുക ഇവിടെ. ഒരു വരി പാടില്ലെങ്കിലും കുഴപ്പമില്ല, ആ പാട്ട് പറഞ്ഞാൽ മതി, ഞാൻ പാടിക്കോളാം.
1: പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല,
0: സിന്ധുമ്മയ്ക്ക് വേണ്ടി ഞാൻ ഗോദയിലേക്ക് ഇറങ്ങുന്നു.
1: നമ്മള് ഗാനമഞ്ജരിയിൽ വിളിക്കുന്ന സമയത്ത് സിന്ധുമ്മ ഇപ്പോഴും പാട്ട് പാടി തന്നെയാണ് ചോദിക്കാറ്. അപ്പോ സിന്ധുമ്മ, ആ എന്ന അക്ഷരം കേൾക്കുമ്പോ ആദ്യമേ മനസ്സിലേക്ക് ഓടി എത്തിയ പാട്ട് ഏതാണ്? പാടിക്കോളൂ.
2: ൂവേ ചൊല്ലു ചൊല്ലു പൂവേ, പിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ, നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ, പൂനിലാവ് നെയ്തു ഉടവ തന്നു മാരൻ. അല്ലിയാമ്പൽ പൂവേ ചൊല്ലു പൂവേ, പിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ.
0: സൂപ്പർ സൂപ്പർ.
1: നമുക്കിനി അടുത്തൊരു ഇതുകൂടെ കൊടുത്താണോ ചേട്ടാ?
0: എന്ത്, അടുത്തൊരു പാട്ട് കൂടോ?
1: ഇനി യാ എന്നൊരു അക്ഷരം ഓർക്കുമ്പോ ഏത് പാട്ടാണ് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്?
0: ഇതിൽ ഞങ്ങൾ കൃതാർത്ഥരായിരിക്കുകയാണ്. സിന്ധുമ്മ കാപ്പിയോ കുടിച്ചോ?
2: കാപ്പി കുടിച്ചില്ല, ഞാൻ ഇച്ചിരി അടുക്കള വെച്ചിട്ട് പണിയുണ്ട് പോലെ, അതൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് രുചിച്ചറിഞ്ഞ് കഴിക്കാം.
0: ഓ, ആസ്വദിച്ച് കഴിക്കാനുള്ള പരിപാടിയാണല്ലേ.
1: ഇന്ന് നല്ലൊരു ദിവസം തന്നെ.
2: ഓക്കെ
0: മോളെ,
2: എല്ലാവർക്കും
1: സുന്ദരമായ
2: ഒരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ, ബൈ ബൈ. അപ്പോൾ സിന്ധു അമ്മയായിരുന്നു നമ്മളെ വിളിച്ചോണ്ടിരുന്നത്. സിന്ധു അമ്മ വിളിച്ചപ്പോൾ തന്നെ കുറെ പേര് ആ സമയത്ത് വിളിക്കുന്നുണ്ടല്ലേ.
1: സ്വിച്ചിട്ടപ്പോലെ കുറെ അധികം കോൾസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിന്ധു അമ്മ എപ്പോഴും നല്ലോണം പാട്ടൊക്കെ പാടി നമുക്ക് തരുന്ന ഒരാൾ തന്നെയാണ്.
0: ഫുൾ എന്റർടൈൻമെന്റ്, ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് സിന്ധു അമ്മ.
1: അതെ, എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്.
0: അതെ.
1: ഓക്കെ, അപ്പോ എന്താണ് പറയാ, ഇതുപോലെ തന്നെ നിങ്ങൾക്കും നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾ ഇങ്ങനെ സ്പോട്ടിൽ പറയും, നിങ്ങൾക്ക് തോന്നുന്ന പാട്ടുകൾ. അതിപ്പോ ഒന്നിനു മാത്രം ഒതുക്കണ്ട, എത്രത്തോളം മാക്സിമം പാടാൻ പറ്റുന്ന പാട്ടുകളെല്ലാം പാടുക.
0: നമുക്കൊരു ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിൽ സുരേഷ് ആണ്. ഹായ്, ഇന്നെന്റെ ഇന്നെന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. വൈഫിന്റെ പേര് ആര്യ എന്നാണ്, ആര്യ എ. അപ്പോൾ വൈഫിനൊരു ബർത്ത്ഡേ വിഷസ്
1: പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു
0: അജിൽ സുരേഷ്.
1: അപ്പൊ അജിൽ സുരേഷിന്റെ എന്താണ്,
0: അജിൽ സുരേഷിന്റെ ഭാര്യയായ ആര്യസിന്റെ ബർത്ത്ഡേ ആണെന്ന്.
1: നമ്മൾ ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ് കേട്ടോ, എന്റെയും എന്റെ റേഡിയോയുടെയും നിതിൻ ചേട്ടന്റെയും
0: ആർജെ നിതിന്റെയും ആർജെ ഐശ്വര്യയുടെയും വക,
1: നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ എല്ലാരെയും വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. നല്ലൊരു ബർത്ത്ഡേ വിഷസ്, നല്ലൊരു ബർത്ത്ഡേ തന്നെ ആകട്ടെ അല്ലേ. ഈ ഒരു എന്താണ് പിറന്നാട് നല്ല
0: വർഷം ഇതേപോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ
1: രണ്ടുപേരും കൂടി സന്തോഷമായിട്ട്
0: ജീവിക്കട്ടെ നമ്മൾ ആശംസിക്കുകയാണ്.
1: അതെ, പ്രാർത്ഥിക്കുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ബർത്ത്ഡേ തന്നെ ആകട്ടെ. വീണ്ടും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടെ നേരുകയാണ്. ഓക്കെ,
0: പിന്നെ ബാക്കി പറയൂ, ബർത്ത്ഡേ വിഷസിൽ പോകാതെ.
1: പിന്നെന്തോ കോൾസ് വരുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്റ്റക്ക് ആയിരുന്നത്. കോൾസ് വന്നിട്ട് വീണ്ടും ആ ഒരു കോൾ കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ ദയവായി നമ്മൾ വിളിക്കുന്നവര് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാൻ ശ്രമിക്കുക അല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നമുക്ക് എനിക്ക് ഇങ്ങനൊരു ടാസ്ക് നമ്മൾ കൊടുത്താലോ, നമ്മൾ മാക്സിമം ഇപ്പൊ ഒരു ആ എന്ന് പറയുന്ന ഒരു അക്ഷരം പറയുകയാണെങ്കിൽ
0: അത് നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ, ഗാനമഞ്ജരി അല്ലയോ?
0: ഗാനമഞ്ജരി അല്ലല്ലോ,
1: മീറ്റിംഗ്സ് ആണ്.
0: ഹലോ,
2: ഹലോ, ഹലോ.
0: ആ പറഞ്ഞു.
1: ഗാനമഞ്ജരി അല്ല, ഗ്രീറ്റിംഗ്സ് ആണ് കേട്ടോ. ഇന്ന് ശനിയല്ലേ, അപ്പൊ നമ്മള്
2: ഒരു പാട്ടാണായിരുന്നു.
0: അയ്യോ, ഇതിൽ നമ്മൾ അങ്ങനെ പാട്ട് വെച്ചു കൊടുക്കത്തില്ല. ഇന്ന് നമ്മള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും.
1: അങ്ങനെ പാട്ട് വെച്ചു തരാം, പക്ഷെ 10 മണിക്ക് ശേഷം വെച്ചു തരാം. ഏത് പാട്ടാണ് വേണ്ടത്? പോയാ
0: ഇല്ല.
1: ഹലോ,
2: ഹലോ.
1: നമ്മൾ ഏത് പാട്ടാണ് വേണ്ടത്? പക്ഷേ ഈ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് പ്ലേ ചെയ്യില്ല, 10 മണിക്ക് ശേഷം പ്ലേ ചെയ്ത് തരാം കേട്ടോ.
2: ഇപ്പം
1: ഗ്രീറ്റിംഗ്സ് ആണ്
0: നടക്കുന്നത്.
1: നമുക്ക് ഒരു ടോപ്പിക് ഉണ്ട്, ആ ഒരു ടോപ്പിക് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ അന്താക്ഷരിയൊക്കെ കളിക്കില്ലേ ചെറുപ്പത്തിലൊക്കെ, പാട്ടൊക്കെ പാടി. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരങ്ങൾ പറയുകയാണെങ്കിൽ അമ്മയ്ക്ക്, അമ്മയുടെ പേരെന്തായിരുന്നു? ഹലോ,
2: എന്റെ പേര് അനിഷ. അനിഷ,
1: അപ്പൊ അനിഷമ്മയ്ക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന പാട്ട് ഏതായാലും ഇപ്പൊ നമ്മളൊരു അക്ഷരം പറയുകയാണ്, ആ ഒരു അക്ഷരം പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് ഓടി എത്തുന്ന പാട്ട് ഏതാണ്? ആ ഒരു പാട്ടിനെ കുറിച്ച് പാടാം, അതല്ലെങ്കിൽ ആ ഒരു പാട്ടിനെ കുറിച്ച്
0: പറയാം. മതി,
1: പാടാൻ അറിയില്ലെങ്കിൽ ഇവിടെ നമുക്ക് നിഞ്ചേട്ടൻ ഇവിടെ മനോഹരമായിട്ട് പാടിത്തരും.
0: അതെ,
1: അപ്പൊ നമുക്കൊരു അക്ഷരം പറയട്ടെ, നമ്മള് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട് പറയോ?
0: അതന്നെ, ആ വെച്ചൊരു പാട്ട് പറയാവോ? അകലെ അകലെ.
1: എത്ര എണ്ണം പറയാൻ പറ്റും ശരിക്കും പറഞ്ഞാല്? എത്ര പാട്ടുകൾ ഓർമ്മ ഉണ്ടാകും? ആണോ, പാടുന്നു ചേട്ടൻ ആ പാട്ട്?
0: എനിക്ക് അത്ര
1: വർഷമില്ല എനിക്ക്, അതുകൊണ്ട് വേറൊരു പാട്ടിലേക്ക് പോവാം. പിന്നെ വേറൊരു ഏതെങ്കിലും ഒരു അക്ഷരം കൂടെ പറയൂ. കാന്ന് പറയുന്ന ഒരു അക്ഷരം കേൾക്കുമ്പോ ഓടി വരുന്ന പാട്ട് ഏതാണ് മനസ്സിലേക്ക്?
2: മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത്,
1: ഏത് പാട്ടാണത്?
2: മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് കള്ളിപ്പൂങ്കുയില്.
0: കള്ളിപ്പൂങ്കില്, നല്ല പാട്ടാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാം പെട്ടെന്ന് നടന്നതായിരുന്നു. ഇനിയും വേറൊരു
0: അക്ഷരം കൂടുതൽ.
1: ഞാൻ വിചാരിക്കുന്നത് ആരും പറയാത്ത അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പാട്ടുകൾ പറഞ്ഞു കൊടുക്കണം എന്നാണ്. എന്തായാലും പെട്ടെന്ന് പറഞ്ഞല്ലോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ചോദിക്കുമ്പോ നമ്മള് മൊത്തത്തിലൊന്ന് ബ്ലാങ്ക് ആവാൻ.
0: അപ്പോൾ ഏത് പാട്ടാ കേക്കണോന്ന് പറഞ്ഞത്?
2: എനിക്ക്
0: കേക്കണോന്ന് പറഞ്ഞത് അകലെ അകലെ
1: നീലാകാശം.
0: വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആയിക്കോട്ടെ, നിങ്ങൾ വിഷ് ചെയ്യാണ്. ഓക്കെ, ശരി.
1: നമ്മൾ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും ഗാനമഞ്ജരിയിലേക്ക് പോയോ? തിരിഞ്ഞു പോയെന്ന് തോന്നുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഗാനമഞ്ജരി അല്ല, നമ്മള് ടാസ്ക്കാണ് പാട്ടുകൾ. പാട്ട് നിങ്ങളുടെ മെമ്മറിയിലേക്ക് ആദ്യമേ ഓടി എത്തുന്ന പാട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവരുടെ എന്താണ് വീണ്ടും ഒരു കോൾസ് വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട് അല്ലേ.
0: ഹലോ, ഹലോ,
2: ഹലോ,
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? വേദ, എവിടുന്നാ
2: വിളിക്കുന്നേ?
0: തഴവേന്ന്. വേദ, ഇന്നത്തെ പരിപാടി എന്തെന്ന് അറിയാവോ? ഇന്ന് ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സില്
1: കുഞ്ഞെ മോക്ക് ആണെങ്കിലോ, ചേച്ചി ഇപ്പൊ ഒരു അക്ഷരം പറയാ. അക്ഷരം പറയുമ്പോ മോക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന പാട്ട് ഏതാന്ന് വെച്ചാ ആ ഒരു പാട്ട് പാടണം മോള്. കുഞ്ഞിന് ഏത് അക്ഷരം കൊടുക്കും?
0: ഇഷ്ടംപോലെ
1: പാട്ടുണ്ട് ചേട്ടൻ. ആ വിട്ടൊരു കളയില്ല കുഞ്ഞിനടുത്ത്.
0: ഓക്കെ,
1: അപ്പൊ ആ എന്ന് പറയുന്ന ഒരു അക്ഷരത്തില് മോക്ക് ഓർമ്മ വരുന്ന പാട്ടുകൾ ഒന്ന് പാടാവോ, അല്ലെങ്കിൽ ഒന്ന് പറയാവോ?
2: ും
0: ഇത്രയും വെറ്റിയിലായിട്ട് വെക്കാം
1: കുഞ്ഞിളം ഭാവി നല്ലതായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ സുന്ദരി മോള് കേട്ടോ സുന്ദരി മോള് മറ്റൊരു പാട്ടുകൂടെ ഓർമ്മ വരുമോ ആ വെച്ച് തന്നെ വേറെ ഏതെങ്കിലും ഒരു പാട്ടുകൂടെ പെട്ടെന്ന് കുഞ്ഞിന് ഓർമ്മ കിട്ടുന്നുണ്ടോ മനസ്സിലായോ ആ പാട്ടാണ് അല്ലേ
0: രണ്ടു വരി പറഞ്ഞു
1: എന്തായാലും കുഞ്ഞു വളരെയധികം രാവിലെ തന്നെ ഭയങ്കര
0: എനർജിയായിട്ട്
1: കുഞ്ഞു പാപ്പൊക്കെ കഴിച്ചു രാവിലെ
3: ഹലോ
1: ഹലോ
3: ഗുഡ് മോർണിംഗ് മോനെ
0: ഗുഡ് മോർണിംഗ്
3: നിതിൻ മോനെ ഗുഡ് മോർണിംഗ് ഐശ്വര്യ മോനും ഗുഡ് മോർണിംഗ്
0: ഗുഡ് മോർണിംഗ്
1: നമ്മൾ രണ്ടുപേരെയും ഗുഡ് മോർണിംഗ് പറയുകയാണ്
0: ആണല്ലേ മോളെ എത്ര പഠിക്കുന്നേ
3: ഒന്നി രണ്ടാം ക്ലാസ്
0: രണ്ടാം ക്ലാസ്സില് ആ
1: അവള് ഭയങ്കര എനർജറ്റിക് ആണ് ശരിക്കും
3: മോളിങ്ങനെ എന്തെങ്കിലും പാട്ടിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ട് പിന്നെ നമ്മുടെ സ്വാതി മോളുള്ളപ്പോ
0: പാടുവായിരുന്നില്ലേ
1: എന്തായാലും നമ്മള് പറഞ്ഞത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പാട്ടുകൾ പാടി തന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എനർജി ആയിട്ട് അല്ലേ
3: രണ്ടുപേരും
0: ഹാപ്പിയാണ് അവിടെ എല്ലാരും ഹാപ്പിയല്ലേ
1: ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ വിളിച്ചത് വളരെയധികം സന്തോഷം അപ്പോ ശരിക്കും പറഞ്ഞാ പിള്ള മനസ്സിൽ കള്ളമില്ല ഇപ്പോഴും കള്ളമില്ല
0: കുഞ്ഞാകുമ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കൊരു ഇതുണ്ടായിരുന്നു
1: ഉണ്ടായിരുന്നല്ലേ പക്ഷേ കുഞ്ഞ് നമ്മളെക്കാട്ടിലും
0: എനിക്ക് മനസ്സിലാകും കാരണം നമ്മളിപ്പം ഇതിനകത്തോട് ആദ്യമായിട്ട് വിളിക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ചിലപ്പം ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയി പോകും കാരണം പാട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ഇതിനകത്തോട് വിളിച്ചിട്ടുണ്ട് അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ
1: വിളിച്ചിട്ടുണ്ട്
0: പിന്നെ വിളിച്ചിട്ടുണ്ട്
1: ആ
0: അന്നേരം ഇതോണക്ക് വിളിച്ചപ്പോ ഇതോണക്ക് പാട്ട് അന്ന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് അന്നേരം ഞാൻ ഏത് പാട്ട്
1: വിളിക്കണ്ടായിരുന്നു
0: ഹലോ
4: ഹലോ
0: ഹലോ നമസ്കാരം ഇത് ആരാണ് സംസാരിക്കുന്നത്
4: ഹലോ നമസ്കാരം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യ
0: നിതിൻ
4: നിതിൻ ഐശ്വര്യ നിതിക്ക് പൂർണ്ണ സംസ്കാരം
0: പൂർണ്ണ നമസ്കാരം
1: നമ്മളൊരു പൂർണ്ണതയിലെത്തി അപ്പൊ വിളിക്കുന്ന ആരാണ് പേര് പറഞ്ഞോളൂ
4: നിങ്ങളുടെ എന്നെ അറിയില്ലേ നിങ്ങൾക്ക്
0: എനിക്കറിയാം എനിക്കറിയാം റസീനത്തല്ലേ
4: ഓക്കെ റസീന അല്ലേ രഹിന
0: ആ
4: സോദി അല്ല റസീന റസീന അത് കുഴപ്പമില്ല റസീനത്തുണ്ടല്ലോ അതെല്ലാം
0: അപ്പം എങ്ങനെ പോകുന്നു സ്കൂൾ ഉറപ്പിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങിയോ
4: ഇല്ല ബിസിനസ് ഇപ്പൊ ഡെല്ലാണ് ഈ ഓൺലൈൻ ബിസിനസ് ഉണ്ടായത് കൊണ്ട് വളരെ മോശം ബിസിനസ്
0: ഓൺലൈൻ ബിസിനസ് കൂടെ നോക്കാൻ എന്തായിരുന്നു
4: ഓൺലൈൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല വീട്ടിനകത്ത് നമ്മൾ അടുത്ത കസ്റ്റമറിനെ കൊടുക്കും പിന്നെ ഓൺലൈനിൽ ചെറുതൊക്കെ ആയിട്ട് ഉണ്ട് എന്നാലും വലുതായിട്ട് പിന്നെ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഇതൊന്നും ഇല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല എനിക്ക്
0: ഡെലിവറി വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ
1: വീട്ടിനകത്തുള്ള
0: സർവീസ് ഉണ്ടല്ലേ
4: വീട്ടിനകത്തുള്ളതാ കൊറേ കസ്റ്റമർ ഉണ്ട് നമ്മക്ക് പിന്നെ ക്ലോത്ത് ഉണ്ട് കൊല്ലത്ത് കടയുണ്ട് എന്റെ മാമയ്ക്ക് കടയാ അവിടെ കൊല്ലത്ത് ഹോൾസെയിൽ റീറ്റെയിൽ കടയാ അപ്പൊ അവിടുന്ന് ഇങ്ങനെ സാധനം കുറച്ച് വരെ അടുത്തുള്ള കസ്റ്റമറിന് കൊടുക്കും കുഴപ്പമില്ല ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു
0: അപ്പോൾ ചേച്ചി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്നറിയോ നമ്മള്
1: അന്താക്ഷരിയാണ് നമ്മളൊരു അക്ഷരം പറയാ അക്ഷരത്തില് എത്രത്തോളം പാട്ട് പറയാൻ പറ്റും അത്രത്തോളം പാട്ട്
0: മാക്സിമം ഇവിടെ
4: രക്ഷപ്പെട്ടോ
1: അപ്പൊ നമ്മളൊരു അക്ഷരം പറയാ അക്ഷരത്തില് ഒന്നെങ്കിൽ പാട്ട് പാടാം മതി അല്ലെങ്കിൽ പാട്ടിന്റെ ഏതെങ്കിലും ഒരു
0: വരി പറഞ്ഞു മതി
1: മതി നമുക്കിനി ആ പാട്ടിട്ട് ഏതെങ്കിലും
0: പക്ഷേ ഇത്ര നല്ല പ്രതി പാട്ട് പാടും അപ്പൊ നമുക്ക് പാട്ട് ആസ്വദിക്കാം പാട്ട് പാടിത്തരും നമുക്ക് അല്ലേ എനിക്കൊന്ന് പാട്ടൊക്കെ
4: തീർച്ചയായിട്ടും
0: ആ വെച്ചെന്നാ പാട്ട് പഠിക്കൂ
4: ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി പാടുവ എനിക്കത് ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ, കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും ഓർമ്മക്കുറവുള്ള
0: ഞങ്ങൾ ഭയങ്കര
1: വരികളൊക്കെ നമ്മളെപ്പോഴും മറന്നു പോകാറുണ്ട്. അത് സ്വാഭാവികമാണ്, വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറന്നു പോകാറുണ്ട്. പിന്നെ നമ്മൾ കൈ നിട്ട് പാടാറുണ്ട്, അതൊക്കെ സ്വാഭാവികമാണല്ലേ.
4: എന്റെ ഓർമ്മയുള്ളൊരു പാട്ട് ഞാൻ അങ്ങ് പാടിയേക്കാം.
0: ആ പാടു പാടു.

0: മനോഹരമായിട്ട് പാടിയോ.
1: സൂപ്പർ
0: സൂപ്പർ,
1: ഒരു പാട്ടും കൂടെ പാടി എന്ന് ആശ്വസിക്കാം.
0: ഓ
2: പാടിക്കോളൂ.

0: ഹലോ,
1: ഞാനിവിടെ കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്.
0: വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ പാട്ട് പാടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഒരു പാട്ട് പാടുക. ഒരു ഇപ്പൊ ഞാൻ രാവിലെ എണീറ്റ് വന്ന കിച്ചണിൽ വന്ന റേഡിയോ ഓൺ ആക്കും, എന്നിട്ട് എനിക്ക് അറിയാവുന്ന പാട്ടാണ് ഞാൻ പാട്ടിന്റെ കൂടെ
1: പാടുന്നത്.
0: തീർച്ചയായിട്ടും ഞാൻ പാട്ടാണ് ആസ്വദിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന പാട്ട്. നമ്മളെ ശരത്തൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെയാണ് ഇടുന്ന റേഡിയോയിൽ. ഞാനത് രാവിലെ ഓൺ ചെയ്യാ, ഒരു ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോഴേ ഓഫ് ആക്കാറുള്ളൂ. ഇടയ്ക്കൊന്ന് ഓഫ് ആക്കും, പിന്നെയും പ്രോഗ്രാമുകൾ കേൾക്കും, പാട്ടുകൾ കേൾക്കും. റേഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട്. റേഡിയോ എന്റെ വാപ്പിച്ച റേഡിയോയുടെ ഒരാളായിരുന്നു. ഞാൻ ഒരു 5 വയസ്സോട്ട് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് എന്റെ വാപ്പിച്ച റേഡിയോയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. കശി ബിസിനസിനൊക്കെ പോയിട്ട് കടയായിരുന്നു, ഒപ്റ്റിക്കൽസിന്റെ കടയായിരുന്നു. കശി പോയിട്ട് വന്ന് രാവിലെ റേഡിയോ 6 മണി ഓഫ് ആകുമ്പോൾ 10 മണിക്ക് കശി പോകും. പോയിട്ട് രാത്രി 10 മണിക്ക് വന്ന ഒരു 12 പ്രോഗ്രാം വാർത്തയെല്ലാം കേട്ടിട്ട് കശി കടുത്തു. കശിയുടെ പ്രാണനായിരുന്നു റേഡിയോ എന്ന് വെച്ചാൽ, റേഡിയോയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു.
1: അപ്പൊ നമ്മൾ റേഡിയോ കുടുംബത്തോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ?
0: ആ, തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങളുടെ സബ്ജക്ട് എന്തായിരുന്നു? പാട്ടിന്റെ ആയിരുന്നു?
1: പാട്ടിന്റെ അത് തന്നെ. ഞങ്ങൾ ഇതുവണക്ക് ഒരു അന്താക്ഷരി കളിക്കുക, നമ്മുടെ പ്രേക്ഷകരോട് ലൈവായിട്ട് നമ്മൾ അന്താക്ഷരി കളിച്ചോണ്ടിരുന്നായിരുന്നു.
0: അത് ശരി. ഓക്കെ, അപ്പൊ ഞാൻ
2: ഒരുപാട് 3 പാട്ടുകളൊക്കെ പാടി തന്ന് ഇന്നത്തെ ദിവസം നല്ല മനോഹരമുള്ള ഒരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വിളിച്ചത് വളരെയധികം സന്തോഷം അല്ലേ?
0: ഞാനും പറയുന്നു, ഇന്ന് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ, എല്ലാവരുടെ ദിവസങ്ങൾ നല്ലതായിരിക്കട്ടെ, സമയങ്ങളും മിനിറ്റുകളെല്ലാം സന്തോഷകരമായ നന്മകൾ കൊണ്ട് നേരുന്നു
1: ഞാൻ.
0: ജീവിതമാവട്ടെ, വിജയവും പ്രകാശവും ഒക്കെ ഉള്ളതായി തീരട്ടെ. അപ്പം ഇത് മുബാർക്ക് നേരത്തെ അങ്ങ് പറയാം. അപ്പൊ നമുക്ക് 28-ാം തീയതി എങ്ങണ്ട ഇത് മുബാർക്ക. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും വന്ന നല്ല ഫുഡൊക്കെ തന്ന് എനിക്ക്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, എന്റെ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഒരാൾ വന്ന് ഫുഡ് കഴിച്ചാൽ എനിക്ക് വളരെ സന്തോഷമാണ്, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും.
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം
2: ഞാൻ
0: ഇഷ്ടപ്പെടുന്നത്. പിന്നെ കഴിക്കുന്ന വെച്ചാൽ, ഞാൻ ആര് വന്നാലും എന്റെ വീട്ടിലുള്ള ഭക്ഷണം ഞാൻ കൊടുക്കും. ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും വരുന്നത്. ഞാൻ
2: നല്ല
0: ഇന്നലെ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി ഞാൻ ഫുഡ്. പിന്നെ ചോറ്, ബീഫ് ഉലത്തിയത്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ആരെങ്കിലും ഒരാൾ വന്നെങ്കിൽ ഭക്ഷണം കൊടുക്കായിരുന്നു.
1: എന്തുകൊണ്ട് വിളിച്ചില്ല?
0: അപ്പൊ ഒരാൾ എത്തി, ഒരാൾ എത്തി കഴിച്ച് സന്തോഷമായിട്ട് തിരിച്ചു പോയി. പക്ഷെ ഞാൻ അങ്ങനെ നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കുമ്പോഴും ഞാൻ വിചാരിക്കും ആരെങ്കിലും വന്നെങ്കിൽ ഒന്ന് കൊടുക്കാറുന്നല്ലോ. അത്ര എനിക്ക് ഫുഡിനോട് ഫുഡ് കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടം. ഫുഡല്ല ജീവിതത്തിൽ നമ്മൾ എന്തും ഒന്നും കൊണ്ടല്ല ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളെല്ലാം കൊടുത്തിട്ട് പോകുക, അത്രയേ ഉള്ളൂ.
1: അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിളിക്കും, വിളിക്കണ നമ്പർ
0: ഓർമ്മയുണ്ട്, എന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഏത് ലൊക്കേഷനിൽ പോയാൽ തന്നെ, ഞാനൊരു എവിടെ യാത്രയിലായാൽ പോലും ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് ടൈം കിട്ടാറില്ല, അപ്പൊ ഞാൻ ചില ദിവസങ്ങളിൽ മിസ്സാവാറുണ്ട്. എങ്കിലും എന്നെ പരമാവധി ഞാൻ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കയറിയിരിക്കും. തീർച്ചയായിട്ടും സോദിക്കറിയാം. പിന്നെ നമ്മള്
1: ആരാട്ടില്ലേ,
0: സുസ്മിത, സുസ്മിത, നമ്മളെ അനിലേട്ടൻ, ശരത്ത്, ശരത്തൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട് എന്നെ. സോറി, ശരത്ത്, അനിലേട്ടൻ, അങ്ങനെ ആ റേഡിയോയിലുള്ള നിങ്ങളെ, റേഡിയോ ഒരു കൂട്ടായ്മയാണല്ലോ, ആ ഫാമിലി, അങ്ങനെ ഫാമിലി സംബോധന ചെയ്യുന്ന റേഡിയോയിലുള്ള നിങ്ങളെല്ലാവരുടെയും കൂടെ കൂട്ടായ്മയാണല്ലോ ഈ പ്രോഗ്രാം. അത് എന്നും നിലനിൽക്കട്ടെ. റേഡിയോ ലോകം മൊത്തം അറിയുന്ന ഒരു ഇതായിട്ട് മാറട്ടെ. ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരും എവിടെ ചെന്നാലും റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കാറുണ്ട്.
2: എല്ലാരും നമ്മളെ ഇതുപോലെ എന്താണ് മനസ്സിലായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം
0: സന്തോഷമായിട്ട്. നിങ്ങളിപ്പോ 2 കുട്ടികളാട്ടെ എന്റെ മനസ്സിൽ, എന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ സോദിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്, അനിലേട്ടന് ഇവരെല്ലാട്ടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അനിലേട്ടനോട് സംസാരിക്കാറുണ്ട്. ഇപ്പൊ അനിലേട്ടൻ ഈ രാവിലത്തെ പ്രോഗ്രാമിൽ ഇപ്പൊ കുറെ ദിവസം കൊണ്ട് എന്തോ കാണുന്നില്ല. സോദി 2 ദിവസം ഉണ്ടായിരുന്നു. സോദി ഞാൻ വിളിച്ച്, പക്ഷെ
1: കിട്ടിയില്ല. ഞാൻ ഈ ഒരു ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഞാൻ മറ്റൊരു കാര്യം അനൗൺസ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. അത് സാദിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം.
2: ഉച്ചയ്ക്ക് 1 മണിക്ക് മെന്റലിസ്റ്റ് ആദിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ലൈവ് ഷോ ആണല്ലേ.
1: ആദി ചേട്ടൻ മനസ്സിലുള്ള എല്ലാം വായിച്ചെടുക്കുന്നത് പറയുന്നത്.
2: അതെ, അപ്പൊ കണ്ടോളാം.
0: സോദിക്ക് ഒരു വാക്ക് കൊടുത്തായിരുന്നു, ഞാൻ എപ്പോഴായാലും അവിടെ വരുമെന്ന്. ഞാനൊരു ദിവസം അപ്രത്യക്ഷമായി അവിടെ വരുന്നേ.
1: അയ്യോ, അപ്രത്യക്ഷമായിട്ട് വരരുത്, ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോഴെങ്കിലും വന്ന് വരുന്നത്.
0: നിങ്ങൾ രാവിലെ അല്ലേ ഉള്ളത്? നിങ്ങൾ എങ്ങനെ അല്ല, ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് ഓരോ ടൈമിനല്ലേ തരുന്നത്? ഓരോരുത്തർക്ക് ഓരോ ദിവസങ്ങളല്ലേ ഡീൽ ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത്?
2: അപ്പൊ
0: ഞാൻ വരുമ്പോ പിന്നെ എല്ലാരും കാണണമെന്ന്. ഞാൻ ഇപ്പൊ സ്വതി ഒന്ന് രാവിലെ ചെന്നാ ഏകദേശം കുറെ ആൾക്കാരെയൊക്കെ കാണാവുന്നു.
1: എന്തായാലും വരുമ്പോ നേരത്തെ അറിയിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ വരും.
0: അത്യാവശ്യം നിങ്ങളുടെ അടുത്താണ് സ്ഥലം? ഇവിടെ അടുത്താണോ രണ്ടുപേരുടെ?
1: അത്യാവശ്യം അടുത്താണ്.
0: അടുത്ത്
1: എന്റെ മൈനാഗപ്പള്ളി.
0: മൈനാഗപ്പള്ളി ചെടികളുടെ ചെടികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമല്ലേ മൈനാഗപ്പള്ളി? ചെടി കച്ചവടക്കാര്,
1: ചെടിയുടെ
0: ബിസിനസ് മൈനാഗപ്പള്ളി. എന്റെ ഒരു കസിൻ ഉണ്ട് അവിടെ മൈനാഗപ്പള്ളിയില്. ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ വന്ന് പോയിന്നേ ഉള്ളു. പിന്നെ മറ്റേ ഐശ്വര്യയുടെ
2: വള്ളികുന്നാണ്, വള്ളികുന്ന്.
0: സുമയ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്, സുമയ എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പൊക്കെ. സുമയ കരുനാപ്പള്ളി, സുമയ ഒരു കഴിഞ്ഞ ആഴ്ച മൊത്തം ഉണ്ടായിരുന്നു. സുമയയുടെ സ്ഥലം എനിക്കറിയാം കേൾക്കുമ്പോ. അപ്പം രണ്ടുപേർക്കും നല്ല ആശംസിക്കുന്നു. എന്തോ പഠിക്കുവാണോ രണ്ടുപേരും?
1: ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യണം.
0: വർക്ക് ചെയ്യണം. ഐശ്വര്യ ഇതേപോലെ വർക്ക് ചെയ്യണം അല്ലേ?
2: അതെ, വർക്ക് പഠിച്ചോണ്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ പറയാം.
1: ഐശ്വര്യ ജേണലിസ്റ്റ് സ്റ്റുഡന്റ് ഒക്കെയാണ്.
0: ജേണലിസ്റ്റ് ആണോ? ജേണലിസ്റ്റ് ഒക്കെ നല്ലതല്ലേ?
1: അതെ അതെ.
0: പക്ഷെ അതൊക്കെ ഒരു ആ ഫീൽഡ് ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ആത്മധൈര്യം ഒക്കെ ഉള്ളവർക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ
1: പറ്റും. കൂടുതലുള്ള വശമാണ്.
0: അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ റേഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും നല്ല ഒരു ധൈര്യമാണല്ലോ. നമുക്ക് എല്ലാ ഫീൽഡിലും നന്മ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.
2: God
0: bless you family.
1: Okay. Thank you.
0: Thank you.
1: അപ്പോൾ വിളിച്ചത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്.
2: ബസീനത്തെയായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു.
1: ശരിക്കും നമുക്ക് പാടി തന്നിരിക്കുകയാണ്.
2: ഇന്നാണ് ശരിക്കും ഒന്ന് എത്തിയായിട്ട് ഇത്രയും നേരം ഒന്ന് സംസാരിക്കുന്നതെന്ന് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ, കൂടുതലായിട്ട് അറിയാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളൊക്കെ പാടി തന്നു, നല്ലോണം സംസാരിച്ചു ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയൊരു ഫീല് അല്ലേ? ശരിക്കും നമ്മളെ ഒരു സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാകുന്നത് എപ്പോഴും നല്ലൊരു
1: കാര്യമാണ്
2: അല്ലെ? നിങ്ങൾ ഹാപ്പി ആണോന്ന് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. നിങ്ങൾ ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്കൊരാ ഇത്രയധികം ആൾക്കാരുണ്ട് അല്ലേ, അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. വീണ്ടും ഒരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവുക അല്ലേ?
1: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഭജൻ. എവിടുന്നാണ് വിളിക്കുന്നത്? മൈനാഗപ്പള്ളി നിന്ന്. എന്റെ നാട്ടുകാരനാണ്. ഹലോ
3: ഹലോ.
1: ആ പറഞ്ഞോളൂ ഭജൻ.
2: സ്വന്തം നാട്ടുകാരനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രകമ്പനത്തിൽ ഇരിക്കുകയാണ്.
1: പറഞ്ഞോളൂ ഭജൻ.
2: ഭജൻ എന്നാണോ പേര്? ഭജൻ. എത്രാം ക്ലാസ്സിലാണ് ഭജൻ പഠിക്കുന്നത്?
3: മൂന്നിലോട്ടാ.
2: കുഞ്ഞുകുട്ടിയാണ്, ഇനി മൂന്നിലോട്ടാണ്. അപ്പൊ പുതിയ സ്കൂൾ തുറപ്പൊക്കെ ആവുന്നില്ലേ? പുതിയ ക്ലാസ്സിലേക്കും ഒക്കെ പോകാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണോ? ഭയങ്കര തിടുക്കത്തിലിരിക്കുകയാണോ സ്കൂള് തുറക്കുന്നൊക്കെ ഓർത്ത്? ആണോ. പുതിയ ബാഗും ബുക്കും കുടയും യൂണിഫോം ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു പോകാം അല്ലേ മൂന്നാം ക്ലാസ്സിലേക്ക്? ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നോ? അയ്യോ, അപ്പൊ ഇന്നലെ എന്താ വിളിക്കാനേ? ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കേട്ടോ.
1: ഐശ്വര്യയുടെയും അതുകൊണ്ടെങ്കിൽ നീ റേഡിയോയുടെ എല്ലാവരുടെയും വിഷസ് അറിയിക്കുകയാണ് കേട്ടോ.
2: കുഞ്ഞു നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ കേട്ടോ, സന്തോഷമായിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ? നല്ല അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു. അപ്പോ ഇന്ന് കുഞ്ഞിന് ഇന്നത്തെ ടാസ്ക് അറിയാവോ? നമ്മൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ്, മോന്റെ അടുത്ത് ഏതെങ്കിലും ഒരു അക്ഷരം പറയും ചേച്ചിയും ചേട്ടനും. അപ്പൊ കുഞ്ഞിനപ്പോ ഫസ്റ്റ് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടായിരിക്കില്ല, ആ ഒരു പാട്ട് ഒന്നെങ്കിൽ പാടിത്തരാം. കുഞ്ഞു പാട്ട് പാടുവോ? പാട്ട് പാടും. ആഹാ, അപ്പൊ കുഴപ്പമില്ല.
1: രണ്ടൊക്കെ
2: നമുക്ക് പാടിക്കാം. അപ്പൊ ഏതക്ഷരാണ് നെഞ്ചിട്ടാ
1: കൊടുക്കുക? നമ്മുടെ
2: പ്രോഗ്രാം കേട്ടോണ്ടിരുന്ന ആളാണെങ്കില് നമ്മള് ആ എന്നൊരു അക്ഷരം കൊണ്ടാണ് നമ്മള് ഇങ്ങനെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുഞ്ഞിന് ആ എന്നൊരു അക്ഷരം കേൾക്കുമ്പോ ഏതൊക്കെ പാട്ടുകളാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? പാടിക്കോളൂ.
1: എനിക്കെന്റെ ഓർമ്മയില്ല.
2: അതെല്ലാം ഉണ്ടായിരിക്കും.
1: ബാക്കി പാട്. സൂപ്പർ.
2: അതെ,
1: നേരത്തെ ഒരു വാവ ഇതേപോലെ പാടിയായിരുന്നു ഈ പാട്ടില്ലേ,
2: സെയിം പാട്ട്. എനിക്ക് ഒന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു
1: പാട്ടാണ്. പിള്ളേരുടെ
2: നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞ ഈ ഒരു പാട്ട് നമ്മൾ എത്ര വട്ടം എന്താണ് ഇറങ്ങിയ സമയത്ത് ഇട്ടിരുന്നു നമുക്ക് തന്നെ അറിയത്തില്ല. അത്രയും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ മോനെ വേറൊരു പാട്ടും കൂടെ ഓർമ്മ വരുന്നുണ്ടോ? ആയ നേര അക്ഷരം കൊണ്ട്
1: എല്ലാ
2: ശ്രോതാക്കൾക്കും
1: വേണ്ടി അതന്നെ. അത്രേയുള്ളോ?
2: സ്റ്റക്കായോ? ഹലോ, അറിയത്തുള്ളൂ, സാരയില്ല. അപ്പൊ കുഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ബാക്കി പാട്ടൊക്കെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം അല്ലേ? എന്തായാലും കുഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇന്ന് രാവിലെ ചായയൊക്കെ കുടിച്ച് പാപ്പൊക്കെ കഴിച്ചിരിക്കുന്നോ കുഞ്ഞ്? അപ്പൊ നന്നായിട്ടിരിക്കുന്നു. അപ്പൊ ഇനി കളിക്കാനൊക്കെ പോണം അല്ലേ? ഒരുപാട് പേരുണ്ടോ കളിക്കാൻ കുഞ്ഞിന്?
1: ഉണ്ട്. എന്തൊക്കെ കിട്ടി ഗിഫ്റ്റ്?
2: അതാ, സമ്മാനങ്ങൾ കിട്ടിയോ കുഞ്ഞിന്?
1: കിട്ടി.
2: അപ്പൊ പുതിയ സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കേട്ടോ.
1: എന്തോ എന്തോ എന്തോ മോനെ,
3: പിന്നീട് സൈക്കിള് വാങ്ങിക്കുന്ന നേരത്ത് ഒരു കാറ് വന്നു സൈക്കിൾ.
2: അയ്യോ. അപ്പൊ സൈക്കിളൊക്കെ ചവിട്ടുന്ന സമയത്ത് ആരെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ എല്ലാരെയും ആരെങ്കിലും ഒരാളെങ്കിലും കുഞ്ഞ് കൂടെ അടുത്തൊക്കെ നിർത്തി ശ്രദ്ധിച്ചൊക്കെ ചവിട്ടണം കേട്ടോ. ഓക്കെ, വിളിച്ച വളരെയധികം സന്തോഷം അല്ലേ? ഇന്ന് ഇന്ന് നല്ലൊരു ദിവസം തന്നെ ആകട്ടെ കുഞ്ഞിന് കേട്ടോ. ഓക്കെടാ.
1: ഓക്കെ,
2: അപ്പൊ മറ്റൊരു കോളിലൂടെ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം.
1: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: അയ്യോ, റേഡിയോ.
4: ഹലോ, ദാലിയ.
2: ഓക്കെ, നമ്മുടെ റേഡിയോയുടെ വോളിയം കുറച്ച് കുറച്ച് വയ്ക്കുമോ, അതല്ലെങ്കിൽ റേഡിയോയുടെ സൈഡിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്നിട്ട് സംസാരിക്കാമോ?
4: ഇപ്പോഴോ?
1: ഇപ്പോ ഓക്കെ.

0: എന്താണ് എടിപിടിയുന്ന ആ ഒരു പാട്ടൊക്കെ പാടിക്കണം.
1: അത്ര എടിപിടിയൊന്നും
0: അത്ര എടിപിടി വേണ്ട, ആലോചിച്ചിട്ട് ഒരു പാട്ടങ്ങ് പാടാടോ, അല്ലെങ്കിൽ പാട്ട് പാടിയില്ലെങ്കിൽ പറഞ്ഞാലും മതി.
1: അക്ഷരം കൊടുത്തു,
0: അക്ഷരം ലാ എന്ന അക്ഷരം, ലാ എന്ന അക്ഷരം കേൾക്കുമ്പോ ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? ലാ ലാ
1: സൂപ്പർ.
0: അടുത്തൊരു പാട്ടോടെ പാടുവോ ലാ വെച്ച് തന്നെ?
2: ഓ വേറെ
0: ലാ വെച്ച് വേറൊരു പാട്ടോടെ
1: പാടാണെങ്കിൽ ഞാൻ പാടാം, ഞാൻ പാടാം,
0: ഞാനും പാടാം. എന്റെ മനസ്സിൽ വേറൊന്നും സെറ്റ് ആയിട്ടിരിക്കാണ്. ഇപ്പൊ പാടും
1: ഞാൻ. ഒരു ക്ലൂ തരാം, ജാസ് ഗിഫ്റ്റിന്റെ ഒരു പാട്ടുണ്ട്.
0: എനിക്കിതൊക്കെ കേൾക്കുമ്പോ എപ്പൊ തൊള്ളാൻ തോന്നുന്നു. നല്ലൊരു പാട്ടാണ്. പിന്നെ ഞാൻ മനസ്സിൽ ഓർത്ത പാട്ട് കളിമണ്ണിനകത്ത് ലാലി ലാലി പാട്ട്. അതാ നമ്മളിപ്പോ പാട്ട് ഒഴുകി ഒഴുകി മൂന്നെണ്ണത്തിലേക്ക് എത്തി. അപ്പോ അല്ലാതെ ഏതെങ്കിലും ഒരു പാട്ട്, നമ്മൾ പറയുന്ന അല്ലാതെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പാടിത്തരാൻ പറ്റുമോ ഇന്ന് രാവിലെ? ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട്.
1: സൂപ്പർ, അയ്യോ അടിപൊളി. ഇനി ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് വരണം കേട്ടോ. നമുക്ക് ഇച്ചിരി ഇച്ചിരി വിഷ്വൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല വൃത്തി പാട്ട് കേൾക്കാമല്ലോ.
2: ഇതിനു മുമ്പേ ഗ്രീറ്റിംഗ്സിൽ ഇതുപോലെ അന്താക്ഷരി പിന്നെ ആരെയും അതേം കൂടെ ഉള്ളപ്പോഴാണ് തോന്നുന്നു ഞാൻ
1: ഇട്ടിട്ടുണ്ടായിരുന്നു.
2: അതെന്തോ സ്പീഡി പാടുന്ന ലിസ്റ്റുള്ള പാട്ടുകളോ അങ്ങനെ എന്തോ ആയിരുന്നു.
1: അങ്ങനെ ആയിരുന്നല്ലേ. അപ്പോൾ ഇനി എല്ലാ ശനിയും ഞാറും അതേപോലെ തന്നെ ഗാനമഞ്ചിലേക്ക് വിളിക്കൂ. നമ്മുടെ അയലത്തേരില്ല
2: എന്തായാലും
1: അറിയാം. ഒരുപാട് ഒരുപാട് സന്തോഷം.
2: മറ്റേ ഊരാക്കൊടുക്കിൽ മോന് കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾമാർക്ക് വിജയി ആയിരുന്നു. അങ്ങോട്ട് വന്ന്
0: ആണോ? അപ്പൊ നമുക്ക് ഇന്ന് വന്നാലും മതി. ഐസ് പോട്ട് കരുനാഗപ്പള്ളിയുടെ മറ്റു കൂപ്പൺ മേടിക്കാനല്ലേ. ഇന്ന് വന്നാലും മതി
2: കേട്ടോ. വന്നാ കിട്ടും.
0: നമ്മൾ ഏത് സമയത്ത് വന്ന, 6 മണി വരെ ഏത് സമയത്ത് വന്നാലും കിട്ടും കേട്ടോ. വരുമ്പോ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരണേ, ആധാറിന്റെ കാർഡ് കൊണ്ടുവരണം.
2: ആധാറോ?
0: ആധാർ കാർഡ് മതി.
2: ആധാർ കാർഡ്.
0: കാര്യം ഒരാഴ്ചക്ക് ഒരാഴ്ച വരെ ഉള്ളൂ ടൈം കേട്ടോ. അത് കഴിയുമ്പോ ഇത് ക്യാൻസൽ ആയി പോവേ.
2: രണ്ടു ദിവസം കൊണ്ടേ ആളിങ്ങനെ
0: ഇന്ന് വന്നോളൂ കേട്ടോ.
1: ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം നേരിയാണ് കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് നേരമായി. ഇനി നമുക്ക് കുറച്ച് പാട്ടുകളിലൂടെ കടന്നു പോയാലോ.
1: യെസ്, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. കാരണം തൊണ്ടയിൽ വെള്ളമൊക്കെ പറ്റി നമുക്ക് പോയി കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ നല്ല പാട്ടൊക്കെ എടുത്ത് തിരിച്ചു വരും.

0: നിമിഷവും കേൾക്കൂ ഏത് റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാഞ്ചേ മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാഞ്ചേ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: Don't worry, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം up to 50% off ഓടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
7: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
11: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
13: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും നിങ്ങളുടെ സ്വന്തം നിതിനുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കുറച്ച് അടിപൊളി പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു ടാസ്കിലേക്ക് പോകാം അല്ലേ?
1: അതെ, നമുക്ക് ആ ടാസ്കിലേക്ക് തിരിച്ച് വീണ്ടും പോകാം.
0: ഈ ഒരു പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവരൊക്കെ ഈ ഒരു സമയത്ത് പാട്ടൊക്കെ തീർന്ന് നമ്മൾ ലൈവിൽ കേറിയ സമയത്ത് വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ.
1: വേഗം തിരിച്ചു വിളിക്കൂ.
0: അതെ, നമ്മള് ലൈവ് ആ ഒരു സമയത്താണ് നമുക്ക് കോൾസ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. സോ അപ്പൊ ഇപ്പൊ ഒന്ന് വിളിക്കൂ കേട്ടോ. അപ്പോ ഇതെങ്ങനെയാണ്, നമുക്ക് നേരത്തെ കൂട്ടി ഒരു അക്ഷരം പറഞ്ഞാലോ ചേട്ടാ? ഒരുപാട് പാട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ആർക്കും കിട്ടാത്ത പാട്ടുകളും കിട്ടാത്ത അക്ഷരങ്ങളും പറയണം. ചേട്ടനിപ്പോ വളരെ സിമ്പിൾ ആക്കി.
1: നമ്മൾ എന്തായാലും ഒരു ടാസ്ക് കൊടുക്കുന്നല്ല, നമ്മളിപ്പോ നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ഒരു എന്താണ് ഒരു ഫണ്ണായിട്ട് പോകുന്ന എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെ പോയിക്കോട്ടെ.
0: അങ്ങനെ
1: പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
0: അപ്പൊ ശ്രോതാക്കളെ വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വിഷമിപ്പിക്കുന്ന ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ കുറച്ച് കുഴപ്പിക്കുന്ന ഇഷ്ടമായിരുന്നു.
1: ഓഹോ,
0: സാരില്ല, നമുക്ക് കായ അക്ഷരം കൊടുക്കാം. ആ ഒരു കായ അക്ഷരത്തില് നിങ്ങൾക്ക് മാക്സിമം ഓർമ്മ വരുന്ന പാട്ട് പാടുത്ത ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഒരു കോള് നമുക്ക് ഒരു കോള് കണക്ട് ചെയ്യാം. ആരാണ്? ഏത് പാട്ടാണ് പാടുന്നതെന്നൊക്കെ നമുക്കറിയാല്ലേ. ഇപ്പൊ തന്നെ വിളി, ഇപ്പൊ തന്നെ വീണ്ടും ആ ഒരു കോള് വിളി
1: വരും.
0: നമുക്ക് 10 മണിയാകുമ്പോ, കൃത്യം 10 മണിയാകുമ്പോ നമ്മൾ ഈ ടാറ്റാ ബൈ ബൈ സി ഒക്കെ പറഞ്ഞു പോകും കേട്ടോ. അതിന് മുമ്പേ തന്നെ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ
1: ഹലോ, കേൾക്കാവോ?
2: ആ,
1: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ വിനീത്.
1: വിനീത് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ കാസർഗോഡ്.
1: കാസർഗോഡ്. വിനീതേ,
2: ഓ
1: വിനീത്, വിഷയം എന്താണെന്നറിയോ? ഇന്ന് നമ്മളൊരു അന്താക്ഷരി കളിച്ചോണ്ടിരിക്കുക.
0: അന്താക്ഷരി ഒക്കെ കളിച്ചിട്ടുണ്ടോ നേരത്തെ? ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടോ?
1: അപ്പൊ വിനീതേ, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന അക്ഷരം കായാണ്. കാ വെച്ചതിലൊരു പാട്ട് പറയാവോ? പാട്ട് അല്ലല്ല, വിനീത്
0: പാട്ട് പാടുന്ന ആളാണോ? വിനീത്,
1: വിനീതിന്റെ സൗണ്ട് കേട്ട് എനിക്ക് തോന്നുന്നു പാട്ട് പാടുന്നതാണ്.
0: കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണോ അതോ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആളാണോ? അപ്പോ നമുക്ക് കായ അക്ഷരത്തിലെ ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു അസൽ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് നമ്മൾക്ക് വേണ്ടി പാടിക്കോളൂ.
1: പാടു വിനീത്, പാടു.
2: അങ്ങനെ
1: അത് കുഴപ്പമില്ല, വിനീത് പാടി തുടങ്ങി കഴിഞ്ഞാൽ വിനീതിന്റെ കൂടെ ഞാൻ കാണും.
0: അതെ, വരികളൊക്കെ നമുക്ക് തോന്നുന്ന വരികളൊക്കെ പാടും, സാരമില്ല.
2: അപ്പൊ നമ്മളെ പുതിയ സിനിമ ആശാൻത്ത് പാട്ടുണ്ടാവോ? ആശാൻ മൂവിയിലെ.
1: ആശാൻ മൂവിയിലെ
2: കുഞ്ഞി കവിൽ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ

0: മുഖമേ വിങ്ങിപ്പിടയാതെ നീ
1: വെറുതെ. ബാക്കിയുടെ പാടു വിനീത്, ഞാൻ പാടി ലയിച്ചു പോയി.
2: മനസ്സിലിങ്ങനെ ആ ഒരു ലിറിക്സ് പാടി പാടി.

0: ഏ അയ്യോ
1: യോ
0: ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
1: അപ്പോൾ വിനി, ഞാൻ വിനീന്റെ പാട്ട് കേട്ട്, നമുക്കൊരു പാട്ട് കേട്ട് ഒരാളെ മനസ്സ് വായിക്കാൻ നോക്കും.
0: എന്താണ്
1: വിനീത് പ്രേമിക്കുന്നുണ്ട് അല്ലേ? വിനീതെ, വിനീത് പ്രേമില്ല? വിനീതെ ഒന്നിലും പാട്ടിനെങ്കിലും പ്രേമിക്കുന്ന, പാട്ടിന്റെ കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് മെന്റലിസ്റ്റ് ആദ്യം ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്.
0: ഞാൻ വിചാരിച്ചു ചേട്ടൻ ആ ഒരു റോൾ ഏറ്റെടുത്തോ ഞാൻ ചിന്തിക്ക.
1: ആദ്യ ചേട്ടനെ അറിയോ മെന്റലിസ്റ്റ് ആദ്യ ചേട്ടനെ?
2: ആ
1: ചേട്ടൻ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഇന്ന് ഇവിടെ വരുന്നുണ്ട്. ആർജെ സ്വാതിയുടെ കൂടെ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പോൾ ആ സമയത്ത് വിളിക്കുക. അപ്പോൾ ചേട്ടൻ മനസ്സൊക്കെ വായിച്ചെടുക്കും.
0: അതെ.
1: അപ്പോൾ ഇന്ന് വിളിച്ചതിന് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട്
0: സന്തോഷം.
1: ഇനി ഒരു പാട്ടൂടെ പാടാവോ ഇനി?
0: വേറെ
1: ഒരു പാട്ടൂടെ പാടാവോ?
2: ഏതൊരു
1: പാട്ട് പാട്.
0: താ എന്ന അക്ഷരം
1: നമുക്ക് ഇന്നത്തെ ഈ മുഹൂർത്ത ഒരു സംഗീത ലഹരിയിൽ ആറാടിക്കാം ഇവിടെ.
0: അതാണ് താ എന്ന അക്ഷരം ഓർമ്മ വരുമ്പോ ഏത് പാട്ടാണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്? അതുകൂടെ പാടിയിട്ട് പൊക്കോളോ
1: പൊക്കോളൂ
0: അതുകൂടെ പാടിക്കോളൂ.
1: വേണം, ഞാനും വിനീത് കൂടെ ഒരു പാട്ട്
2: പാടാം.
1: താമരപ്പൂ നീദൂരെ കണ്ടു മോഹിച്ചു, ആ പാട്ടറിയത്തില്ലേ? അല്ലിയാമ്പൽ. പക്ഷെ അതിന്റെ താഴെ ഞാൻ ഇടയ്ക്ക് ചെണല്ലേ പാടി. ഓ മൈ ഗോഡ്. ഓക്കെ, വിനീത് പാടിക്കോളൂ താ വെച്ച്, ഞാൻ കൂടെ
2: പാടാം.
1: നാടൻ പാട്ട് മതി, നാടൻ പാട്ട് മതി.
2: താരകപ്പെണ്ണാളെ താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരരത്തിയടും മുമ്പേ കരുന്നാളും തോര പറിച്ചാട്ടെ തകതീനുണ്ടകത്തെയ്താരാ.
1: ബാക്കി പോട്ടെ, കണ്ടം പുട്ടിയടിക്കാൻ
2: വെള്ളം
1: കോരിക്കൊരിയുമ്പോഴിക്കും. അപ്പോൾ നമ്മൾ പാട്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണല്ലേ. സൂപ്പറായിട്ട് പാടി വിനീത് കേട്ടോ. പിന്നെ ഇത് കഴിച്ചോ, കാപ്പി കുടിച്ചോ?
0: നല്ലൊരു മനോഹരമുള്ള ദിവസം തന്നെ ആയിരിക്കട്ടെ
2: കേട്ടോ.
1: വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി.
0: അപ്പൊ ഇനിയും നമ്മുടെ തുടർന്നുള്ള എല്ലാ പ്രോഗ്രാംസിനും വിളിക്കാൻ ശ്രമിക്കുക അല്ലേ? കേട്ടാ മാത്രം പോരാ, വിളിക്കുക
1: ചെയ്യാം.
0: മറ്റൊരു കോളും കൂടെ വരുന്നുണ്ടെന്ന് തോന്നല്ലേ? ആണോ, ആ ഒരു കോൾ കട്ടായി പോയിരിക്കുകയാണ് സാറേ. ഇനി 56 ആയിട്ടുണ്ട്, 956 ആയിട്ടുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് പാട്ടുകളിലൂടെ ഒക്കെ കടന്നു പോയി അല്ലേ. പാട്ട് പാടി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ നിന്ന് അമ്മമാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അടുക്കളയിൽ റേഡിയോ വെച്ചുകൊണ്ട് അമ്മമാർ കൂടെ പാടാറുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ശരിക്കും പറയുന്നത് കൂടെ പാടി ഒരു കോളിലൂടെ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ പോകാം.
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഗൈസ്, ആ ഒരു കോൾ കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി 57 പെട്ടെന്ന് തന്നെ വിളിച്ച് ആ ഒരു കോളിലൂടെ നമുക്ക് എടുത്തിട്ട് വൈൻഡപ്പിലേക്ക് പോകാം അല്ലേ?
1: അതെ.
0: അപ്പം എന്തായാലും നമ്മൾ അമ്മമാരൊക്കെ നമ്മളോടൊപ്പം ചേർന്ന്, അമ്മമാർ ഒരുപാട് കോളേഴ്സ് എല്ലാവരും നമ്മളോട് ചേർന്ന് പാടുകയും അല്ലേ പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ എങ്ങനെയായിരിക്കും പറയട്ടെ, അതെ നമുക്കൊരു ഇതുണ്ടായിരുന്നു ഈ ഒരു സംഭവം എങ്ങനെയൊക്കെ പോകും. നമ്മളൊരു ആദ്യം
1: ബോറിംഗ് ആയിട്ട് ഇങ്ങനെ പോകുന്നു
0: അല്ലെ, ശരിക്കും പറഞ്ഞാല് നല്ലൊരു ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് രസമായിട്ട് ഇങ്ങനെ പോയി അല്ലേ.
1: ഞാൻ നേരത്തെ വിനീന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇതേപോലെ നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പക്ഷെ അത് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ നോക്കുന്നു. പക്ഷെ അതൊരു സിനിമ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഐശ്വരിക്ക് ഏറ്റവും മലയാള സിനിമ,
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നൊക്കെ ചോദിച്ചാല് എനിക്ക്
1: പറയൂ.
0: പെട്ടെന്ന്
1: എപ്പോഴും കാണാൻ ഇഷ്ടപ്പെട്ട
0: സിനിമ എനിക്ക് ഇഷ്ടമാണ്
1: വല്യേട്ടൻ സിനിമ. വാത്സല്യ സിനിമ. അപ്പൊ ഐശ്വര്യ ഭയങ്കര ഫാമിലി ആയിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ, അതുകൊണ്ടല്ലേ അത് കാണുന്നേ. ആ ഇതാണ് നമുക്ക്.
0: അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്, പക്ഷേ ഈ സിനിമ എന്തോ ഒരു ഇഷ്ടമാണ്.
1: ആ അതാ സംഭവം, ഇതാണ് നമ്മൾക്ക് ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അതുകൊണ്ടായിരിക്കും ഐശ്വര്യക്ക് അങ്ങനെയാണെന്ന്. നമ്മുടെ നമ്മുടെ ക്യാരക്ടർ എന്താന്ന് ഒരു സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതി വെച്ച് മനസ്സിലാക്കി വെക്കുന്ന പറയുന്നത്.
0: പാട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുറച്ച് ഒതുങ്ങിയ ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനും, നമ്മൾ ഒതുങ്ങിയ ക്യാരക്ടർ വേറെ നല്ല നമുക്ക് കുറച്ച് ചില്ല് വൈബ് ഇങ്ങനെ തെറിച്ച് തെറിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റേ ഗോയോ ടൈപ്പ്
1: പാട്ടുകൾ. എനിക്ക് എല്ലാ ടൈപ്പും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ടൈപ്പും
0: ചേട്ടന് മൊത്തത്തിൽ മിക്സഡ് ആയിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് എല്ലാം അവിടെ പോകും. പക്ഷെ ഞാൻ അല്ലാത്ത ഒതുങ്ങാറായാണ് പറയുന്നത്. അതെ, ഒതുങ്ങാത്ത ഒരാളുടെ കാര്യമല്ല പറയുന്നത്. ചേട്ടൻ മിക്സഡ് ആണ് കേട്ടോ. ചേട്ടൻ അവിടെ എന്തും പോകും, എല്ലാം പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു കോളും കൂടെ നമുക്ക് കട്ടായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ കൃത്യം 10 മണിയായിരിക്കാണ് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പിലേക്ക് കടക്കാല്ലേ. നമുക്ക് എന്തായാലും വിളിച്ചിരുന്ന ഒരുപാട് വിളിച്ചു.
1: നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നോ, നമ്മളെ ആ ഒരു കോൾ ഉണ്ടായിരുന്നു നമുക്ക്. അതായത് പാട്ട് സമയത്ത് ഒരു കൊച്ചു കുഞ്ഞായിരുന്നു നമ്മളെ വിളിച്ചിരുന്നത്.
0: അതാ കുഞ്ഞിന്റെ പാട്ട്.
1: അപ്പൊ നമ്മൾ പറഞ്ഞു പാട്ട് കേട്ടിട്ട് വിളിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ പാട്ട് കേട്ട് വിളിച്ചപ്പോ വീണ്ടും കട്ടായി പോയിരിക്കാണ്.
0: ഓക്കെ, അതുകൊണ്ടാണ് നമുക്കൊരു വിഷമം. വിഷമം ആ കുഞ്ഞിനെ കൂടെ കോൾ എടുത്തിട്ട് പോകാനായിരുന്നു നമ്മളോട് വെയിറ്റ് ചെയ്തിരുന്നത്.
1: പക്ഷേ നമ്മുടെ സമയം നമ്മളെ അനുവദിക്കുന്നില്ല. അടുത്ത പ്രോഗ്രാം തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്.
0: എന്തായാലും കുഞ്ഞ് നാളെ വിളിക്കും കേട്ടോ. നാളെ എന്തായാലും നമ്മളുണ്ടല്ലോ. അപ്പൊ നാളെ കുഞ്ഞിന്റെ കോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആ ഒരു ചെറിയ വിഷമത്തോടെ തന്നെ നമുക്ക്
1: വൈൻഡപ്പ്
0: ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് വീണ്ടും ഇന്ന് വിളിച്ച ഒരുപാട് പേർക്ക്
1: അതിനു മുമ്പ് നമുക്ക് സാധിയുടെ സാധിക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാം.
0: പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷസ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കും അല്ലെ, ഒരു ഒന്നും കൂടെ ആ ഒരു ബർത്ത്ഡേ വിഷസ് നമ്മൾ പറയുകയാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നന്നായിട്ട് കേൾക്കുക. നമ്മുടെ സ്വാതിശേഷിയോടൊപ്പം, സ്വാതി ആർജി സ്വാതിയോടൊപ്പം ആണ് ആദി വരുന്നത്. അപ്പോ ആ ഒരു പ്രോഗ്രാമിന്റെ മാക്സിമം എല്ലാവരും
1: യൂട്ടിലൈസ് ചെയ്യൂ. ആദി ചേട്ടനെ വിളിച്ചിട്ട് നിങ്ങളെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ചേട്ടന്റെ ആ ഒരു ജേണർ എങ്ങനെയാണ്.
0: ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും എന്താണ്
1: കണ്ടോ ചേട്ടന്റെ
0: ടിവി ഷോസിലൂടെ, യൂട്യൂബ് ഷോസിലൂടെ
1: മാത്രമേ പാട്ട് പാടും
0: ആണല്ലേ.
1: അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചേട്ടനെ കൊണ്ട് പാടിപ്പിക്കും.
0: അതെ, മാക്സിമം നമ്മൾ അതങ്ങ് യൂസ് ആക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ഒരു ഷോസിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരാളുടെ അടുത്ത് നമുക്ക് മാക്സിമം എന്താണ് കറക്റ്റ്, നമ്മൾ ഇത്രയും നമ്മളുടെ നിങ്ങളുടെ കൂട്ടായിട്ടുള്ള റേഡിയോയിലൂടെ തന്നെ ഒരാളെ
1: നിങ്ങളുടെ ഫോണിന്റെ അപ്പുറത്ത് ആ ഒരു വ്യക്തി വരികയാണ്.
0: അതെ, ഒരു വിളിക്കപ്പുറം ആ ഒരു വ്യക്തി വരുമ്പോ അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ എന്താണ് ശ്രമിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഇതല്ലേ, ആദ്യമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ തന്നെ എല്ലാരും, എനിക്ക് തോന്നുന്നു എല്ലാരും ഇപ്പോഴേ 1 മണിയാകാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ഇത് അറിഞ്ഞപ്പം മുതലേ.
1: എന്തായാലും
0: ഞാനും
1: ചേട്ടനെ കാണാം, പരിചയപ്പെടാം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിലേക്ക്.
0: സ്വാതിയോടുകൂടി, ആർ ജെ സ്വാതിയോട് കൂടി നമുക്ക് ഒരു നന്ദി പറയാമല്ലേ.
1: ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് ബർത്ത്ഡേ വിഷസ് ഇതാണ്. അജിൽ സുരേഷ് ആണ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിരിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടി. വൈഫിന്റെ പേര് ആര്യസ് എന്നാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആര്യസിന് ഞാൻ എല്ലാവിധ ബർത്ത്ഡേ വിഷസും അറിയിക്കുകയാണ്. എന്റെയും എന്റെ റേഡിയോയുടെയും ആർ ജെ ഐശ്വര്യയുടെയും പേരിൽ എല്ലാവിധ
0: വിഷസും അറിയിക്കുകയാണ്. അതോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: അറിയൂ,
0: ആസ്വദിക്കൂ,
1: ആഘോഷിക്കൂ.

0: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോകുമോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 PM.
4: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ

0: വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകും.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു, ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
6: താൻ ഒറ്റയ്ക്ക് പോവോ?
5: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതു താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: കേട്ട ശബ്ദം വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: Music on that.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന എബോള രോഗബാധയെ അന്താരാഷ്ട്ര ആശങ്കയുള്ള പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതിനു പിന്നാലെ തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. സംയോജിത രോഗനിരീക്ഷണ പ്രോഗ്രാമിന് കീഴിൽ അസാധാരണമായ പനികളുടെ ക്ലസ്റ്ററിനെയും എബോള രോഗവുമായി ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങളെയും പ്രത്യേകിച്ച് ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ സമീപകാലത്ത് യാത്ര ചെയ്തവരിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. എബോള സംശയിക്കുന്ന കേസുകളിൽ രോഗനിരീക്ഷണവും സാമ്പിൾ ശേഖരണവും റഫറൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന സ്റ്റാൻഡേർഡ് പ്രവർത്തന നടപടിക്രമവും കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രോഗബാധിതരെ പ്രത്യേകം മാറ്റുന്നതിനുള്ള സംവിധാനങ്ങളും രോഗബാധ പകരുന്നത് തടയാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേക ആംബുലൻസുകളും തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. എബോള ബാധിത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരെയും അതുവഴി സഞ്ചരിക്കുന്നവരെയും വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസും കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഭരണമാറ്റത്തിന്റെ പുതുമ പുതിയ സ്കൂൾ അധ്യയന വർഷാരംഭത്തിലും പ്രതിഫലിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഒരുക്കങ്ങൾ. പതിവ് പോലെ പ്രവേശനോത്സവം നടത്തിയ വിദ്യാർത്ഥികളെ വരവേൽക്കും. നെടുനീളൻ പ്രസംഗങ്ങൾക്കു പകരം കുട്ടികളുമായി സംവദിക്കുന്ന അവതരണ പരിപാടികൾ നിർബന്ധമാക്കി. കുട്ടികളെ അണിനിരത്തി സ്കൂളിനു പുറത്തുള്ള ഘോഷയാത്രകളും പാടില്ല. നവാഗതരെ വരവേൽക്കുന്ന പരിപാടി സാമ്പത്തിക ചെലവില്ലാതെ സാമൂഹിക പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കാനും പ്രത്യേക നിർദ്ദേശമുണ്ട്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഒന്നാം ക്ലാസ്സിലുള്ള പുസ്തകം എല്ലായിടത്തും എത്തി. ബാക്കി ക്ലാസുകളിൽ ചില പുസ്തകങ്ങൾ എത്താനുണ്ട്. ടെക്സ്റ്റ് ബുക്കുകൾ 29-30 തീയതികളിലായി എല്ലാ സ്കൂളുകളിലും എത്തും. മറ്റു പുസ്തകങ്ങൾ ജൂൺ ആദ്യവാരം സ്കൂളിൽ എത്തിക്കാനാണ് പദ്ധതി. അതേസമയം യൂണിഫോം മുഴുവനായിട്ടില്ല. UP ഹൈസ്കൂൾ എയ്ഡഡ് സ്കൂളുകൾക്ക് യൂണിഫോമിന് പണം നൽകുന്ന പതിവുണ്ട്. അത് പൂർത്തിയാവാത്തതിനാൽ ഈ സ്കൂളുകളിൽ മിക്കതിലും യൂണിഫോം വൈകാനാണ് സാധ്യത. രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയെങ്കിലേ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനാകൂ. അപകട സാധ്യതയുള്ള വൈദ്യുത തൂണുകളോ ഇലക്ട്രിക് വയറോ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ട്രാൻസ്ഫോമറും ഇല്ലെന്ന് അധികൃതർ ഉറപ്പാക്കി KSEB നിന്നും എതിർപ്പില്ലാ രേഖ വാങ്ങണം. ചുറ്റുമതിൽ ബലപ്പെടുത്തൽ, പാമ്പിനെ ചെറുക്കാൻ മാളങ്ങൾ അടയ്ക്കൽ തുടങ്ങി 17 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാലേ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകൂ. മികവുറ്റ വ്യക്തിത്വ വികാസത്തിന് സിനിമകളും സഹായകമെന്ന് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ്, ശിശുക്ഷേമ സമിതി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള സിനിമ ആസ്വാദന ക്യാമ്പ് ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക യാഥാർത്ഥ്യങ്ങളും സമകാലിക ജീവിതവും ശ്രദ്ധേയ ചലച്ചിത്ര സൃഷ്ടികളിലൂടെ അടുത്തറിയാം. സിനിമ ആസ്വാദനം പരിശീലിക്കുന്നതിലൂടെ ചലച്ചിത്ര പ്രവർത്തകരായി മാറാനാകും. വൈദേശിക സംസ്കാരങ്ങളെ പരിചയപ്പെടാനും സിനിമ അവസരമൊരുക്കുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കി. പെരുന്നാളിനോടനുബന്ധിച്ച് സപ്ലൈകോ 10 സാധനങ്ങൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റ് ഒരുക്കി. സപ്ലൈകോ വിൽപ്പനശാലകളിൽ 26 വരെ കിറ്റ് ലഭിക്കും. 1001 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് 850 രൂപയ്ക്ക് നൽകുന്നത്. 3 കിലോ ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, 1 കിലോ ശബരി അപ്പപ്പൊടി, ശബരി ബ്രാൻഡിലുള്ള 250 ഗ്രാം ഗോൾഡ് ചായപ്പൊടി, 100 ഗ്രാം മീറ്റ് മസാല, 50 ഗ്രാം ഗരം മസാല, 100 ഗ്രാം ചിക്കൻ മസാല, 100 ഗ്രാം മുളക് പൊടി എന്നിവ അടങ്ങിയതാണ് കിറ്റ്. ഏലക്കായ, ഗ്രാമ്പു എന്നിവ ഉൾപ്പെടുന്ന 50 ഗ്രാം മസാലക്കൂട്ടും കിറ്റിലുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഈ മാസം 15 തൊട്ടുള്ള 3 വില വർധനവാണിത്. കാലവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട ചക്രവാത ചുഴികൾ ശക്തിപ്പെട്ടതിനു പിന്നാലെ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും മഴ ശക്തമായി തുടരുകയാണ്. ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ തീവ്ര മഴ പെയ്തപ്പോൾ 6 ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്തതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 48 മണിക്കൂറിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം തെക്കുകിഴക്കൻ അറബിക്കടലിലും കന്യാകുമാരി ഭാഗത്തും തെക്കുപടിഞ്ഞാറൻ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളിലും ശക്തിപ്പെടാനുള്ള സാധ്യതകൾ ശക്തമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരളത്തിൽ 26 കാലവർഷം എത്തിച്ചേരുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാലവർഷം പെയ്തു തുടങ്ങിയേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. എന്റെ റേഡിയോ 91.2 ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് പ്രശസ്ത മെന്റലിസ്റ്റ് ആദി തത്സമയം ശ്രോതാക്കളോട് സംസാരിക്കാനായി എത്തുന്നു. 9544700912 എന്ന നമ്പറിലൂടെ ശ്രോതാക്കൾക്ക് സംസാരിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് പുനഃപ്രക്ഷേപണം ചെയ്യുന്ന ചുമ്മാ മിണ്ടാം എന്ന പ്രോഗ്രാമിന്റെ പുനഃപ്രക്ഷേപണം 2 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ കെആർഎ കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകും.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
7: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: പത്തൊമ്പതാമത് റോസ് കർമ്മേലയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ് കർമ്മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുംകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പത്തൊമ്പതാമത് റോസ് കർമ്മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ് കർമ്മേള നടന്നത്. പാലക്കാട് നടന്ന റോസ് കർമ്മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റോസ് കർമ്മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ് കർമ്മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the Government of India today are not just taking up jobs. They are stepping up to shape the absolute future of our great nation, Bharat.
0: രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. ഹോർമൂസ് കടലിടുക്കുണ്ടായ തടസ്സങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും 2 കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 കൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ

0: കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടരൈ ഉന്നതയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
1: എറണാകുളം പരുത്തുകാവ് കുഴിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. 1 സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. SP റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് 1 മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നുപോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.
1: തൃശൂർ ടൌൺഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ മൂന്നാറിൽ ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൌരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ UP സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. 19th ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരുത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എച്ചാൻജ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
4: താൻ ഒറ്റയ്ക്ക് പോവോ?
3: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
5: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: റേഡിയോ 91.2.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
1: ആനെ വാലേ വർഷോ മേ വികസിത് ഭാരത് കെ സങ്കൽപ് കോ സിദ്ധ കർനേ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനെ വാലേ ഹം സിർഫ് അപ്നേ കാരണ നഹീ പഹുഞ്ചതേ സിർഫ് അപ്നേ പരിവാർ കെ കാരണ നഹീ പഹുഞ്ചതേ ഇസ് വിശാല ദേശ് കെ 140 കറോഡ് നാഗരികോ കെ യോഗദാന കാ ഭീ ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ഔർ ഇസ്ലിയേ ഹമാരാ ദായിത്വ ഖുദ് കെ പ്രതി ഖുദ് കെ പരിവാർ പ്രതി വൈസേ ഹീ സമ്പൂർണ സമാജ് കെ പ്രതി ഭീ രഹതാ ഹൈ ഔർ മുജേ വിശ്വാസ് ഹൈ ഇൻ സഭീ കാമോ കെ ലിയേ ആപ് അപ്നേ ആപ് കോ ഔർ അധിക യോഗ്യ ബനായേംഗേ മേ ആപ് കോ ബഹുത് ശുഭകാംനായേ ദേതാ ഹൂം.
0: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1962
0: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ
2: TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ
2: TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ
2: TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ
2: TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ
2: TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ

0: ഹായ്, ഹലോ, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ്റെ റേഡിയോ 91.2. ഇത് മാന്ത്രികമായിട്ടുള്ള ഒരു മണിക്കൂറായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. ബ്രെയിൻ റീഡർ, മൈൻഡ് റീഡർ എല്ലാവരും ഇങ്ങനെ ആരാധനയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന, കുറേ കാലങ്ങൾക്ക് മുൻപ് ഞാനും കട്ട ഫാനായിട്ട് ഇങ്ങനെ പുറകെ നടന്ന് നടന്ന് നടന്ന് ഒടുവിൽ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് ആദി. ഈ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് നമ്മുടെ മെന്റലിസ്റ്റ് ആദിയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പൊ ടീം എൻ്റെ റേഡിയോ 91.2 അടിപൊളി ഒരു ബർത്ത്ഡേ വിഷസ് കൂടി ഞങ്ങൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ സർ. ഓക്കെ സർ, ഒന്ന് ആലോചിച്ച് നോക്കി, ബർത്ത്ഡേ ആയിട്ട് ഇത്രയും സ്നേഹമുള്ള ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാരുടെ അടുത്ത് സർ വന്നു. ഓക്കെ സർ, ഈ മൈൻഡ് റീഡർ ആയതുകൊണ്ട് തന്നെ എന്നോടത്ത് എല്ലാവരും, ഞാൻ കുറെ പേര് ഇപ്പം കുറച്ച് പേര് ഈ ഡോറിന് അപ്പുറത്ത് നിൽക്കുകയാണ്, അവർ രഹസ്യങ്ങളൊക്കെ സാറ് കണ്ടുപിടിക്കും. അപ്പൊ ആ പേടിപ്പിച്ച് നിർത്തിയേക്കുവാ,
1: ഞാൻ പറയില്ല
0: പറയില്ല. ഓക്കെ സർ, അപ്പോ ഇന്ന് ഈ ഒരു ബർത്ത്ഡേ ദിവസമായിട്ട് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു ഒരു ആ അനുഭവം, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഷോ തുടങ്ങാനായിട്ട് പോവുകയാണ്, ആകെ എന്താണ് സാറ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്ന് പറയൂ.
1: ഇല്ല, ഞാൻ എനിക്ക് പിന്നെ കൊല്ലത്ത് കുറച്ച് കൂട്ടുകാരുണ്ട്, ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ്,
0: ആദ്യമായിട്ടാണ്,
1: അങ്ങനെ പരിചയക്കാര് കുറവാണ്. ഉള്ള 1-2 പേര് ഇസ് വെരി ക്ലോസ്. ഹോപ്പിംഗ് ഇത് കഴിയുമ്പോഴത്തേക്കിനും കുറെ സൗഹൃദങ്ങളും നല്ല ആളുകളൊക്കെ തിരിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന വിചാരിക്കുന്നത്.
0: തീർച്ചയായിട്ടും കാസർഗോഡ് നിന്നിങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് പഠിച്ച് പഠിച്ച് പഠിച്ച് എല്ലാ മനസ്സുകളെയും ഇങ്ങനെ ഗ്രഹിച്ചുകൊണ്ട്, ഒരിക്കലും നമ്മളിങ്ങനെ വിചാരിച്ചു, ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും എന്തായിരിക്കും ഈ ഒരു മെന്റലിസം, ഇത് മാജിക്കാണോ, മായാവിയാണോ, മാന്ത്രികനാണോ, കണിയാരാണോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരുവല്ലയിൽ ഒരു ഷോയ്ക്ക് വന്നു. അപ്പം ഞാൻ അതിന് മുൻപേ കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് കരയുന്നു, ഇതിന് തട്ടിപ്പങ്ങാണോ, ആയിരിക്കും ഇത് പറ്റിക്കാനായിട്ട് വരുവാണോ. പക്ഷേ ഈ ധാരണ വന്ന ഞാനും ശരിക്കും അറിഞ്ഞുപോയി.
1: പറ്റിക്കലുണ്ട്,
0: അറ്റിക്കലുണ്ടോ?
1: നിങ്ങൾ ആപ്പിന്നില്ലേ, ഇത് മേക്ക് ബിലീഫ് അല്ലേ. മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് അത്രയും അതൊരു തരം കബളിപ്പിക്കൽ, പക്ഷെ നമ്മളത് ഓണസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ്, പറഞ്ഞുകൊണ്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മള് സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ട്, ഇപ്പൊ നിങ്ങൾ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു, മൈൻഡ് റീഡിംഗ് തന്നെ ഫേക്ക്.

0: കോൺസെപ്റ്റാ, അതൊരു ഫേക്ക് കോൺസെപ്റ്റാണ്. അപ്പം അങ്ങനെ അത് റിയലാണെന്ന് തോന്നിക്കാനുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആർട്ടായിട്ടാണ് ഇതിനെ കണ്ടത്. നമുക്ക് ആളുകളെ മനസ്സിലാവുന്നത് അത് അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ എക്സ്പ്രഷൻ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അവരുടെ പാറ്റേൺ ബേസ് ആയിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലാതെ ഒരാളുടെയും തോട്ട് ഇന്നർ ഡീപ്പ് തോട്ടിലേക്കൊന്നും ഇറങ്ങിച്ചെന്ന് അങ്ങനെ പറ്റില്ല. ഇതൊരു മേക്ക് ബിലീഫ് ആർട്ടാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം പിന്നെ നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞു, വി ആർ വെരി ഓണസ്റ്റ് അബൌട്ട് അവർ ഡിസോണസ്റ്റി എന്നാണ്.
1: അതെ,
0: പറ്റിച്ചിട്ട് ചെയ്യലല്ലോ. ബാക്കി പറഞ്ഞ കാറ്റഗറി ഒന്നും അല്ല അതിൽ. മജീഷ്യൻ ആണ്, ഒബ്വിയസ്ലി ഇത് മാജിക്കിന്റെ ഒരു വേറൊരു ഉയർന്ന ഫോമാണ്, അപ്പം മാജിഷ്യൻ ആണ്. കണിയാരി അതൊന്നും നമുക്കില്ല.
1: അല്ല, അങ്ങനെ
0: കോൺസെപ്റ്റ്
1: സർ, ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, സാറിനെ ഞാൻ തിരുവല്ലയിൽ വന്ന് കണ്ട സമയത്ത് സ്റ്റാറ്റസ് ഇടുകയുണ്ടായി. ആ സമയത്ത് പറഞ്ഞു, ഓക്കെ, എന്റെ ഒരു കൂട്ടുകാരിയുടെ ബ്രദർ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് കിടപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അദ്ദേഹത്തിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചു പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ട്.
0: ഇല്ലപ്പോ, അതൊക്കെ വെറുതെ തോന്നുന്നു. നമ്മളടുത്തും അങ്ങനെ നമ്മളടുത്ത് ഡയറക്റ്റ് റീച്ച് ആവുന്നുണ്ടാവില്ല, പക്ഷെ ഓഫീസിൽ നമ്മുടെ സ്റ്റാഫിന്റെ അടുത്തൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇത് പിന്നെ പ്യുവർലി ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സ വേണ്ടുന്ന ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ വിദഗ്ധരൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മളായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളെന്താ അറിയോ, പലരും ഇപ്പോൾ മോട്ടിവേഷനിലും മറ്റും പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റോ ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു അതിൻ്റെ പോലെ ഇരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ അവർക്ക് എളുപ്പം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് ക്ലിനിക്കൽ തിങ്സ്.
1: ഓക്കെ സാർ, അതേസമയം തന്നെ സാർ ആ ഷോയ്ക്ക് ഇരുന്ന ഒരു സമയത്ത് സാറ് ഇത് നേരത്തെ മുന്നേ കൂട്ടി എഴുതി
0: വെച്ചു,
1: അല്ല പറഞ്ഞു കൊടുക്കല്ലേ സാർ, ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഡൗട്ടാണ് ഇതെങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ കണക്ട് ആയി എങ്ങനെ. ആ സമയത്ത് ഒരു മെന്റലിസ്റ്റിന് സ്വാഭാവികമായിട്ടും ഒരാളുകൾ ചിന്തിക്കുന്നത് ഇത് അത്ഭുത മനുഷ്യനാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യത്തെ അത്രയും കൊറോണ കാലത്ത്, ഞാൻ ഔട്ടടിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരിക്കലും പറയല്ല, എന്നിരുന്നാൽ പോലും ആ ഒരു സമയം ഇത്ര എന്തിനേയും രണ്ടാക്കി തർക്കിച്ച് കാണുന്ന ഞാൻ പോലും, ഓക്കെ, ഞാൻ ആ ഒരു നിമിഷം ആലോചിച്ചു ഇതെങ്ങനെ സാധിച്ചു. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഒരു മെന്റലിസ്റ്റിന്റെ ഒരു പെർഫോമൻസ് ആയിരിക്കും അത്. എനിക്ക് തോന്നി എന്തുവാ, എനിക്ക് വട്ടായതാണോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി.
0: അങ്ങനെയല്ല, അത് ബേസിക്കലി ഈ സ്കെപ്റ്റിസിസം ഭയങ്കര നല്ലതാണ്, അത് ഏറ്റവും കൂടുതലുള്ള നാടും നമ്മൾ തന്നെയാണ്. പക്ഷേ ഈ സ്കെപ്റ്റിസിസം വേണ്ട സ്ഥലത്തേക്കല്ല നമ്മളെ നാട്ടുകാർ ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പം ഇപ്പം ഈ പറയുന്ന കുറേ കുറേ ബിലീഫ്സ് അല്ലേ, ഇപ്പോൾ അസ്ട്രോളജി ന്യൂമറോളജി എന്നെല്ലാം പറയും, അങ്ങനെ അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങൾ മനുഷ്യനെ ഹാം ചെയ്യാനും പറ്റുന്ന കുറേ കാര്യങ്ങൾ, ആ റൂട്ടിലേക്ക് ചിന്തിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ലോജിക് പഠിക്കണം, കണ്ടമാനം പഠിക്കണം, കണ്ടമാനം മെനക്കെടണം. അപ്പോൾ അവർ റാദർ അങ്ങനത്തെ കാര്യത്തിൽ വിശ്വസിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു സി, നിങ്ങളൊരു ഒരു മെന്റലിസ്റ്റ്, ഒരു മ്യൂസീഷ്യൻ, ഒരു ആർട്ടിസ്റ്റിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്താണ്? അപ്പൊ നിങ്ങളുടെ ലോജിക്കിന് കിട്ടാതിരിക്കുമ്പോ അങ്ങനെ സ്കെപ്റ്റിസിസം നല്ല ആയിട്ട് വേണം. ഇന്നവേ ഷോ കാണുമ്പോൾ രണ്ട് രീതിയിലുള്ളവർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഷോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്, ഒരു മൂവി പോ, നമ്മളൊരു മൂവി കാണുമ്പോൾ അതിൽ ഒരുപാട് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറാണോ? അതൊരു പ്രേതപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടെവർ മൂവി, ഇപ്പോൾ ലോകം കാണുമ്പോൾ നമ്മൾ ഒരുപാട് ലോജിക് ആലോചിച്ചിട്ട് ഇത് ശരിയല്ല, ഇത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണെന്ന് മൂവി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. യു ജസ്റ്റ് എൻജോയ് ദ ഐഡിയ, അതൊരു രണ്ടര മൂന്ന് മണിക്കൂറോളം ഉണ്ട്. ദെൻ ക്വസ്റ്റ്യൻസ് വിട്ട് കൊണ്ടുപോയിട്ട് അത് അനലൈസ്, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുന്ന പോയിന്റ് നിന്ന് വിട്ടുപോരുത്. നിങ്ങൾ സ്കെപ്റ്റിക് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കേണ്ട കൂട്ടുകാരനാണ്. കാരണം ഇതൊന്നും ഇങ്ങനെയല്ല, ഇതിന് ഇങ്ങനെയും ഒരു വശമുണ്ട് എന്നാണ് നമ്മൾ പറയാൻ നോക്കുന്നത്.
1: അതെ, തീർച്ചയായും.
0: ദ മൊമെന്റ് ഐ ക്ലെയിം ഓ ഞാൻ സൂപ്പർ നാച്ചുറൽ ആണ്, നിങ്ങളുടെ മുഖത്തൊക്കെ നിങ്ങളുടെ എല്ലാ വികാരങ്ങളും എനിക്ക് പിടിക്കാൻ പറ്റും, പിന്നെ എനിക്കത് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യേണ്ടത്.
1: അൺടിൽ
0: ദാറ്റ് മൊമെന്റ് നമ്മളൊക്കെ ഒരുമിച്ച് ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരെന്ന് തോന്നുന്നു. വി ആർ ട്രൈൻ ടു എൻലൈറ്റൻ പീപ്പിൾ അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അമാനുഷികമായിട്ട് ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷോ തുടങ്ങുന്നത്. നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്.
1: പക്ഷേ സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഓഡിയൻസ് ഇറങ്ങി വരുമ്പോ
0: എക്സാക്ട്ലി
1: പോയിട്ടാ വരുന്നത് അല്ലേ?
0: അത് ഇന്റൻഷനലി ആണല്ലോ നമ്മൾ. ഒരു ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് ഞാൻ ഇപ്പൊ ചെയ്യുന്നതിന്റെ ഒരു 10% കാണിച്ചാൽ ആവശ്യത്തിന് ആൾക്കാർ ഇംപ്രസ്ഡ് ആവും. അമാനുഷികനാണെന്നൊന്നും തോന്നില്ലായിരിക്കും, പക്ഷേ ആ കൊള്ളാം അവൻ എന്ന് തോന്നുന്നു വിചാരിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റും അവരുടെ കപ്പാസിറ്റി, പെർഫോമൻസ് കപ്പാസിറ്റി കുറച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു മണ്ടത്തരവും. ഞാൻ എൻ്റെ ആർട്ടിൽ എനിക്ക് അത്രയും ആത്മാർത്ഥതയുണ്ട്, എനിക്ക് അത്രയും ഇഷ്ടമുണ്ട്. അപ്പം ഞാനത് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റും ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള എന്നെ നമ്മൾ എവറി ഡേ നമ്മൾ ഷോ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇരിക്കും, ഞാൻ ജിസ് നമ്മുടെ കൂട്ടുകാരൊക്കെ രാജമൂർത്തി നമ്മൾക്ക് ഇരുന്നിട്ട് എന്താ ചിലപ്പോൾ ഒരു വരിയൊക്കെ ആയിരിക്കും അവരുടെ സജഷൻ. ആ വരി അവിടെ പറഞ്ഞത് വേണമായിരുന്നോ, അല്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പറയായിരുന്നോ, അത്രയേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓവർ ദ ഇത്രയും വർഷമായില്ല, അപ്പോൾ ഓവർ ദ പീരീഡ് ഇപ്പം അങ്ങനത്തെയൊക്കെയാണ് കറക്ഷൻ. അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ അവർക്ക് അറിയാതെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് അത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചൂടെ. ആഴങ്ങൾ, വരികളുടെ ആഴങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ലവ് പൊയട്രി, അപ്പോൾ പൊയറ്റിക്കലായിട്ട് പറയാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുന്തോറും ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആയിരിക്കില്ല ഇപ്പം ആൾക്കാർക്ക് വിശ്വസിക്കാനുള്ള ഇഷ്ടം കൂടും, അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി കൂടാനേ പോകുന്നുള്ളൂ.
1: തീർച്ചയായിട്ടും ഇതിന് ഈ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. രാവിലെ ഞാൻ സാറിനെ മീറ്റ് ചെയ്തപ്പോൾ നമ്മളൊരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം, ഒരു 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം സ്വാതിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഓക്കെ ഒരു 3 മാസം കൊണ്ട് എങ്ങനെ ചേഞ്ച് വരുത്താം. അതേ ടൈം തന്നെയാണ് നിങ്ങളുടെ ടീം. ഓക്കെ, ഓരോ തവണയും പൊന്നുരുക്കും പോലെ അല്ലേ, സ്വർണം ഉരുക്കും പോലെ ഉരുക്കി ഉരുക്കി അതിനെ ഏറ്റവും തങ്കമാക്കി മാറ്റുന്ന ഒരു ടീം വർക്കാണ് ഈ ഒരു
0: തീർച്ചയായിട്ടും
1: എന്ന് പറയുന്നത്.
0: അതായത് നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് തന്നെ ഈ പൈസ കൊടുത്താൽ മാത്രം കിട്ടാത്ത ഒരു ക്രൂ ആണ്. അത് അങ്ങനെ കിട്ടുന്നവരുണ്ടാവും, പക്ഷെ ഇത് നമ്മൾ പേയിങ് വെരി വെല്ല, അതല്ല,
1: പൈസ കൊടുക്കാറുണ്ട്.
0: അതിനപ്പുറത്ത് ഒരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോഗ്രാഫർ ആയാൽ പോലും അവരുടേതല്ലാത്ത ഏരിയകളിലും അവരത് നന്നായി ചെയ്യും. വേറെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, അവർ ജെനുവിൻലി കൺസേൺ ആണ്. അവർ ചിലപ്പോൾ കണ്ണു നിറയെ, അവർ നമ്മുടെ മറ്റു പറിച്ചാട്ട ഇത് ശ്രദ്ധിക്കായിരുന്നു. അവരങ്ങനെ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ് എല്ലാവരും. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി നിൽക്കുന്നവരോ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെറുതായിട്ട് കണ്ടാൽ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയ കണ്ടാൽ, സോ വി ആർ കോൺസ്റ്റന്റ്ലി അപ്ഗ്രേഡിങ് അവർ സെൽഫ്. അത് ഒരുക്കുന്ന പോലെയെന്നോ പോളിഷ് ചെയ്യുന്ന പോലെയെന്നൊക്കെ പറയാം, ശരി തന്നെയാണ്.
1: ഓക്കെ സർ, ഈ പറഞ്ഞതുപോലെ നമ്മളെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും നമ്മളെ ഈ നമ്മൾ മേക്ക് ചെയ്യാന്ന് പറഞ്ഞു, ഈ ബ്രെയിൻ നെയിം അങ്ങനെ കുട്ടിക്കാലം മുതലേ മേക്ക് ചെയ്ത് ഒരു ബ്രെയിൻ മാസ്റ്റർ എന്നൊക്കെയാണ് എനിക്ക് സാറിനെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്.
0: ബ്രെയിൻ അത് തികച്ചും പിന്നെ സയന്റിഫിക് ആയി പോകും ആ ടേം ഉപയോഗിച്ചാൽ. നേരത്തെ പറഞ്ഞില്ലേ ബ്രെയിൻ റീഡർ, അങ്ങനെ ഒന്നുമില്ല. അത് അല്ലേ, നമ്മളൊരു സർട്ടൈൻ തോട്ട്സ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ എപ്പോഴും പറയാം. മൈൻഡ് റീഡിംഗ് പോലും ഒരു ഫേക്ക് കോൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ ബ്രെയിൻ റിയലി അല്ലെ നെർവസ്, അതെല്ലാം എഗൈൻ പറഞ്ഞ ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് ആ റൂട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ടേം അല്ല ഉപയോഗിക്കേണ്ടതെന്ന് തോന്നുന്നു. ആ എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, നമ്മള് ഇപ്പം ഞാൻ കുറേ വർഷം സ്പെൻഡ് ചെയ്തത് ഈ ആർട്ടിനപ്പുറത്ത്, സ്റ്റേജിനപ്പുറത്ത് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഇതാണ്, മനുഷ്യന്മാരെ മനസ്സിലാക്കുക, ഇമോഷൻസിനെ പറ്റി പഠിക്കുക. സോ ഐ ട്രാവൽ അക്രോസ് ദ ഗ്ലോബ്. നമ്മൾ ഒരുപാട് കോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പം ബിഹേവിയർ സൈക്കോളജി പോലെ ഒരുപാട് കാര്യങ്ങൾ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അവിടെയാണ് നമ്മൾ ഈ മൈക്രോ എക്സ്പ്രഷൻ പോലുള്ള ഐഡിയാസിനെ പറ്റിയൊക്കെ തുടക്കത്തിൽ സംസാരിച്ചത്. സോ അങ്ങനെ ആളുകളെ നിരന്തരം നിരീക്ഷിച്ച് ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ടാകുമ്പോൾ അത് നമ്മളെ ചുറ്റും ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു എക്സ്പേർട്ട് ആവുന്നതായിരിക്കും, അല്ലാതെ ഐ ഡോണ്ട് ക്യാരി ദാറ്റ് സർട്ടിഫിക്കറ്റ്, ഓ നിങ്ങൾ യു ആർ എ ഹ്യൂമൻ എക്സ്പേർട്ട് എന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ജീവിതം കൊണ്ട് കാണിച്ചെടുക്കാം.
1: അതെ, ജീവിതം കൊണ്ട്. ഒരു പക്ഷേ ഇതൊരു ദീർഘമായ യാത്രയുടെ റിസൾട്ട് ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ഷോയിൽ നിന്ന് ഒരു മെന്റലിസ്റ്റ് ആദ്യം എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമായി ഒരു സ്റ്റേജിൽ കയറുന്നു, അവിടെ നിന്ന് ഇന്ന് ലോകം മുഴുവൻ വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരാധകന്മാരും ഇങ്ങനെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ
0: ജനറലി ആരാധകർ എന്നങ്ങനെ പറഞ്ഞാൽ പോരെ,
1: എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും. സ്വാഭാവികമായിട്ടും ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണും. അപ്പോൾ ഇങ്ങനെ ഒരാളിലേക്ക് എത്തപ്പെടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ വളരുന്നു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, ഒരാൾ ഗുഡ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഓക്കെ ആണെന്ന് തോന്നുന്ന സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഓക്കെ ആണ്, പക്കയാണ് ഞാനെന്ന് തോന്നിയ ആ ഒരു സ്റ്റേജ് എപ്പോഴാണ് സാറിന് വന്നിട്ടുള്ളത്?
0: അതിപ്പോഴും തോന്നലില്ല,
1: തോന്നിയിട്ടില്ല.
0: ഐ സർട്ടൈൻലി നോ എ ലിറ്റിൽ മോർ ദാൻ യൂഷ്വൽ എന്നറിയാം. അത് എക്സ്പീരിയൻസിന്റെ ആയിരിക്കും. പിന്നെ അഗൈൻ സി ഞാൻ പറയും, ഇതൊരു മാറ്റം നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ ഇല്ലെങ്കിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് മാറും, ഇവല്യൂഷൻ എല്ലാവരും അങ്ങനെയാ. കാലം മാറും, സമയം മാറും, നമ്മൾ മാറും. പക്ഷെ മാറ്റത്തിലൂടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് നിരന്തരം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അന്വേഷിക്കുന്നവർക്കുള്ളതാണ്, അതിന് പണിയെടുക്കുന്നുള്ളവർക്കാണ്. സോ അത് നമ്മൾ ചെയ്യാത്ത ഒരു ഒരാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര നെർവസ് ആണ്. എനിക്കൊരു ദിവസം ഒരു ലേസി കോൺവെർസേഷൻ ഒരു അരമണിക്കൂറൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്സെറ്റ്
1: ആവും.
0: അങ്ങനെയല്ല, ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ.
1: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും ബ്രെയിനെയും മനസ്സിനെയും ഒരുപോലെ കഴുകി വൃത്തിയാക്കുന്ന ഒരാൾ കൂടി എന്ന് ഞാൻ പറഞ്ഞാൽ സാർ എന്ത് പറയും?
0: കഴുകി വൃത്തിയാക്കണം എന്ന് അങ്ങനെ പറയുമ്പോൾ അത് എപ്പോഴും മലിനായിക്കൊണ്ടിരിക്കുന്നതും കൂടെ സമ്മതിക്കുന്നുണ്ട്, അങ്ങനെയല്ലോ.
1: മീൻസ് എങ്ങനെയാണ്, നമ്മളൊരു കുട്ടിയെ കുളിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പാകപ്പെടുത്തണം?
0: ഈ പാമ്പർ ദാറ്റ് ഐഡിയ, അത് നമ്മുടെ ഉള്ളിൽ എല്ലാത്തിലുണ്ട്. നമ്മളിപ്പോൾ എന്ത് കാണുമ്പോഴും, ഞാനിപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഈ റേഡിയോന്റെ ഇത് കാണുമ്പോൾ ഐ എം ഫെമിലിയർ വിത്ത് ദിസ്, പക്ഷെ അപ്പോഴും ഞാനായിരിക്കും നമ്മുടെ കൺസോളിലുള്ള മീറ്ററിന് എത്ര സ്വിച്ച് ഉണ്ടാവുന്നൊക്കെയാണ്. ഞാനത് അറിയിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് പെർഫോം ചെയ്താൽ മതി.
1: പക്ഷെ
0: നമ്മളിത് ഇതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, അതിപ്പോ ഒരു ഷെഫാണെങ്കിൽ ശരി, അവർ ഓരോ കാര്യം കാണുമ്പോൾ അങ്ങനെ അതിനെ പറ്റി ആലോചിക്കുമായിരിക്കും ചിലപ്പോൾ. അല്ലെ, അതിന്റെ ഒരു മിൽക്ക് കണ്ട അവർ ഓരോ ഇൻഗ്രീഡിയന്റുകൾ അവരങ്ങനെ അവരുടെ തല പോകേണ്ടതായിരിക്കും. ഒരു സ്ട്രീറ്റിലെ നടന്നാലില്ലേ, സ്ട്രീറ്റ് കോർണറിൽ ഫുഡ് അതൊക്കെ കാണുന്നതായിരിക്കും. ഞാനാണ് ഷെഫെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ആയിരിക്കും ആലോചിക്കുക. സോ ഐ മീൻ ലവ് വിത്ത് ദിസ് ഐഡിയ. ചിലപ്പോൾ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു കോൺസെപ്റ്റ്, ഒരു തോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആയിരിക്കും ഓ ഇതെന്ത് രസമായിട്ടുണ്ട്. നമ്മളിപ്പോൾ വേറൊരു ഷോയിൽ റീസെന്റ്ലി പോയി, ഒരു വലിയൊരു ലെജൻഡിന്റെ കൺസേർട്ടിന് പോയി, ഹരിഹരൻ ഹരിഹരൻ ഹരിജിയുടെ പരിപാടിക്ക് പോയിട്ടാകുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിക്ക് നിൽക്കുന്ന കുട്ടികൾ, അവരുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ എയർ ഹോസ്റ്റസ് അവർക്ക് ചെയ്യുന്ന പോലെ വേറൊരു, പക്ഷെ നമ്മുടെ കുട്ടികളെ അത് ആ പാറ്റേണിലുള്ള ഡ്രസ്സല്ല. അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞു നമുക്ക് അത് ചെയ്യാം, അതല്ല അതിന്റെ ഒരു വേറൊരു കോൺസെപ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണെങ്കിൽ കോപ്പി അടിക്കുന്ന പോലെ ഇരിക്കും,
1: പക്ഷെ
0: നമുക്ക് അതിന്റെ ഇങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിലുണ്ടാവും, നമുക്ക് ചെയ്താലോ ഇറ്റ്സ് ഗോണ ബി വെരി അട്രാക്റ്റീവ് ആൻഡ് പ്രൊഫഷണൽ. ഇതൊക്കെ ഞാനത് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഹോസ്പിറ്റാലിറ്റി പറയുമ്പോൾ നിങ്ങൾ റിസീവ് ചെയ്യുന്ന ആൾ കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പിന്നെ ഒരു കുറേ നേരം നമ്മൾ അതിനെപ്പറ്റി സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഡിസൈനർ കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് ഇത് പറ്റാത്തത്, അവർക്ക് മൈക്ക് കൊടുത്തിട്ട് സ്പീഡിൽ ഓടേണ്ടി വരും, അപ്പോൾ ആ ഡ്രസ്സ് പറ്റില്ല. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പം ഓരോരു പ്രശ്നം നമ്മൾ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു ഐഡിയ വരുമ്പോൾ നമുക്കത് പഠിക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷനും കൂടിയാണ്. അങ്ങനെയേ മാസ്റ്റർ ആവുള്ളൂ.
1: റൈറ്റാണ്. നമ്മൾ എപ്പോഴും ഒരു ദിവസം കൊണ്ട് വിജയത്തിലേക്കോ അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്കോ ഉള്ള വഴി ഒരിക്കലും ഷോർട്ട് കട്ട് അല്ല എന്നുള്ളതാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ് മെന്റലിസ്റ്റ് ആദ്യം എന്ന് പറയുന്ന ജനലക്ഷങ്ങളിലേക്ക് ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് ആലോചിക്കുക. ഇത്രയും കണ്ണുകൾ ഒരേ സമയം ഒരാളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരാളിലേക്ക്. ഒരു മിസ്റ്റേക്ക്, അതായത് ഒരാളുടെ പോസിറ്റീവ് വശം പറയുന്നതിനോടൊപ്പം തന്നെ അതിലെ നെഗറ്റീവ് നോക്കാനിരിക്കുന്ന 1000 കണ്ണുകളെ കൂടി നോക്കിയിട്ടായിരിക്കും ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റും പറഞ്ഞല്ലോ, ഓരോ സ്റ്റുഡൻറ് പോലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും എടുക്കുന്നതിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയിട്ട് എനിക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ എന്തായാലും ഏറ്റവും ഞാൻ മറ്റു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുകയാണ്. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബർത്ത്ഡേ ദിവസം തന്നെ ഈ ഹീറോയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കെ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇത്രയേറെ മനസ്സുകളെ വായിച്ച, വേദികളെ കിടിലം കൊള്ളിച്ച നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് ആദി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ബർത്ത്ഡേ ആയിട്ട് കരുനാഗപ്പള്ളിയിലാണ് ഷോ ഉള്ളത്. വൈകിട്ട് 6 മണിക്ക് ഞങ്ങൾക്ക് കൂടി വരാമോ? ഞങ്ങൾ കുറച്ച് പേരുടെ ലിസ്റ്റ് ഒക്കെ തരാം. അപ്പോൾ ഞങ്ങളും കൂടി അങ്ങ്
0: വരുവാണ്. ആ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓടി രക്ഷ കേട്ടോ. എന്തറിയോ, ഇതെല്ലാം 2 ആഴ്ച മുമ്പെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ സോൾഡ് ഔട്ട് ആയിപ്പോയി.
1: ഇപ്പൊ
0: നമ്മള് നമുക്ക് പിന്നെ പോലീസ് അവിടുന്ന് വലിയ ഒരു സീനിയർ ഓഫീസർ അവരൊക്കെ വിളിച്ചു. അപ്പൊ നമുക്ക് വി ആർ വെരി ഹാപ്പി ടു ഹോസ്റ്റ് ദീസ് പീപ്പിൾ. പക്ഷെ എന്താ പറ്റുവെച്ചാല് ഓവർ ബുക്കിംഗ് ആവും. ഒരു നിങ്ങൾ എന്നാ അവിടെ വെറുതെ ഒന്ന് വന്ന് നോക്കിക്കോ, ഒരു ചെയർ ഉണ്ടാവില്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് വളരെ അടുപ്പമുള്ള ആളുകൾ, പിന്നെ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ കൂട്ടുകാര് ഒഫീഷ്യൽസ് ഒക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ്.
1: ഒന്നും പറ്റില്ല.
0: അത് ആ ഓഡിയൻസ് ഇല്ല, തിയേറ്റർ ഇല്ല, ഹോളാണല്ലേ. 1250
1: പേരെന്തോ നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, പറഞ്ഞോളൂ.
2: നമസ്കാരം, ഡോക്ടർ
1: സേതു. സർ പറഞ്ഞോളൂ. സാർ നമ്മുടെ ആദി സാർ നമ്മുടെ കൂടെ ഉണ്ട്. അച്ചടി നമ്മുടെ കൂടെ ഉണ്ട്.
0: ഓ വന്നിരുന്നോ? ഹായ് ഹായ്. ഓ താങ്ക് യു. ഇഷ്ടായിരുന്നോ പരിപാടി? ഓ രണ്ടു പ്രാവശ്യം കണ്ടു അല്ലേ. കോട്ടയ്ക്കലത്തെ നല്ല ഷോ ആയിരുന്നു, നല്ല ആളുകളായിരുന്നു അവിടുത്തെ. ഓ താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ എന്നോട് ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചു മേടിച്ചേനെ. ഒരുപാട് സന്തോഷം. ഇവിടെ ഇവിടെ തന്നെയാ? കരുനാഗപ്പള്ളി തന്നെയാ? കായംകുളത്ത് നിന്നാണല്ലേ. ശരി, ഒരുപാട് ഒരുപാട് സന്തോഷം.
2: വൈകുന്നേരത്തെ പ്രോഗ്രാം നല്ലതാവട്ടെ.
0: താങ്ക് യു സോ മച്ച്. താങ്ക് യു സേതു. സന്തോഷാണേ.
1: മനസ്സുകളെ വായിച്ച മാന്ത്രികൻ മെന്റലിസ്റ്റ് ആദി നമ്മുടെ കൂടെയുണ്ട്. തത്സമയം എന്റെ റേഡിയോ 91.1 എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷത്തിൽ, സന്തോഷത്തിന്റെ കൊടുമുടിയിൽ ഞാൻ നിൽക്കുന്ന ഒരു സമയമാണ് സാർ. പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ.
0: ഉണ്ട്, നിങ്ങളെ പക്ഷെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നതിലും കൂടുതൽ എന്നെ പറ്റി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലത്
1: സന്തോഷം ഉള്ളിൽ നിന്ന് പറയുന്നതാണ് സാർ.
0: എനിക്കും സന്തോഷമാണ്.
1: നമുക്ക് ഒരു കോളറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, പറഞ്ഞോളൂ.
3: ഹലോ.
1: ഹലോ.
3: ഹലോ. ഹായ് സ്വാതി.
1: ഹായ്. ഇതാരാ സംസാരിക്കുന്നേ?
3: ഇത് ദിവ്യയാണ്, കണ്ണൂരിന്നാണ്.
1: കണ്ണൂരിന്ന്. ഓക്കേ ദിവ്യ, നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടേ.
3: ആ അറിയാം അറിയാം. ഞാനിപ്പോ ആരിയുടെ ഷോ കണ്ടിട്ടേ ഉള്ളൂ. ലക്ഷാധിക ധർമ്മശാല കണ്ണൂർ
0: ഇന്നലെ.
3: ഇന്നലെ.
0: വെരി ഗുഡ്. ഓക്കേ,
1: അപ്പൊ പറഞ്ഞോളൂ.
0: അതെ മനസ്സിലായി.
1: ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞോളൂ ദിവ്യ.
3: ഹാപ്പി ബർത്ത്ഡേ.
0: ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
3: അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ വൈകിട്ട് ഷോ വന്നേ.
0: അപ്പോ
3: ഭയങ്കര തിരക്കായിരുന്നു, ഫുൾ ഇതായിരുന്നു.
0: അതാണല്ലോ ശീലം.
3: ഒരു ലോങ് ക്യൂ ആയിരുന്നു. ഇറ്റ് വാസ് ആൻ അമേസിംഗ് ഷോ. എനിക്ക് ഇപ്പോഴും ആ ഒരു ഷോന്റെ ഒരു ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല.
0: ഓ ഹൗ സ്വീറ്റ്. താങ്ക് യു.
3: അപ്പൊ താങ്ക് യു സോ മച്ച്.
0: നല്ല ആളുകളായിരുന്നു അന്നത്തെ ഷോന്, അതുകൊണ്ട് കുറെ കൂടി എനർജറ്റിക് ആയത്.
3: അതെ അതെ. ഇതെന്റെ ചേച്ചി പറഞ്ഞിട്ടാണ്. ഞാൻ ശരിക്കും യൂട്യൂബിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ചേച്ചിയാണ്, ചേച്ചി ദുബായിലാണ്. അപ്പൊ ചേച്ചി പറഞ്ഞ ഇങ്ങനെ ഷോ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഓക്കെ പോയി.
0: ചേച്ചിയുടെ പേരെന്താ?
3: എന്റെ ചേച്ചിയുടെ പേര് ദീപ.
0: ദീപയുടെ അന്വേഷണം പറയണം. അപ്പൊ നമ്മൾ ഇനി ദുബായ് ഷോ ചെയ്യുമ്പോ അവർക്ക് കാണാലോ.
3: ഒരുപാട് സന്തോഷം. എന്റെ സ്റ്റുഡന്റിനെ ആദ്യം കണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്, പുള്ളിക്കാരി താനിയ എന്ന് പറഞ്ഞൊരു സെൽഫി.
0: കണ്ടിരുന്നു. ഓ, നിങ്ങളുടെ സ്റ്റുഡന്റ് ആണല്ലേ.
3: എന്തപ്പോ എന്തോ
0: പറയൂ പറയൂ പറയൂ.
3: ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വെക്കാം. സ്വാധീനം ഞാൻ ഒരു പ്രാവശ്യം കരുണപ്പള്ളി വെച്ചിട്ട്, എന്റെ ഹസ്ബൻഡ് ഇവിടെ കരുണപ്പള്ളിയാണ്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട്, എന്താ പറയുക, ഒരു കണക്ഷൻ എന്നൊക്കെ പറയുന്നാലും ഇപ്പൊ സ്വാധീന സ്റ്റേറ്റസ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ലൈവ് വരുന്ന കണ്ട്, അപ്പൊ ഞാൻ വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് ലോഗിൻ
1: ചെയ്തു.
0: നമുക്കും ഫൈനൽ മൊമെന്റ് ആണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് സന്തോഷം ജോയിൻ ചെയ്തല്ലേ.
1: താങ്ക് യു.
3: വളരെ
0: സന്തോഷം.
1: ഒരുപാട് ഫാൻസിന് കിട്ടിയ ഒരു അവസരമാണ് നമുക്ക് സാധാരണ. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട്. മെന്റലിസ്റ്റ് ആദ്യയുടെ ഷോ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. മാജിക്കിന്റെ അല്ലെങ്കിൽ അത്ഭുതത്തിന്റെ മറ്റൊരു ലോകത്തേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് സംശയങ്ങളായിട്ട് പോയി, ഞാൻ ഉത്തരങ്ങളില്ലാതെ ഇപ്പോഴും നടന്നിട്ട് കണ്ടുപിടിച്ചു ആ ചോദ്യത്തിനുള്ള ആളെ ഒടുവിൽ. അപ്പോൾ കുറെ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. ഈ ഒരു ബർത്ത്ഡേ ദിവസം തന്നെ നമുക്ക് ടീം എൻട്രോഡിയോ 91.0 ഈ നിധിയെ കിട്ടിയതിലുള്ള സന്തോഷം. നമുക്ക് അടുത്ത ഒരു പാസഞ്ചർ അല്ലല്ലോ, ഒരു കോൾ റോഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ നമസ്കാരം, പറഞ്ഞോളൂ.
4: ഹലോ.
1: ഹലോ, നമസ്കാരം.
4: എന്റെ റേഡിയോ?
1: അതെ അതെ അതെ, പറഞ്ഞോളൂ.
4: അല്ല, കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില്.
1: ലൈവിൽ? അതെ, പറഞ്ഞോളൂ. ആദിച്ചേട്ടനുണ്ടേ?
4: ഹലോ.
1: ഹലോ, ഇത് എന്റെ റേഡിയോ ആണ്, ലൈവ് പ്രോഗ്രാം ആണ്. ആരാ സംസാരിക്കുന്നേ?
4: ഷഹിനയാണ് സംസാരിക്കുന്നത്, ട്രിവാൻഡ്രത്ത് നിന്ന്.
1: ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ.
4: ആദിച്ചേട്ടൻ ഇവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ?
0: ഞാൻ വിചാരിക്കുന്ന ഷഹിന തന്നെയാണോ?
4: ആദിച്ചേട്ടൻ തന്നെ. എന്താ കേട്ടില്ല ആദിച്ചേട്ടാ?
0: മനസ്സിലായി, ഞാൻ വിചാരിക്കുന്ന ഷഹിന തന്നെയാണോ?
4: ആദിച്ചേട്ടൻ വിചാരിക്കുന്ന ഷഹിന സെന്ററിലെ ഒരു ചുമന്ന തട്ടൊക്കെ കേട്ട
0: ഷഹിന.
4: ആദിച്ചേട്ടാ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഇന്ന് 12 മണിക്ക് തന്നെ ആദിച്ചേട്ടൻ ഒരു ബർത്ത്ഡേ നോട്ട് ഇൻസ്റ്റയിൽ അയച്ചിട്ടുണ്ടായിരുന്നു.
0: അതെയോ?
4: ആ തിരക്കായിട്ട് കണ്ടിട്ടില്ല.
0: ഞാനപ്പോ ഇങ്ങോട്ട് വരുവായിരുന്നില്ലേ, റേഡിയോ സ്റ്റേഷനിലേക്ക് വരുവായിരുന്നു അല്ലേ? അതിന് മുമ്പുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കാട്ടോ, ഇത് കഴിഞ്ഞോട്ടെ നോക്കാം.
4: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ആദിച്ചേട്ടാ. ഞാൻ ബർത്ത്ഡേ ആയിട്ട് ഞാൻ സമയമില്ല. ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ച് നെർവസ് ആയതുപോലെ നെർവസ് ആണ്. ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാരോടും പറഞ്ഞു ആചേട്ടനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ. കോളേജ് ടൈമില് എനിക്ക് ആചേട്ടന്റെ പ്രോഗ്രാം, ആചേട്ടന്റെ മറ്റേ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാണുമായിരുന്നു. ആൻഡ് AKG സെന്ററില് ഗ്രീറ്റ് ആൻഡ് മീറ്റ് മുന്നേ വരെ ഞാൻ ആചേട്ടന്റെ ഫാൻ ഗേളായിരുന്നു. ആൻഡ് എപ്പോഴാണ് AKG സെന്ററിന് പുറത്തോട്ട് ഇറങ്ങിയത്? യോ മൈ റോൾ മോഡൽ. സീരിയസ്ലി സീരിയസ്ലി, ഞാൻ മനസ്സ് തട്ടി പറയുന്നതാണ്. എനിക്ക് അങ്ങനെ റോൾ മോഡൽസ് സെലിബ്രിറ്റീസ് ഞാൻ അങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ആദിച്ചേട്ടൻ ത്രൂ ഔട്ട് ദി സെക്ഷൻ പറഞ്ഞ കാര്യങ്ങള്, യു ഷുഡ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ, നമ്മൾ ആരെയും ഗോസിപ്പ് കേൾക്കാൻ പാടില്ല, പറയാൻ പാടില്ല, വി ഡോണ്ട് ജഡ്ജ് എനിവൺ, അതെല്ലാം ആ ഉള്ളിൽ എടുത്തിട്ടുണ്ട്. 1 വീക്കായി ആ ഹാങ് ഓവർ ഇതുവരെ വിട്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, എന്റെ എനിക്കൊരു ഫേവറേറ്റ് ഉള്ള ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, എന്റെ ഫേവറേറ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ 6 ഇയേഴ്സ് മുന്നേ പാസ്ഡ് അവേ ആയി. ആൻഡ് അതിനുശേഷം എനിക്കൊരു ബ്രദർലി ഫീൽ കിട്ടുന്ന ഹഗും കിസ്സും ആചേട്ടൻ്റെയാണ്. ആൻഡ് നല്ലൊരു ഗസ്റ്റിനെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഈ ഒരു ചാൻസ് ബർത്ത്ഡേക്ക് എന്നെ വിളിക്കാൻ പറ്റിയതിന്. എക്സാം പാസ്സായിട്ട്, PSC എക്സാം പാസ്സായി, ജോബ് കിട്ടിയിട്ട് മെസ്സേജ് അയക്കണമെന്ന്. ജോബ് കിട്ടിയിട്ട് വിത്തിൻ 1 ഇയർ ഞാൻ ആശയത്തെ കാണാൻ വരും.
0: 1 ഇയർ ഒന്നും പറ്റില്ല, ജോബ് കിട്ടി അപ്പൊ തന്നെ അറിയിക്കണം. അതിന് ഫോക്കസ് ചെയ്തോ നല്ലോണം. എന്നിട്ട് നമുക്ക് ഏട്ടനൊക്കെ വിളിച്ചാല്, അപ്പൊ റോൾ മോഡൽ അതൊക്കെ വലിയ വാക്കാണ്. ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞതും പറയണ്ട, അങ്ങനെയൊന്നും നമ്മളെ കാണില്ല. ഏട്ടാന്ന് വിളിച്ചാലോ, അത് അത് തന്നെ നല്ലത്. നല്ലത്, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് പരീക്ഷ എല്ലാം ക്ലിയർ ചെയ്തിട്ട് വാ, എന്നിട്ട് ഞാൻ ലഞ്ചിന്
4: കൊണ്ടുപോവാം.
0: ശരി മോളെ, ശരി.
1: ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, തിരുവല്ലയിലെ ഷോയ്ക്ക് പോയതിന് ശേഷം ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ടീമിനെ കോൺടാക്ട് ചെയ്തു. അന്ന് ഞാൻ പറയുകയുണ്ടായി, കൊല്ലത്ത് ഒരു റേഡിയോയിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതിനുശേഷം ഒരു 7 മാസത്തിന് ശേഷം ആദിച്ചേട്ടൻ ഓർത്ത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, സ്വാതി ഫൈനലി കരുണാപള്ളി ഞങ്ങൾ.
0: അങ്ങനെ പറയണ്ടേ ശരിക്കും.
1: പക്ഷേ എനിക്ക് എത്ര സന്തോഷമായിരുന്നു.
0: നമ്മളൊരു ഒരു വാക്ക് കൊടുത്തിട്ട് സീ, വൈ വുഡ് യു മേക്ക് പ്രോമിസസ് യു കാൻ കീപ്പ്. അപ്പൊ നിങ്ങളാണെങ്കിൽ ആ ഷോ കഴിഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ നമ്മളെടുത്ത് സംസാരിച്ചത് ഓരോ പ്രാവശ്യം, അത്രയും റെസ്പെക്റ്റില് നിങ്ങൾ നമ്മളോട് പറഞ്ഞു, കരുണാപ്പള്ളി വരണം, വന്നിട്ട് നമുക്കിവിടെ ഒരു ഷോ ചെയ്തുകൂടെ, നമ്മളത് വേണമെങ്കിൽ സഹായിക്കാം, അല്ലെ നമ്മൾ ആലോചിക്കാം, നമുക്കവിടെ റേഡിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കരുണാപ്പള്ളി എനിക്ക് ആകെ ഉള്ളത് ഒന്നോ രണ്ടോ ആൾക്കാരാണ്, എനിക്ക് അല്ലെങ്കിൽ ഒരാള്, എനിക്ക് ഒരു കൂട്ടുകാരിയാണ് വേറെ. എനിക്ക് കരുനാഗപ്പള്ളി എന്ന് പറയാം, കൊല്ലത്തൊക്കെ അങ്ങോട്ട് പോയാലുണ്ട്, എനിക്കിവിടെ ആരും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വന്നൊരു ഷോ ചെയ്യാൻ ആലോചിക്കുക എന്നുള്ളത് ഡൗട്ടാണ്. പക്ഷെ നിങ്ങൾ ആ പറയുമ്പം അത് നമ്മുടെ ടീമിൽ തന്നെ ഞാനിത് പ്രസന്റ് ചെയ്ത് അവിടെ ഒരു ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ ഒരു സ്പേസ് നമ്മളിങ്ങനെ
1: അതെ
0: അവിടെ ഒന്നും ഉണ്ടായിരുന്നു, ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ആണ്. നമ്മൾ അവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ടുപേരെ എഴുതി വെച്ചു, ആ ഇങ്ങനെ എപ്പോഴെങ്കിലും തീരുമാനിച്ചാൽ അവിടെ ഒരാൾ ഇങ്ങനെ പറഞ്ഞല്ല, ആ പറയാൻ എത്ര പേർക്ക് തോന്നും. അപ്പം നമ്മളത് തീരുമാനം എടുത്തപ്പം ഇമീഡിയറ്റ്ലി നിങ്ങളെയാണ് അറിയിക്കേണ്ടത് തോന്നി.
1: താങ്ക് യു. അത് ഭയങ്കര, ഞാൻ ആ ദിവസം തുള്ളിച്ചാടി നടക്കുമറിയോ, അത് ചേട്ടൻ മെസ്സേജ് ഇട്ടേ പരിപാടി ഉണ്ടേ. അപ്പോൾ പിന്നീട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കേട്ടോ സാറ് വരുന്നുണ്ടോ. ലാസ്റ്റ് എനിക്ക് പേടി കരുതാപ്പിള്ളി വന്നിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ
0: പോകണില്ല.
1: അതെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇത് കേൾക്കുന്ന ഇതൊരു ഗ്രാമത്തിൻ്റെ കൂടി റേഡിയോ ആണ് സാർ. ഒരുപാട് അമ്മമാർക്ക് കേൾക്കാത്ത, പോകാത്ത, അറിയാത്ത സ്ഥലങ്ങൾ ഞങ്ങൾ വാക്കുകളിലൂടെ അവരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മെൻ്റലി സ്റ്റാദി എന്ന് പറയുമ്പോൾ യൂട്യൂബിലും ഒക്കെ കണ്ട് മാത്രം പരിചയമുള്ള കുറേ ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ അതിന് പോകണം. ഓരോ പരിപാടികൾ ചെയ്യുമ്പോഴും മനസ്സിന് ഇണങ്ങിയ പാട്ടുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഗായകനാണ് എന്ന് കൂടി പറയുന്നത് ഞാൻ തല്ല അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്നു. ആ ഷോയിലൊക്കെ നമ്മൾ മറന്നുപോയ, ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയ ചില പാട്ടുകളും അതോടൊപ്പം തന്നെ കട്ടൻ ലാലേട്ടൻ ഫാനായിട്ടുള്ള, ലാലേട്ടൻ്റെ ബാനർസും ഒക്കെ ഉള്ള നമ്മുടെ അതിചേട്ടൻ ഇങ്ങനെ പരിപാടി എടുക്കുമ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചിട്ട് വേറെ സ്വർഗത്ത് നിന്നിട്ട് അവിടെ നിന്നിട്ട് വേറെ എന്തെങ്കിലും ലോകത്തോടാണ് എന്ന് വിചാരിച്ചു അല്ലേ. അല്ലേ അശ്വതി, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനെ കടിഞ്ഞാണിട്ടാൽ പോലും കിട്ടാത്ത ഉടമകളാണ് മനസ്സെന്ന് പറയുന്നത്. എത്ര പിടിച്ചാലും കിട്ടാത്ത എന്റെ മനസ്സൊക്കെ എനിക്കറിയത്തില്ല എവിടെയൊക്കെയോ കിടന്ന് പറന്നു പോകുന്നൊരു സംഭവമാണ്. ആ മനസ്സിനെ ഇങ്ങനെ ഏകാഗ്രമാക്കി ഇത്രയും ജനങ്ങളെ ഒരേ വേദിയിലേക്ക് കൊണ്ടുവന്ന ഈ മനുഷ്യൻ ഇന്ന് നമ്മളുടെ കൂടെയുണ്ട്. അതും ഓരോ ജന്മത്തിനും ഓരോ പിറവിക്കും ഓരോ ഉദ്ദേശങ്ങളാണുള്ളത്. അപ്പോൾ ദേഹത്തിന് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായി മാറാൻ എനിക്കും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ചെറിയൊരു കുഞ്ഞിനിടവേളയ്ക്ക് ശേഷം ഒരു ഇഷ്ടപ്പെട്ടൊരു ധ്വനി എന്ന് പറയുന്ന മൂവിയിലെ മാനസനിലയിൽ ഓക്കെ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
7: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. പ്രശസ്ത മെന്റലിസ്റ്റ് ആദി നമ്മുടെ കൂടെ തത്സമയം ബർത്ത്ഡേ ദിവസമായിട്ട് കൂടെ ഉണ്ട്. കൂടെ ഞാൻ RJ സ്വാതി. നൈസായിട്ടെ എന്റെ പേരൂടെ. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചേട്ടൻ ആദ്യ ചേട്ടനെ പോയി കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമ്മളെ അംഗീകരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് വിട്ടുപോവുക.
8: ഉൾക്കൊള്ളാൻ പറ്റാത്തതേയല്ല, ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ചുറ്റും. അതല്ലല്ലോ, നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറെ പേരുണ്ടാവില്ലേ, ഐ മീൻ കുടുംബത്തിൽ പോലും. എന്നിട്ട് എല്ലാവരും ഒഴിവാക്കാനല്ല പറഞ്ഞത്, നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, വല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സ്പേസിൽ നമുക്ക് പോസിറ്റീവിനെക്കാളും കൂടുതൽ നെഗറ്റീവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അത്ര ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. അവരെ ഒഴിവാക്കുക എന്നുള്ളത് പറയുന്നതിനേക്കാളും പൊളൈറ്റ് ആയിട്ട് പറയാം, നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാലോ.
7: മാറി നിൽക്കാമല്ലോ, നല്ലത്. ചിലത് ചരിത്രമാകുമെന്നും ചിലത് ലക്ഷ്യമാകുമെന്നും.
8: ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചിലര് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാവാനുള്ളവരാണ്, ചിലര് ലക്ഷ്യത്തിന്റെ എന്നാണ് പറഞ്ഞത്.
7: ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു നോട്ട് ചെയ്ത് വെക്കേണ്ട സംഭവമാണ് അല്ലേ സാർ?
8: അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റിവിറ്റി കൈകാര്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ടാക്കിൾ ചെയ്ത് അവരെ പോസിറ്റീവ്, അങ്ങനെ ഒരു ലക്ഷ്യമാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രമിച്ചു നോക്കാവുന്ന പരീക്ഷണമാണ്. നമ്മളൊക്കെ അത് ശ്രമിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. ഓക്കെ, അവർക്ക് ഇങ്ങനെ കാരണം, നമുക്കിപ്പോൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, അവർ നമ്മളെ ഹാം ചെയ്യാനായിരിക്കില്ല, പക്ഷെ അവർ പറയുന്നതും അവർ ചെയ്യുന്ന രീതികളും ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും ഇങ്ങോട്ട് കിട്ടുക, ഒരു സ്ലൈറ്റ് ഇറിറ്റേറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുക. അപ്പോൾ അവർക്ക് എത്രത്തോളം എക്സ്പോഷർ ഉണ്ട്, അവർ എത്രത്തോളം അവർക്ക് വിസ്ഡം ഉണ്ട്, നോളജ് ഉണ്ട്, അവരെന്ത് പുസ്തകം വായിച്ചിട്ടുണ്ടാവും, ആരെയൊക്കെ കണ്ട, അവർക്ക് ഒന്നുമില്ലാതെ ഒരു അങ്ങനെ ഒരു, അപ്പോൾ അവരോട് നമുക്ക് സഹതാപം തോന്നാം. അപ്പോൾ അങ്ങനത്തെ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തണമല്ലോ. നമ്മളൊരു പുസ്തകമെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോയെന്നാണ് അവരെ മാറ്റാൻ. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ്, ഞാൻ പറയുന്നത് വല്ലാത്ത രീതിയിൽ നെഗറ്റിവിറ്റിയാണ് ചെയ്യുന്ന ഒരു പരദൂഷണം, അങ്ങനെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ അങ്ങനെ ഒരു സ്പേസിൽ നിങ്ങൾ നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. കാരണം നിങ്ങളത് ഹാൻഡിൽ ചെയ്തേണ്ടി വരും. ഇപ്പം ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് ചെറിയൊരു കാര്യം മതി, എനിക്ക് ഞാൻ അന്നത്തെ ദിവസം തന്നെ ചിലപ്പോൾ ഒരു 2 ഷോക്കുള്ള ദിവസമായിരിക്കും. വെറുതെ നമ്മൾ എന്തിനാണ് അങ്ങനെയുള്ള ആളോട് സംസാരിക്കുക? അപ്പോൾ ആരുടെ കോൾ എടുക്കണം, ആരോട് സംസാരിക്കണം, ആരോട്, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ.
7: അതെ, അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, നോ പറയാൻ പഠിക്കണമെന്ന്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിലും ചില കാര്യങ്ങളിൽ ഞാൻ നോ പറയുന്നിടത്ത് എനിക്ക് സമാധാനമാണ് എന്ന് പറഞ്ഞു ഏട്ടൻ.
8: അങ്ങനെ എല്ലാവർക്കും.

0: ാണ് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് പോയി കുഴിച്ചാടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിനെ, നമ്മുടെ ഇത് ഈഗോ, ഈഗോ അല്ലല്ലോ, സെൽഫ് എസ്റ്റീം, അത് ബഹുമാനിക്കുന്നവർക്ക് നോ പറയാം. എന്നോട് ഇപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു ഒരു 23 വയസ്സ് വരെ. അപ്പൊ എന്നോട് ആര് നോൺ വെജ് കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ നോ പറയും. അപ്പൊ അയ്യോ അവർക്ക് വിഷമാവല്ലോ, അവർ ഇത്രയും റെസ്പെക്റ്റഡ് ആളല്ലേ, ഞാൻ എന്നാ പിന്നെ കുറച്ച് കഴിച്ചേക്കാന്ന് വിചാരിക്കലില്ല ഞാൻ. അത് അവിടെയാണ് എനിക്ക്,
1: അല്ല അവിടെയാണ് നമ്മൾ നമ്മളാവുന്നത്.
0: അപ്പൊ നിങ്ങൾ പറയണേ എനിക്ക് നോ പറയാൻ അറിയില്ല ആണോ, എന്നാ പിന്നെ നിങ്ങൾ ഒരാളോട് ഒരു കത്തി എടുത്തിട്ടുണ്ട് കുത്തുകുത്താന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾ നോ പറയില്ല. അപ്പൊ നിങ്ങൾക്ക് പറയാനൊക്കെ
1: അറിയാം, എവിടെ ഉപയോഗിക്കണോ അറിയത്തില്ല,
0: ആരുടെ കൂടെ ഉപയോഗിക്കാം. ഇത് അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, റൂഡാവാതെ നമുക്ക് നോ പറയാം.
1: എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിൽ ബിസി ആയിരിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് അല്ലേ.
0: അല്ലേ
1: അല്ലേ അല്ലേ,
0: ബിസി ആവുന്നത് ഇപ്പൊ ഗെയിം കളിച്ചിട്ടും ബിസി ആവാം, അതല്ലല്ലോ. ഗെയിം കളിക്കുന്ന മോശം എന്നല്ല പറയുന്നു, യെസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എന്ത് മതിന്നേ,
1: ദിവസം
0: ഫുള്ള് നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുക എന്ന് പറയുന്നതും ആവശ്യമാണ്, അതും ഇംപ്രൂവ്മെന്റിനാവണം. ലേസി ആയിട്ട് അങ്ങനെ വെറുതെ കളയുന്നുണ്ടെങ്കിലാണ് അബദ്ധം.
1: തീർച്ചയായിട്ടും
0: ഞാൻ പറയേണ്ട കാര്യമല്ലേ, ഒരുപാട് പേര് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്.
1: അതിനെ ചേർത്ത് ഇങ്ങനെ വെക്കുകയാണ്,
0: ഇൻഡിവിജ്വൽ പ്രശ്നത്തിന് അഡ്രസ് ചെയ്യുമ്പോൾ അതിന് ടൈലർ മേഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ അങ്ങനെ പറയാം എന്നുള്ളതേ ഉള്ളൂ.
1: യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻറോഡിയോ 91.2-ൽ വാക്കുകളുടെ ബ്രെയിൻ്റെ മാന്ത്രികനായിട്ടുള്ള മെന്റലിസ്റ്റ് ആദി സാറാണ്. അപ്പോൾ കുറേയധികം ചോദ്യങ്ങൾ സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ അടുത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാ, യൂട്യൂബ് ഇതൊക്കെ ആളുകൾ അങ്ങ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ മെന്റലിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് അറിയാം, ഇതേ പേരിൽ തന്നെ ഒരുപാട് പേര് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് കണ്ടാണ് മരിച്ച ആളുകളെ നേരിട്ട് വന്നത് സംസാരിപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം. ആളുകൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയുക, അച്ഛനെ കിട്ടുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇന്നിങ്ങനെ സംസാരിച്ചു, ഞാനും ഗോപികയായിരുന്നു സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഗോപിക നിനക്ക് മരിച്ച ആരെങ്കിലും കണ്ട് സംസാരിക്കണം, ഞാൻ ചോദിക്കുമായിരുന്നു. എനിക്ക് രണ്ടുപേരോടൊന്ന് സംസാരിക്കാനായിട്ടുണ്ട്. ഇത് ഒരു സീനിയർ മെന്റലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് മിഥ്യയോ യാഥാർത്ഥ്യമോ എന്താണ് സാറിന് പറയാനുള്ളത്?
0: നല്ല കോണ്ടന്റ് ഉള്ള ചോദ്യം. ബേസിക്കലി എല്ലാവർക്കും ഭയങ്കര നോവുള്ള പ്രിയപ്പെട്ട അങ്ങനത്തെ ഓർമ്മകൾ ഉണ്ടാവും, അതൊന്ന് റീവിസിറ്റ് ചെയ്യാൻ പറ്റില്ല. മരണം എന്ന് പറയുന്നത് അത് എന്താണെന്ന് പറയുമ്പോൾ പലരും അത് ഡിഫെൻസീവായിട്ടൊക്കെ എടുക്കുന്നവരുണ്ട്. അങ്ങനെയല്ലല്ലോ പുരാണത്തിൽ, അങ്ങനെയൊന്നുമല്ല. ഞാൻ പഠിച്ച മനസ്സിലാക്കി വെച്ചിട്ട് ദാറ്റ്സ് എ എൻഡ്. അതിൻ്റെ അപ്പുറത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും നമുക്കാർക്കുമില്ല. ഇവർ ചെയ്യുന്ന സ്ട്രീറ്റ് ഹിപ്നോസിസ് അല്ലെങ്കിൽ സ്റ്റേജ് ഹിപ്നോസിസിൽ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അതൊരു വലിയ ദ്രോഹമാണ്. സീ, നമുക്കൊരാ ഒരു മെമ്മറിന് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്തകൾ നമുക്ക് കണ്ണടച്ചിട്ട് അവരെ പറ്റി ആലോചിക്കുമ്പോൾ കണ്ണ് നിറയുന്നില്ല, അതിനേക്കാളും വലിയ കാര്യമില്ല.
1: അതെ,
0: ഇതേ തോന്നല്. പക്ഷെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഹിപ്നോസിസ് ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ മുമ്പിലിരിക്കുന്നവർക്ക് നിങ്ങളെ ഹാലൂസിനേറ്റ് ചെയ്യാനും പറ്റും. ഇത് ഹാലൂസിനേഷൻ ആണല്ലോ, ഹിപ്നോസിൽ വേറെ ഒന്നല്ല. കുളിരിനുള്ളിൽ സ്വയം ഇറങ്ങി കഥ മെനഞ്ഞ പെൺകിളി എന്ന് പറയുന്നത് നിങ്ങളാണ് ആ കഥ ഉണ്ടാക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും അവരോട് പറയുന്നത് ഗിൽട്ട് ഉണ്ടാവും, റിഗ്രറ്റ് ഉണ്ടാവും. ഇതൊക്കെ പിന്നെയും നിങ്ങൾ പുറത്തെടുത്ത് തേട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. റീസെന്റ് ഒരു ഹിപ്നോട്ടിസ് കണ്ടിരുന്നു, മറ്റേ മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷ് കൊക്കയിൽ വീണിരിക്കുന്ന സുഭാഷാണ് നിങ്ങൾ. ഇതൊക്കെ ലൈഫ് ലോങ് ട്രോമ ഉണ്ടാക്കാൻ അവിടെ ഒരു സ്ലിപ്പ് ഉണ്ടായാൽ മതി. അപ്പൊ അത് ചെയ്യാനേ പാടില്ല, അത് ഭയങ്കര മണ്ടത്തരാണ്, അതൊന്ന് റിയൽ അല്ല. നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്ന വിഭ്രമങ്ങൾ അതൊരു ഹാലൂസിനേഷൻ തന്നെയാണ്. നിങ്ങൾ സ്വയം സമ്മതിച്ച് അത് ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ സ്റ്റേജിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കരുത് നമ്മൾ പറയുന്നുണ്ട്. കാരണം കുറെ പേര് വലിയ പൈസ ഒക്കെ മേടിച്ചിട്ടാണ് തോന്നുന്നത് ഇതൊക്കെ ചെയ്യുന്നത്.
1: അപ്പൊ
0: നമ്മുടെ എപ്പിസോഡ്, നമ്മുടെ സ്റ്റാർട്ടിംഗിൽ ഒരു എപ്പിസോഡ്, അതിൽ നമ്മൾ പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയാണ്. നിങ്ങൾക്ക് അങ്ങനെ 5 മിനിറ്റ് എങ്കിലും റീവിസിറ്റ് ചെയ്യാനുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഓർക്കാൻ, കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ഓർക്കാൻ നമുക്കൊരു യാത്ര ഒരുമിച്ച് പോകാന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. അത് ആ ഓഡിയൻസിലിരുന്ന് എല്ലാവരും ചെയ്യും, എല്ലാവരും അല്ല വേണ്ടുന്നവർക്കൊക്കെ ചെയ്യാം. ഒന്നുമില്ല നിങ്ങൾക്ക്, സീ നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയില്ലേ, അതുപോലെ ഒരു സാധനം വിചാരിച്ചോളൂ. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു കഥ, ഒരു മിനിറ്റുള്ള ഒരു യാത്ര, ഒരു കഥ പറയും. നിങ്ങൾ കണ്ണടച്ചിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിസ്ട്രാക്ഷൻ ഇല്ല, ഇതൊരു തിയേറ്ററാണ്, ഫോണില്ല, വാച്ചില്ല, നമുക്ക് ഈ ഒരു സ്പേസ് പരിചയമില്ല ഏകാഗ്രയായിട്ട് ഇരിക്കാനുള്ളത്. അവിടെ ആ മ്യൂസിക്കും അറ്റ്മോസ്ഫിയറും, നിങ്ങളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വേറൊരു വെള്ളത്തിന് പോലെ തോന്നുന്നു. അപ്പം അവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്പേസിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത രീതിയിൽ ചിന്തിക്കാൻ പറ്റുമ്പോൾ, ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ്, ഇത് പറ്റും. എന്നിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ആ മരണത്തിനപ്പുറം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, അത് ഇമ്പോസിബിൾ ആണ്.
1: എന്നിട്ടും ആളുകൾ പറ്റിക്കപ്പെടുന്നു. അതെ, എന്നിട്ടും പറ്റിക്കപ്പെടുന്നു.
0: നിങ്ങൾ സമ്മതിക്കാതെ ആർക്കും നിങ്ങളെ പറ്റിക്കാൻ അങ്ങനെ പറ്റുമോ? നിങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് സമ്മതിക്കണ്ടേ? സീ, നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ പറ്റിക്കപ്പെട്ടു, ഇതാ ഒരാൾ റോഡ് സൈഡിൽ നിന്നിട്ട് ഒരു കപ്പ് എടുത്തിട്ട് ഇത് സ്വർണ്ണ മാണിക്കാണ്, നിങ്ങൾ ഒരു 10,000 രൂപ മേടിക്കുമോ? നിങ്ങൾ മേടിക്കോ, അന്ന് മേടിക്കാൻ തീരുമോ? അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനെ പറ്റി പഠിക്കാൻ നോക്കും അല്ലേ. ലോജിക്കിന് കുറെയൊക്കെ സഹതാപം തോന്നേണ്ട കാര്യമാണ്. കാരണം ഇതൊരു വലിയ എന്താ പറയല്, വലിയൊരു ഒരു ഈവിൾ ഇന്റൻഷനിൽ നമ്മൾ അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് വീഴുന്നല്ലോ. നമ്മളൊരു ഒരു നമ്പരം അത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു മിസ്സായ,
1: എനിക്ക് തോന്നുന്നു ആളുകളുടെ വീക്ക്നെസ്സിനെ കയ്യിലെടുക്കാൻ ഏത് തരത്തിൽ ആളുകൾക്ക്
0: ആളുടെ പെയിൻ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നു.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും
0: കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദോസ് പീപ്പിൾ.
1: ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു സാർ, ഇങ്ങനെയുള്ള കുറച്ച് നിർദ്ദേശങ്ങളിലൂടെ ഷോയിലൊന്ന് ജസ്റ്റ് പ്ലേ
0: ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറന്നു പോയതായിരിക്കും അത്. എന്താ വെച്ചാല് ബിഗ് പിക്ചർ കാണുമ്പോൾ സാറ്റലൈറ്റ് പറഞ്ഞു പോകുന്ന ഇതെല്ലാം ഷോയിലും നമ്മൾ
1: പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് സാർ, പല പ്രോഗ്രാമുകളിലും ഇവന്റുകളിലും ഒക്കെ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ഡേ കൊണ്ട് മെന്റലിസം പഠിക്കാം. അപ്പൊ ആലോചിച്ച് നോക്കണം, വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച അല്ലെങ്കിൽ ഒരു ഒരു ദീർഘനാളത്തെ യാത്രയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്.
0: ഇപ്പൊ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് നീന്തൽ പഠിക്കാം, നീന്തലിന് അത്ര തിയറിയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബ്രീത്ത് എങ്ങനെ വേണം, കൈയും കാലം എങ്ങനെ അടിക്കണം, സൈക്കിളും പഠിക്കാം, ഓടിച്ചു നോക്കാൻ അത് ചെയ്യ്, ഇത് കുറേ നാളെടുക്കും. ബേസിക്കലി നിങ്ങൾ ഇങ്ങനത്തെ ഇതിലൊന്നും പോയി വീഴാതിരിക്കൂ. മെന്റൽ മാജിക് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിനെ പറ്റിയിട്ടാണ് ഇവർ ആക്ച്വലി ഈ മെന്റലിസം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, മാജിക് പഠിക്കണം. പഠിക്കണമെന്നുണ്ടെങ്കിൽ മാജിക് പഠിക്കണം ആദ്യം. മാജിക് പഠിക്കാതെ മാജിക്കിന്റെ ഒരു വലിയൊരു ഒരു ഫേസിലെത്തുമ്പോൾ ഇത് രണ്ട് ഒരു കാ മരം ഇങ്ങനെ രണ്ട് ബ്രാഞ്ച് ആയിട്ട് പോലേ, ഇതുപോലെ പോയി പോയി എവിടെ എത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. മാജിക് അല്ല, അതായത് നിങ്ങൾക്ക് റൂട്ടില്ല. അത് പഠിച്ച് അതൊരു രണ്ട് വർഷം അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ എത്ര ബ്രില്യന്റ് ആണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷമെങ്കിലും പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഷോമാൻഷിപ്പ് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഓഡിയൻസിനെ മാനേജ് ചെയ്തൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതിൽ മെന്റൽ മാജിക് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്, അത് പഠിച്ച് അതിൽ നിന്ന് ഇതിലേക്ക് വരും. പിന്നെ കുറേ സബ്ജക്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെന്റൽ മാജിക് എന്ന് പറയുന്ന സാധനമാണ്, അതിപ്പോൾ ഒരു കാർഡൊക്കെ എടുത്തിട്ട് ഞാൻ ഇത് കണ്ടുപിടിക്കാം എന്നൊന്ന് മെയിൻ റീഡ് ചെയ്യുന്നതിലൊക്കെ കാണിക്കുക, അത് അതിൻ്റെ ഒരു മേമ്പൊടിയാണ്. അപ്പം ഇതാ ഇത് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ഈ മെന്റലിസം സെല്ല് ചെയ്യുന്നത്. നിങ്ങൾ പോയി തലവെച്ച്
1: കൊടുക്കാതിരിക്കും.
0: ഇനി അഥവാ നിങ്ങൾ പഠിച്ചു, നിങ്ങളൊരു അഞ്ചാറ് വർഷം പഠിച്ചാലും നിങ്ങൾക്ക് എത്ര പേരെ അറിയാം ഇത് ആധികാരികമായിട്ട് ചെയ്തിട്ടൊരു ലിവിങ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഡിഗ്നിഫൈക്ക് കുറേ ക്രിയേറ്റ്. ഒന്നാമത് എല്ലാവരും കണ്ടു കണ്ടവരൊക്കെ ഇത് കോപ്പി ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു വെച്ചു, ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് കോപ്പി ചെയ്ത് അത് തന്നെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളതല്ലാതെ, ഇനി കുറച്ച് ക്രിയേറ്റിവിറ്റിയും ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇങ്ങനെ പറന്നു കളിക്കാൻ പറ്റുന്ന, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പറന്ന് കളിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. കാരണം ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അപ്പൊ കുറച്ച് പേരേ ഉള്ളൂ യുണീക്കായിട്ട് ചിന്തിക്കാനോ. അപ്പൊ ഞാൻ പറയുന്നത് എനിബഡി ക്യാൻ ലേൺ ട്രിക്സ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു തരാൻ എനിക്ക് എളുപ്പമായിരിക്കും, പക്ഷെ അത് കൺവിൻസിംഗ് ആയി അവിടെയാണ് നിങ്ങൾക്ക് സൂപ്പർ പവർ ഉണ്ട് എനിക്കൊന്ന് റിയൽ ആയിട്ട് തോന്നുന്ന പോലെ കൺവിൻസിംഗ് ആയി പ്രസന്റ് ഞാൻ അതും പോട്ടെ കൺവിൻസിംഗ് ആവണ്ട എന്റർടൈനിങ് എനിബഡി ക്യാൻ ലേൺ ട്രിക്സ് ടു ഡു ഇറ്റ് പ്രസന്റ് ഇറ്റ് എന്റർടൈനിംഗ്ലി, അതാണ് ടഫ് പാർട്ട്. അതിന് ചിലപ്പോൾ ഒരു ആയുഷ്കാലം മതിയാവില്ല, അതൊക്കെ വേറൊരു ഞാൻ എപ്പോഴും സമ്മതിക്കുന്നുണ്ടല്ലോ അത്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഷോ കഴിയുമ്പോഴും ഓരോ മണിക്കൂറിലും നമ്മൾ പ്രോഗ്രസ് ചെയ്യാനുള്ള എന്തെങ്കിലും. ഇപ്പം നമ്മുടെ സംസാരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു മൊമെന്റിൽ ആ പാട്ട് പാടുമ്പോൾ ഞാൻ ഇന്നർ മോണിലേക്ക് ആലോചിച്ചോ മിഥുനൊന്ന് വിളിച്ചിട്ട് ആ കാര്യം പറയണമല്ലോ. അത് സീ വി കോൺസ്റ്റന്റ്ലി വർക്ക് ഓൺ ഇറ്റ്, അത് പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം ഈ ടൂർ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാതിരുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു ആറു മാസം കൊണ്ടുണ്ടായ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്മെൻസ്. അതായത് കഴിഞ്ഞൊരു മൂന്ന് വർഷം കൊണ്ടുള്ള മൂവ് നമ്മളൊരു ഈ കഴിഞ്ഞൊരു അഞ്ച് മാസത്തിനുള്ളിൽ ഇങ്ങനെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട്.
1: ഓക്കെ, ഈ കേട്ട വാക്കുകളിൽ നിന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. ഓക്കെ, ഇതൊരു ടീം വർക്കാണ്. ഇപ്പോൾ സാർ അത് നയിക്കുന്ന ഒരാളാണ്. നയിക്കുന്ന ഒരാൾ എപ്പോഴും ഇപ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുമ്പോൾ ചില ആളുകൾ ഓക്കെ അവർ നോക്കിക്കൊള്ളുമല്ലോ, എൻ്റെ കണ്ണ് അവിടെ പോകണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അവിടെ നിൽക്കുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും അവിടെ അങ്ങനെ ചെയ്താൽ എന്ന് പറയുമ്പോഴല്ലേ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഏതൊരു സംഭവത്തിൻ്റെയും ഒരു വളർച്ചയിലേക്ക് നയിക്കുന്നത്.
0: തീർച്ചയായിട്ടും അതിനാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ 10-20 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള എന്നെ ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന എന്റെ കണ്ണറിയുന്ന എവിടെയാണ് മനസ്സ് ഇതൊക്കെ അറിയാവുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരെ ചുറ്റും നിർത്തി ഇവൻ ഇനീഷ്യലി അവരൊന്നും അവരുടെ മേഖലയിൽ ഏറ്റവും ടോപ്പ് അങ്ങനത്തെ ഒരാൾക്കാരായിരുന്നില്ല, പക്ഷെ ദേവർ വെരി ക്ലോസ് ടു മീ ഡിയർ ടു മീ, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അവരെ ചുറ്റും നിർത്തിയിട്ട് അവരെ അവരുടെ സബ്ജക്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തതാണ് കുറെ വർഷമായിട്ട്. നൗ ദേ ആർ ഓൺ ടോപ്പ് ഓഫ് ദെയർ ബിസിനസ്. ബിസിനസ് അല്ല കേട്ടോ അവരുടെ ഇപ്പം മേഖല, ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ അവർ ഏറ്റവും നന്നായി ഹോസ്പിറ്റാലിറ്റി ചെയ്യാൻ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ കൺസോൾ മാനേജ് ചെയ്യുക, ലൈറ്റ് മാനേജ് ചെയ്യുക, ഓരോരുത്തരും ഇപ്പം അവരുടെ മേഖലയിൽ അവർക്കിപ്പം ഡൽഹിയിൽ പോയിട്ട് ഒരു നാഷണൽ കോൺഫറൻസിൽ പറഞ്ഞു കൊടുക്കാനുള്ള നോളജ് അവർക്കുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും സ്റ്റിൽ ദേ മേക്ക് മിസ്റ്റേക്ക്. അതാ ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഇത് ചെയ്യുമ്പം ഞാൻ ഒരു ക്യാമറമാൻ എന്ന് പറയുന്ന അവർ വേറൊരു സ്ഥലത്തൊരു ഒരാൾ നമ്മുടെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറയും ആൾക്കാർക്ക് മനസ്സിലാവാൻ, ടുവേർഡ്സ് എൻ്റെ ഒരു കംപ്ലീറ്റ് ഡാർക്ക്നെസ് എന്ന് ഞാൻ ഇങ്ങനെ ഒരു എൻട്രി ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് ഇവൻച്വലി ആൾക്കാരുടെ ഉള്ളിൽ നിന്നൊരു ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്നവരാണ്, ആ ഒരു ഫീൽ വരും, ഗൂസ് ബംപ് എന്നൊക്കെ പറയാം. അപ്പം കംപ്ലീറ്റ് ആകും. അപ്പം നമ്മുടെ തന്നെ കൂട്ടിലത്തിലുള്ള ഒരാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ മൊബൈലിൽ ഇത് റെക്കോർഡ് ചെയ്യും, ചെയർ ഉണ്ടായിരുന്നില്ല. അവന് ഇവഞ്ച്വലി ആ സ്റ്റാൻഡിംഗ് ഓവേഷനോ അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ കിട്ടണം. അപ്പൊ സ്റ്റേജിന്റെ ഏറ്റവും മുമ്പിൽ വന്നിട്ട് ഇതിങ്ങനെ ഓണാക്കിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇരുട്ടാണല്ലോ, ലൈറ്റിലേക്ക് ഇങ്ങനെ വന്ന് അവന് നേരെ ഓഡിയൻസിന്റെ റിയാക്ഷൻ ഇട്ട് അത് കിട്ടുന്നുള്ള ഹോപ്പിലാണ്. അപ്പൊ അത് രണ്ടാമത്തെ ഷോയിലാണ് ഇവരിത് റെക്കോർഡ് ചെയ്യുന്നത്. അവൻ നമ്മുടെ ക്യാമറമാൻ അത് കണ്ടുപിടിച്ചു. ആ കംപ്ലീറ്റ് ഇരുട്ടിൽ ഈ ഒരു ലൈറ്റ്, അതിന്റെ ചെറിയ ഫ്ലാഷാണ്, അത് വരുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് കുറയും. അതൊരു ഡിസ്ട്രാക്റ്റീവ് പോയിന്റ്, അവിടെ ഒരു സ്റ്റാർ ഉള്ള പോലെ തന്നെ ഇതിലേക്ക് അറ്റൻഷൻ പോകുന്നില്ല. ദാറ്റ്സ് എ സിമ്പിൾ ലൈക് മൈന്യൂട്ട് തിങ് ഇതൊക്കെ ശ്രദ്ധിക്കുക, എത്ര പേര് ശ്രദ്ധിക്കുന്നുള്ളതല്ല. പക്ഷേ നമ്മളത് വീഡിയോ അപ്പൊ തന്നെ റിവൈൻഡ് ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ട്രൂ ആണ്, അവർക്ക് അത് പറഞ്ഞു, അവർക്ക് മനസ്സിലായി.
1: എപ്പോഴും സാർ ഇതായി ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടീം, എനിക്ക് തോന്നുന്നു ടീം വർക്കിന്റെ ബലം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോ ഒറ്റ ദിവസം കൊണ്ട് കുറെ പേരെ കൂട്ടി. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് അഞ്ചാറ് എന്റെ കൂടെ അഞ്ച് ആർജേഴ്സ് കിട്ടി, ഞാൻ ഇന്ന് മുതൽ നാളെ ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണ്, അങ്ങനെയല്ല. ഇതൊരു ഒരിക്കലും ഒരു കാലങ്ങളുടെ പഴകിയ വീഞ്ഞ് പോലെ മധുരമാകുന്നതാണോ ഇതിന്റെ ഒരു
0: എവിടെയെങ്കിലും തുടങ്ങണം എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഡിസിഷൻ എടുക്കാൻ കുറെ നമ്മൾ അന്വേഷിച്ചോണ്ടേ ഇരുന്ന് ഒരു ദിവസം തുടങ്ങാന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കൂല. ബേസിക് പ്ലാനിന് വേണ്ടി നിങ്ങൾ കുറച്ചധികം സമയം എടുക്കുക, അതായത് ഒരു ഒരാഴ്ച എടുക്കേണ്ട സ്ഥലത്ത് ഒരു രണ്ടു മാസം എടുത്തു നോക്കുക ബേസിക് ഫൗണ്ടേഷന് വേണ്ടിയിട്ട്. ദെൻ അത് നിങ്ങൾ ചാഞ്ചാട്ടം ഉണ്ടാവില്ല, നിങ്ങളതിൽ ഉറച്ച് നിൽക്കുന്നു, നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യാനുള്ള സമയം. അത് ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഒരു ഒരു നിങ്ങൾ കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള, പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം ഈ ബേസിക് ആദ്യമാണ് പഠിക്കേണ്ടത്. എത്ര പേരിങ്ങനെ ചെയ്യുന്നുണ്ട്, അവർ ചെയ്യാത്ത എന്തൊക്കെ നമുക്ക് ചെയ്യാം, നമ്മുടെ പവർ എന്താണ് ഇതിൽ, എന്താ ഒരു നൊസ്റ്റാൾജിയ കൊണ്ടുവരാൻ പറ്റാൻ പറ്റുക, ചക്ക അത് എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, നാട്ടുമ്പറയാണ് ഇങ്ങനെ പറയുന്നത്, എല്ലാം ആലോചിച്ച് അതിന് പറയുന്ന പെർമിഷൻ എടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ട് പറ്റുമായിരിക്കും, അതിന് നിങ്ങൾ രണ്ട് മാസം എടുത്തോ. ദെൻ യു സ്റ്റാർട്ട്,
1: തുടങ്ങണം.
0: കൊക്കക്കോല എന്ന് പറയുന്ന കമ്പനി ലോകത്തെ ഏറ്റവും അല്ലേ ലാഭകരമായിട്ടുള്ള കമ്പനി, അവര് ആദ്യത്തെ വർഷം വിറ്റത് 9 ബോട്ടിലാ, 9 ബോട്ടില്. അപ്പൊ അവർക്ക് ഗിവ് അപ്പ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അല്ലല്ലോ, എവിടെയെങ്കിലും തുടങ്ങണം. പലരും എന്താ വെച്ചാൽ ഈ പ്രിപ്പറേഷൻ എന്നുള്ള പേരില് മടിയും കൂടി കലർന്ന് പേടിയും കൊണ്ട് അവരിങ്ങനെ നീട്ടി നീട്ടി നീട്ടി കൊണ്ടുവന്ന്, നിങ്ങൾ ആലോചിക്കും 5 വർഷം മുമ്പേ നിങ്ങൾ ആലോചിച്ച എത്ര ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഇപ്പൊ ചെയ്യാതെയുണ്ട്.
1: ശരിയാണ്.
0: അപ്പൊ അതന്ന് എവിടെയെങ്കിലും തുടങ്ങണം.
1: അതെ അതെ, ഇതൊരു വലിയ ഉപദേശം കൂടിയാണ്. എന്താണെന്നറിയോ സാർ, ഇത് കേൾക്കുന്ന ഇപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്ന പല മാനസികാവസ്ഥകളാണ് ഈ പറയുന്ന ഞാൻ പോലും ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കിയാലോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. വേദനിക്കുന്ന ആളുകൾക്ക്, മുറിവുള്ള ആളുകൾക്ക് ഇതൊരു മരുന്ന് തന്നെയാണ്.
0: ഞാനിപ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ട് ചോദിക്കും, അന്ന് ഞാൻ അപ്പൊ ചെയ്തു. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ആലോചിച്ചാൽ മതി, നമ്മൾ എപ്പോഴും നമ്മളാവേണ്ടിയിരുന്ന ആവണമെന്ന് വിചാരിക്കുന്നവര് നമ്മളുണ്ട്. അത് പലപ്പോഴും നമ്മളത് ലൂസ് ചെയ്യും. ഇടയ്ക്ക് നമുക്കത് റീവിസിറ്റ് ചെയ്യണമെന്ന് തോന്നും, അല്ല ആ പുസ്തകം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നും. എന്താ തുടങ്ങാത്തത്? നിങ്ങൾ ചെയ്യൂ, അത് സ്റ്റാർട്ട് ഓൾറെഡി. ടുമോറോ ഇസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നാളെ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. നമ്മൾക്ക് എന്തിനാണ് ന്യൂ ഇയർ വേണമെന്നുണ്ടോ ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ? ഒന്ന് ഇന്ന് തൊട്ട് ഞാൻ തടി കുറച്ചേക്കാം, ഇന്ന് തൊട്ട് ഞാൻ അത് നിർത്തിയേക്കാം. അല്ല, നമ്മുടെ ബർത്ത്ഡേ ആവേണ്ട കാര്യമുണ്ടോ? ന്യൂ ഇയർ ആവേണ്ട കാര്യം എപ്പോഴും ചെയ്യാം. ഇനി ഒരു എക്സ്ട്രാ മോട്ടിവേഷനും സപ്പോർട്ടും നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ, അതൊരു അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ മാല ഇടുന്നവർ കഴിക്കില്ലല്ലോ, പക്ഷെ അഡിക്റ്റഡ് ആണെന്നാണ് അവരെല്ലാവരോടും പറയാം. പക്ഷെ അപ്പൊ കഴിക്കാതിരിക്കുന്ന എങ്ങനെയാണ്? അതൊരു മോട്ടിവേഷനാണ്, അതൊരു കാരണമാണ്. അതുപോലെ നിങ്ങൾക്കൊരു ഡേറ്റും പ്ലാനും സെറ്റ് ചെയ്യാന്നുള്ളത് ഓക്കെ, പക്ഷെ എപ്പോഴും സ്റ്റാർട്ട് ഓൾറെഡി എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും
0: ജപ്പാനിൽ ഇതിനൊരു നല്ല മെത്തേഡ് ഉണ്ട്, പറഞ്ഞുതരണോ? സമയമുണ്ടോ?
1: അതൊരു
0: ജപ്പാനിൽ അതൊരു മടി മാറ്റാനുള്ളതാണ്. അവരതിനെ സയന്റിഫിക്കലിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളൊരു പിന്നെ ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറയണ എനിക്ക് ഓടണം, എനിക്ക് ഭയങ്കര ഫിസിക്ക് വേണം, ഒരു 10 കിലോമീറ്റർ എനിക്ക് 5 കിലോമീറ്റർ ഓടണം, ഇത് നടക്കുന്നില്ല. അവരെന്താന്ന് വെച്ചാല് ഒരു 50 സ്റ്റെപ്പ് എടുക്കും, അല്ലെങ്കിൽ 30 സ്റ്റെപ്പ് പെർപ്പസിൽ എടുക്കും. 30 സ്റ്റെപ്പ് എണ്ണം കറക്റ്റ് അല്ല പറയുന്നത്, ഒരു 50 സ്റ്റെപ്പ് നിങ്ങൾ ഇടുന്ന് ചിലപ്പോൾ ആ മുറ്റം മുറ്റത്തേക്ക് പോയി വരുമ്പോഴത്തേക്കും 50 സ്റ്റെപ്പ് കഴിയും. അത് കോൺഷ്യസ്ലി ചെയ്യും. നാളെയും 50 സ്റ്റെപ്പ് എടുത്തോ, മറ്റന്നത് 100 ആയിട്ടുണ്ടാവും ഉറപ്പാണ്. അപ്പൊ നിങ്ങളൊരു പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഞാൻ ഇപ്പൊ ഇപ്പോഴും പറയാം, 4 വർഷം മുമ്പെങ്കിലും വായിക്കണം എന്ന് വിചാരിച്ച ഒരു പുസ്തകം ഇപ്പോഴും നിങ്ങളുടെ ഷെൽഫിൽ ഉണ്ടാവില്ലേ?
1: പുസ്തകങ്ങൾ മാത്രമല്ല സാർ, ഞാൻ കംപ്ലീറ്റ് ചെയ്ത പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നാളെ ചെയ്യാം, നാളെ നാളെ നാളെ.
0: ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റ പാരഗ്രാഫ്, അതായത് നിങ്ങൾ പല്ല് വെച്ചിട്ട് നിങ്ങൾ പറയണം ഓക്കെ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഗ്യാപ്പിൽ ഞാൻ ഈ പാരഗ്രാഫ് മാത്രം വായിക്കാം, 4 വരി അത് വായിച്ചു. അങ്ങനെ നിങ്ങൾ അന്ന് വായിച്ചിരുന്നെങ്കിൽ ഇത് 3 കൊല്ലം മുമ്പേ തീർന്നേനെ ആ പുസ്തകം. ഇതിന് നമുക്ക് സമയമുണ്ടാവും. നമ്മൾ ഇത് ഒറ്റയടിക്ക് ഇരുന്നിട്ട് ഇത് മൊത്തം കമഴ്ത്തി കളയാന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രാക്ഷൻ ആവുന്നതും പറ്റുന്നതും. സോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളും തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് നമ്മുടെ നെർവസ് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ബ്രെയിൻ, നമുക്ക് അഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ ഇതിനെ കൂടുതൽ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 5 ദിവസം വായിച്ചിട്ടും ഇതിൻ്റെ വലിപ്പം കൂട്ടണ്ട, ഒരു പേജെങ്കിലും വായിക്കാൻ പറ്റുന്നില്ല തോന്നണം ആ പുസ്തകം, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലത് വായിക്കാത്തത് മനസ്സിലാവുന്നോ? ഏത് ഹാബിറ്റും ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഓക്കെ, ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ലോട്ടറി അടിച്ച് 50 ലക്ഷം രൂപ കിട്ടുമ്പോൾ ഞാനൊരു വീട് വെക്കാം, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യത കുറവാ. പക്ഷെ ഒരു 100 രൂപയെങ്കിലും വെച്ചിട്ട് തുടങ്ങിയാൽ, സേവിങ് തുടങ്ങിയാൽ അങ്ങനെയല്ലേ.
1: അതെ, ചില യാഥാർത്ഥ്യങ്ങൾ ഇതേ മെന്റൽ എന്റെ മനസ്സ് എന്റെ വായിച്ചിട്ട് പറയുന്നതാണോ ചേട്ടാ. അതായത് ഞാനിങ്ങനെ പറയുമായിരുന്നു, എന്റെ ഓപ്പോസിറ്റിലേക്ക് ആളുടെ മനസ്സൊക്കെ അറിയാം. എനിക്ക് അറിഞ്ഞു തന്നൊരു ഉപദേശം
0: മനസ്സിലായി.
1: അതെ അതെ അതെ
0: അതെ,
1: അത് ഭയങ്കര സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ ആ കൂട്ടത്തില് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആദ്യത്തെ വേദിയും ലാസ്റ്റ് കണ്ണൂർ കഴിഞ്ഞ വേദിയും ആ ഒരു ഗ്യാപ്പ്, ഒരു കൊച്ചുകുട്ടി എന്നോണം, ഒരു വിജയത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ അനുഭവത്തിന്റെ രീതിയിൽ ആ രണ്ട് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ആ ലാസ്റ്റ് കഴിഞ്ഞ സ്റ്റേജ് ഒന്ന് കേക്കട്ടെ, എന്ത് രസമായിരിക്കും.
0: ഞാൻ കുറെ പെർഫോം ചെയ്തിട്ട് തിയേറ്ററിന്റെ ഫസ്റ്റ് സ്റ്റേജ് പറയാം. തിയേറ്ററിന്റെ ഞാൻ സ്റ്റേജിലെല്ലാം ഉണ്ടാകുമ്പോൾ ഡെയിലി എനിക്ക് ഷോസ് ഉണ്ടല്ലോ, ഞാൻ പെർഫോമിങ് കാർണിവൽ ക്രൂസിലെല്ലാം പെർഫോം ചെയ്യും. ഓക്കെ, പക്ഷേ ബിഗ് തിയേറ്റർ വേറെ തന്നെയാണ്. ഒരു എത്രയോ പെർഫോമേഴ്സിന് തിയേറ്റർ ഷോ ഇല്ല. അപ്പൊ തിയേറ്ററിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എനിക്ക് കിട്ടിയത് വലിയൊരു തുടക്കമാണ്, മജസ്റ്റിക് ആയിട്ടുള്ളൊരു തുടക്കമാണ്. ഞാനിന്ന് ദുബായിലാണ് ആ ഷോ. ഞാനിന്ന് സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്ത ഷിപ്പിലാണ്. വെക്കേഷൻ വന്നപ്പോൾ ഇവിടെ ഒരു കൂട്ടുകാരനോട് ഡിസ്കസ് ചെയ്ത് അവരങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്രപ്പോസൽ വെച്ചു. അങ്ങനെയാണ് ഞാനും ബാലഭാസ്കറും രാജമൂർത്തിയും കൂടിയിട്ടുള്ള എം ഷോ. ഒരു വലിയ ലെജൻഡറി ഷോ ആയിരുന്നു. പിന്നെ ലെജൻഡറി തന്നെ പറയണം, അങ്ങനത്തെ അതേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളത് അതിന്റെ ഫസ്റ്റ് ഷോ ചെയ്യാൻ പോവാണ്. ഞാനപ്പോ സ്റ്റേറ്റ് നേരെ വന്ന് ദുബായിൽ ഡെക്ടാക് എന്ന് പറയുന്ന തിയേറ്റർ, ഇപ്പോഴും പലർക്കും അതൊരു നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രീം തിയേറ്റർ പോലെ പറയാൻ പറ്റുന്നൊരു. അപ്പം അത് അത്ര വലിയ എമിറേറ്റ്സ് മോളിനകത്താണ് ആ തിയേറ്റർ. ദെൻ അതൊന്നും നമുക്കൊന്നും ഒരു ഒരല്ലെങ്കിൽ വലിയൊരു പെർഫോമർ ആലോചിക്കാൻ പറ്റുന്ന സ്റ്റേജല്ല. അപ്പം ബാലുവിന്റെ ഒക്കെ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മളൊക്കെ ഡിനൈ ചെയ്യാം ഈസി ആയിട്ട്, പക്ഷേ ഇ വാസ് വെരി കീൻ. നമ്മൾ മൂന്നുപേരും കൂടി ആ കോൺസെപ്റ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 ദിവസം മുമ്പേ, ആ 2 ദിവസമാണ് ഷോ. അത് ഗംഭീര ഷോ ആണ്. ഓണസ്റ്റ്ലി ഐ ഡിഡ് നോ ദ ബേസിക് ഓഫ് തിയേറ്റർ. അന്നത് ഭയങ്കര സക്സസ് ആയിരുന്നു, ഭയങ്കര ടോക്കായിരുന്നു അന്നത്തെ ദിവസം. ആലോചിക്കണം, 2011 അവർ അതിന് ചാർജ് ചെയ്തത് ഇന്നത്തെ 12,500 രൂപയാണ് ഇന്ത്യയിലെ
1: രൂപയാണ് ഒരു ടിക്കറ്റിന്.
0: അതൊക്കെ ഭയങ്കര സക്സസ് ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സും, ദുബായ് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം പോലെ പിന്നെ ആയതൊക്കെ ആ ഷോ ആണ്. പക്ഷെ ഇന്നെങ്ങാനും ഞാൻ ആ ഷോന്റെ വീഡിയോ കണ്ടാൽ ഞാൻ ചിലപ്പോ പിന്നെ ഈ പരിപാടി നിർത്തുവോ, അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് എന്തെങ്കിലും നിൽക്കുവോ ചെയ്യും. അത് അതിപ്പം
1: പറഞ്ഞാൽ
0: അതിനുള്ള ഒരു ഡെയറിംഗ്, ഒരു മൈൻഡ് അന്ന് കുറെ കൂടുതലുണ്ട് അഡ്വഞ്ചർ ഒക്കെ എടുക്കാൻ. ഒരു ഇപ്പൊ എനിക്കതോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ രാജാക്കടക്ക് ഇങ്ങനെ മുഖത്തോടെ ഇങ്ങനെ നോക്കൂ, എങ്ങനെയാ നമ്മൾ ഇന്ന് ചെയ്തത്, സച്ച ഡേഞ്ചറസ്. അതൊരു
1: എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസത്തിന്റെ പീക്ക് ലെവലിലായിരുന്നു.
0: ബ്രേവറിയും പിന്നെ മണ്ടത്തരവും തമ്മിലൊരു ലൈനും വേണം. അത് സൂയിസൈഡ് അല്ലായിരുന്നു, പക്ഷെ അത് ഗംഭീരമായി നടന്നു. അത് എന്തുകൊണ്ടൊക്കെയോ തകർന്ന് ലൈഫില്ലാണ്ടാവാൻ പറ്റുന്ന റിസ്ക് ആണ് നമ്മൾ അന്ന് എടുത്തത്. ഇപ്പം എന്ന് വെച്ചാല് വി ആർ ഇൻ കൺട്രോൾ. ഇപ്പൊ നമ്മളെന്തറിയോ, ഇപ്പം ഇത് ദിസ് ലുക്ക് അറ്റ് മീ, ദിസ് ഇസ് മൈ ഷോ എന്നുള്ള സാധനം ഇല്ല, അതെല്ലാം ആടി ആടിയോ പോയി. ഇപ്പം നമ്മളാണ് ആ തിയേറ്ററിലുള്ള എല്ലാവരും. അപ്പൊ ഒരു ദിവസം ഒരു ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ചു, ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ വിചാരിക്കും അയ്യോ അവിടെ നല്ലൊരു തമാശ പറയായിരുന്നു, അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഇപ്പം നമ്മളൊരു പാട്ടിന്റെ സെഷൻ നേരത്തെ പറഞ്ഞില്ല, നൊസ്റ്റാൾജിയാണ് സബ്ജക്ട്. ആളുകൾ എഴുതി ഇടുന്ന കുറെ പാട്ടുകളിൽ അവര് സെലക്ട് ചെയ്യുന്ന കുറച്ചെണ്ണത്തിന് നമുക്ക് വായിക്കാൻ പറ്റൂ.
1: ചിലപ്പോ
0: ചില ദിവസത്തെ സെലക്ഷൻ അത്ര നല്ലതല്ലെങ്കിൽ അപ്പൊ നമ്മൾ വരിക അയ്യോ ആ പാവങ്ങള്, ഇവർക്ക് ഇവര് ഇത് ഡിസർവ് ചെയ്യുന്നുണ്ടാവില്ലേ. അവർക്കന്ന് ചിലപ്പോ എനിക്ക് പാടാൻ പറ്റാത്തതായിരിക്കും, പാടലല്ല.
1: അപ്പൊ
0: നമ്മൾ പറയാം അയ്യോ ആ ഓർമ്മകൾ അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാൾ സ്റ്റേജിൽ വന്ന് വിചാരിക്കാം. ഈ ഷോന്റെ ഏറ്റവും വലിയ നമ്മളെ എല്ലാം പേടിപ്പിക്കുന്ന കാര്യം ഇത് മാത്രമാണ്,
1: ഭയങ്കര സീരിയസ്
0: ആയിട്ടാണ്. വി കുഡ് ഓൺലി ഡു സോ മച്ച്. വരുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷോ അങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ കൂട്ടുകാരായാലും ഇപ്പൊ ജിസ് ഇപ്പൊ നോക്കൂ, ഒരാഴ്ചയായിട്ട് അവൻ അയർലൻഡില്ല. ജിസ് ഡയറക്ടർ ജിസ്വന്റെ ആരെയാ പറയുന്നത്. അപ്പൊ അവൻ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആൾക്കാർ, അങ്ങനെ ചോദിക്കുക. ഷോ അങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, ഷോ പിന്നെ അബദ്ധാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ വരുന്ന ആളുകള് നമ്മൾ ഇങ്ങനെ വിചാരിക്കും ചില ദിവസം, ഓ ഇത് പറയാൻ പറ്റിയ നന്നായി, ഞാൻ ഇത് നാഷണൽ ടിവിയിൽ പറയണമെന്ന് വിചാരിച്ചതാ. നമ്മൾ ക്ലിയർ ആയിട്ട് ഇവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലാണ് ഷോ, ഇതൊരു ഇന്ററാക്റ്റീവ് ഷോ ആണ്. സ്വാതി സ്റ്റേജിൽ വരുന്ന പോലെ ആയിരിക്കില്ല അദ്ദേഹം വരുമ്പോ, വേറൊരാൾ വരുമ്പോ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടേ എനിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ
1: പറ്റൂ.
0: സോ നിങ്ങൾ നമ്മൾക്ക് തരുന്ന എനർജി നമുക്ക് റിഫ്ലക്ട് ചെയ്യാനേ പറ്റൂ. ഇതൊരു നമ്മളൊരു കോമഡി ഷോ കേൾക്കുമ്പോൾ എന്താണ്, എന്നാ പിന്നെ നീ ഒന്ന് ചിരിപ്പിക്കുന്ന
1: പറയുന്ന
0: ഇരുന്നോ, ഇരുന്നവരെ പതിയെ നമുക്ക് മാറ്റാം. പക്ഷെ സ്റ്റേജിൽ വരുന്നവര് നിങ്ങൾ ആ വരുന്നുണ്ടെങ്കിൽ യു മേക്ക് ഷുവർ യു ആർ എനർജറ്റിക് ഇനഫ്, നിങ്ങൾക്കത് താങ്ങാൻ ഒരു ഒരു ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആകാംക്ഷയുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സബ്ജക്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടം. നിങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് യോ ഞാനൊരു ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 1000 പേര് കൂവി ഓടിക്കേണ്ട കേസാണിത്. നമ്മളൊരു തഞ്ചത്തിനൊക്കെ നിർത്തിയിട്ട് അപ്പൊ പരമ ബോറിംഗ് ആവും. ഇഫ് യുവർ എ ജാഡ ഭയങ്കരമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളാണെങ്കിൽ സി ട്രസ്റ്റ് മീ, എനിക്ക് ഇതൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ള സമയം ഷോയിലില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ലെക്ചർ വന്നിട്ട് ഇത് ഇങ്ങനെ എല്ലാ കുട്ടി എന്നൊക്കെ പറഞ്ഞുതരാനുള്ള സ്ഥലം അവിടെ ഇല്ല. അവിടെ കിട്ടുന്ന ചില
1: മൊമെന്റ്
0: അതാ പറഞ്ഞത്, അതിൽ ആകെ ഒരു 15 പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു അത്ര പേരൊക്കെ സ്റ്റേജിൽ വരാൻ പറ്റൂ. ഈ വരുന്നവർക്കൊന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ ആലോചിച്ചൂടെ എന്തിനാ കയറി വരുന്നതെന്ന് ആലോചിച്ചു. അതായത് അവിടെ വന്നിട്ട് ഭയങ്കര ഷൈ ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടാണെന്ന് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഷോ കണ്ടൂടെ? ആ സ്റ്റേജ് ആഗ്രഹിക്കുന്ന അല്ലെ. നമ്മള് പറയും ഒരു ആദ്യത്തെ സെഗ്മെന്റ് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഓർമ്മ, ഒരു നമ്പരുള്ള ഒരു ഓർമ്മ. അത് അതിന് വേണ്ടി ഷോന് വരുന്ന ഒരു ഒരു 200 പേരെങ്കിലും നമ്മൾ കാണും. നമ്മൾ കാണുന്നത് എങ്ങനെയാ, റീറ്റൺ മീറ്റ് സെഷന് അവർ പറയും എനിക്ക് വരാൻ പറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവർക്ക് അങ്ങനെ പ്രിയപ്പെട്ട ഒരു ഓർമ്മ ഉണ്ടാവും, അതൊന്ന് റീവിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ടിലൊക്കെ വരുമ്പോ എന്നിട്ട് ഒരു വികാരവും ഇല്ലാതെ ഒന്ന് ആലോചിക്കും. മരിച്ചുപോയൊരു പ്രിയപ്പെട്ട ഒരാളെ ഓർത്തിട്ട് സ്റ്റേജിൽ വന്നിട്ട് മരണ ചിരി, ചിലര് കഴുത ചിരിക്കുന്ന പോലെ ചിരിക്കുക, സോറി അങ്ങനെ പറയാൻ പാടില്ല, അതല്ല ഇങ്ങനെ. അപ്പൊ നമ്മളായിരിക്കും ചത്ത് ചത്ത്, അതാണോ നിങ്ങളുടെ മനസ്സിൽ? അങ്ങനെയല്ലോ, സോറി ഇത് ഇങ്ങനെ പറയാൻ റോഡായിട്ട് എടുക്കുവോ. അപ്പൊ അത് ആൾക്കാർക്ക് എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒന്നാമത് നമുക്കൊരു തിയേറ്റർ കൾച്ചർ നമ്മുടെ നാട്ടിൽ കുറവല്ലേ. അപ്പൊ വി സ്ലോലി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദം. എന്തുകൊണ്ടാണ് പിന്നെ ഫോൺ ഉപയോഗിച്ചുകൂടാത്തത്? നിങ്ങൾ ഫോൺ സൈലന്റ് മോഡിൽ ഇടാൻ പറഞ്ഞാൽ സൗകര്യം ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല.
1: എനിക്ക് തോന്നുന്നു
0: പ്രശ്നമില്ല, നിങ്ങൾ എന്തോ ചെയ്യൂ, നിങ്ങൾ ഗെയിം കളിക്കാനാണെങ്കിൽ വരണ്ടേ.
1: അതെ, ശരിയാണ്,
0: വളരെ നല്ല തീരുമാനം. നിങ്ങൾ ആടെ നമുക്ക് റീഫണ്ട് പോളിസി ഇല്ല, അല്ലെങ്കിൽ പറയായിരുന്നു പൈസ കൊടുത്ത് തരാം നിങ്ങൾ വീട്ടിൽ പോയിക്കൊന്നു. അവിടെ നിങ്ങൾ അതിന് വേണ്ടിട്ട് വരണ്ട. ചില പേരൻസ് അവർക്ക് കാണാൻ വേണ്ടി കുട്ടികൾക്ക് ഗെയിം കൊടുക്കും, അതിനുള്ള ഷോ അല്ല ഇത്. ഇനി ഇതിനൊരു കാര്യമുള്ള, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അറിയോ?
1: പറഞ്ഞുവിടും.
0: ആ അതായത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം അഗ്രി ചെയ്യുന്നുണ്ട്, അത് ബേസിക്കലി ലീഗൽ നോട്ടാണ്. അതിൽ നമ്മളിത് പറയുന്നുണ്ട്, നിങ്ങൾ ഫോൺ തിയേറ്ററിൽ നിന്ന് ഉപയോഗിച്ചാൽ വി ഹാവ് എവറി റൈറ്റ് അവരെടുത്ത് പോയി അവരെ തിയേറ്ററിന്റെ പുറത്തേക്ക് പൊളൈറ്റ് ആയിട്ട് കൊണ്ടുപോയി, ദെൻ അവർക്ക് എൻട്രി ഉണ്ടാവില്ല.
1: അങ്ങനെ ആരും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ.
0: പറയില്ല,
1: അല്ല
0: അങ്ങനെ വന്നതല്ല, റെക്കോർഡ് ചെയ്യും ചിലവരറിയാതെ. അവർക്ക് ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയാൽ ആദ്യം ഫോട്ടോ എടുക്കണം, അങ്ങനെയാണല്ലോ ഭക്ഷണം
1: കഴിച്ചു. പണ്ടൊക്കെ ദൈവത്തെ വിളിച്ചിട്ടില്ല, സെൽഫി നാട്ടുകാരെ.
0: ഇതൊരു ന്യൂ നോം, ഇതൊരു വേറൊരു റൂളുള്ള ഷോ ആണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാരും പറയുന്നില്ലേ ഇതൊരു വേറെ യൂണിവേഴ്സിൽ പോയ പോലെ ഉണ്ട്. അതൊക്കെ സാധ്യമാവുന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും സാധ്യമാവുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ കുറെ റൂട്ടിലൂടെ നിങ്ങളുടെ മാനസികമായിട്ടും ഒരു ഫിസിക്കൽ അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അവിടെ ഒരു റിങ് ചെയ്താൽ എനിക്ക്, ഞാൻ നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, കണക്ട് ചെയ്ത് അവിടെയാണ് ഒരു റിങ്. ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവും, എന്റെ മുഖത്ത് എവിഡന്റ്ലി കാണാനാവും. അപ്പൊ അത് അടുത്തിരിക്കുന്നവർ നോക്കും, നിങ്ങളൊരു സ്വപ്നത്തിനകത്താണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ സ്വപ്നത്തിലാണെന്ന് അറിയില്ല. അറിയാം, ഷോ അതാണല്ലോ, ഡ്രീം റിയാലിറ്റി ആണല്ലോ.
1: സോ
0: നിങ്ങൾ ഇങ്ങനെ ആ സ്വപ്നം ആണ്, അതിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ട്രിണി ട്രിണി എന്നൊക്കെ പെട്ടെന്ന് നിങ്ങൾ പാനിക്കാവും. ഞാൻ പറയാം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഉറങ്ങും, ഉച്ചക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സോഷ്യൽ ക്ലാസ്സെല്ലാം വെക്കും, പക്ഷേ അപ്പൊ ഇങ്ങനെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഒരു എണീച്ചിട്ട് പിന്നെ അപ്പൊ നമ്മളിങ്ങനെ കൊട്ടി വേർക്കും. നമ്മൾ എവിടെയുള്ളൂ, ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ട്. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ, അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഫോൺ നമുക്ക് എന്നാ വേണ്ടത്, നമുക്ക് ടിക്കറ്റിന് പൈസ കിട്ടിയല്ലോ നമ്മൾ ഷോ ചെയ്ത്, അങ്ങനെ അല്ല. ഇതൊരു ബിസിനസ് മാത്രമല്ല നമുക്ക്.
1: നമ്മൾ ഈ വരുന്ന പ്രത്യേകിച്ച് നിന്ന് ഇത് കരുനാഗപ്പള്ളി എന്താണ് മക്കളെ ഇന്ന് നമ്മുടെ ആദിച്ചേട്ടനോട് കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ നോക്കിക്കോ, ഇന്ന് നോക്കിക്കോ, ഞങ്ങളുടെ ആ ഒരു സ്നേഹം, ഞങ്ങളുടെ ആ ഒരു ശ്രദ്ധ, ഞങ്ങളുടെ ആ ഒരു ഒരു പവർ, ഇത് ഒന്ന് റിപ്ലൈ തരണേ കണ്ടിട്ട്. ഓക്കെ, ഉറപ്പായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. ഷോ കാണാൻ പോകും, എന്ത് ഷോ ആണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾ ആദ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു, ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയൊരു വിഷസ് പറയും, ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നി
0: രാവിലെ നിങ്ങൾ വന്നപ്പം.
1: ഞങ്ങൾ വന്നപ്പോ
0: തമാശ പറയല്ല, ഭയങ്കര സന്തോഷമായി, ഒരുപാട് ഒരുപാട് സന്തോഷമായി, കുറെ പൂക്കളൊക്കെ കിട്ടി.
1: എന്നാൽ ഒരു സെലിബ്രേറ്റ് വിഷയത്തിനകത്ത് ഏറ്റവും ഏറ്റവും എന്നെ വിളിച്ചു, പ്രതീക്ഷിച്ചൊരു വിഷസ് കിട്ടിയിട്ടുണ്ടോ?
0: അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി പോയിട്ട് ഷോ കഴിഞ്ഞിട്ട് നോക്കണം,
1: ഫോൺ
0: സമയം ഉണ്ടായിട്ടല്ലോ. ഇന്നലെ രാത്രി നമ്മൾ എത്തിയിട്ട് ഇപ്പം രാവിലെ എല്ലാം പ്ലാനിങ്, ഇപ്പൊ റിഹേഴ്സലിന്റെ സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും ഷോന്റെ അന്ന് അതിന് മുമ്പ് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കില്ല, ഞാൻ ഫോണും നോക്കലില്ല. ഇപ്പൊ ഇന്ന് വന്നത് നിങ്ങളോട് അന്ന് പ്രോമിസ് ചെയ്ത ഒറ്റ പേരില്ല, അല്ലെങ്കിൽ വരില്ല എന്നല്ല, പക്ഷെ നാളെ തന്നെ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോകണ്ടേ, നാളെ തൃശ്ശൂർ ഷോ ഉണ്ടല്ലോ, നാളെ തൃശ്ശൂർ രണ്ട് ഷോ ഉണ്ട്, അപ്പൊ സമയം ഉണ്ടാവില്ല. ഇനിയിപ്പോ നാളെ ഷോ കഴിഞ്ഞ് രാത്രി വേണം ഇന്ന് ആരൊക്കെ മെസ്സേജ് കൊറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു.
1: ഓക്കെ സാർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒട്ടും ഒട്ടും പിടിച്ചാൽ കിട്ടാത്ത മനസ്സിനെ, എന്നുവെച്ചാൽ എന്ത് ചെയ്യാൻ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്ന മനസ്സിനെ, പഠിക്കാൻ ഉള്ള മനസ്സിനെ എങ്ങനെ ഒരു അടുക്കും ചിട്ടയോട് കൂടി അടുത്ത് നിർത്താൻ പറ്റും? ഒരു ജസ്റ്റ് ഒരു ഉപദേശം പോലെ കേൾക്കുന്ന സ്റ്റുഡൻസിനെ പഠിക്കുന്ന
0: ചിട്ടയെന്ന് പറഞ്ഞത് മെന്റൽ കാറ്റലോഗ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ പഠിത്തം ഭയങ്കര ഒരു 10 times സ്ട്രോങ് ആക്കാനും എളുപ്പമാക്കാനും പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ ആവണ്ടേ, എല്ലാത്ത അഡ്വൈസ് എന്തിനാ? നിമോണിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട്, ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നിമോണിക്സ്, എം സൈലന്റ് ആണ്, MNE നിമോണിക്സ്. അത് ഓർമ്മശക്തി, ഒരു മെന്റൽ കാറ്റലോഗ് എങ്ങനെ ഉണ്ടാക്കണം. നമുക്ക് ഈ ബാഡ് മെമ്മറിയും ഗുഡ് മെമ്മറിയും ഒന്നുമില്ല, ട്രെയിൻ മെമ്മറിയും ട്രെയിൻ ചെയ്യാത്ത മെമ്മറിയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർമ്മകൾ ഓർഗനൈസ് വെക്കേണ്ടതെന്ന് പഠിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് വീടോ കുറച്ച് നോവൽ കുറച്ച് കഥ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലൈബ്രറിയിൽ അല്ല, നോവലിൻ്റെ കാറ്റഗറി അവിടെയാണ്, അവിടെ പോയിക്കോളൂ. ഇത് വിശ്വസാഹിത്യം, ഇത് ഇന്ത്യയിലെ, ഇത് ഇങ്ങനെ മലയാളം, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വെക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പോകാൻ എടുക്കുന്നത്. ഡിക്ഷണറിയിൽ എടുത്ത് എഴുതി വെക്കുന്ന പോലെ നമ്മൾ എ പിടിച്ച് പോവും, പിന്നെ ബി, അങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് ഇത് ഇത് ഈ കാറ്റലോഗ് അനലൈസ് ഇങ്ങനെ ഒതുക്കി. നമ്മുടെ ബ്രെയിനിൽ നമ്മളിത് ശീലിക്കാത്തതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഓർത്തിട്ട് നിങ്ങൾ, കാരണം അൺഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളുടെ ഇടയിൽ ഇത് ഞെരുങ്ങിപ്പോകും. സോ ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് പഠിക്കുന്ന ആർട്ടാണ് നിമോണിക്സ്. നമ്മൾ ലൈബ്രറി ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് സ്പേസ് ഉണ്ട്, അറിയാമെന്നറിയില്ല. അപ്പോൾ അതിൽ ഈ സീക്രട്ട് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ള് പഠിക്കണം, കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഐ മീൻ നമ്മൾ പഠിപ്പിച്ചു തരാൻ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ആ 4 വീഡിയോയിൽ കിട്ടുമായിരിക്കും. പിന്നെ ആ സബ്ജക്റ്റിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മുങ്ങാൻ കഴിയിട്ട് നീന്തി, നിങ്ങളുടെ ലൈഫ് ഭയങ്കര എളുപ്പമായിരിക്കും. ശരിക്കും ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ടതൊക്കെ ഒറ്റ ഒരു 3 months കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ, ഇഫ് യു നോ ഹൗ ടു ലേൺ. അപ്പോൾ അത് ഇതൊക്കെ മാജിക്കാണ്, ഭയങ്കര വാല്യൂ ജമ്മായിട്ടുള്ള നോളജാണ്. പറ്റും ചാ ഫോളോ ചെയ്യാൻ നോക്കൂ, നിങ്ങളുടെ ലൈഫ് ഒരു സൂപ്പർ ഹീറോ പോലെ ആവും. അങ്ങനെയല്ല, ആ കാര്യത്തിൽ ഒരു 3 months കൊണ്ട് ഒരു 6 months ട്രെയിനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ മെമ്മറി ഉണ്ടാവും. ഒരു ഒരു വലിയ പേജൊക്കെ ഒരു പ്രാവശ്യം വായിച്ചാൽ മറക്കാത്ത പോലത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതാണെങ്കിൽ കുട്ടികളൊക്കെ സൂപ്പർ ഹീറോ പോലെ ആവും.
1: ഓക്കേ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആദി എന്ന വ്യക്തി മെന്റലിസ്റ്റ് ആദി ആവുന്നതിന് മുൻപ് ആദിയുടെ ഉള്ളിലെ ആദിയെ കണ്ടുപിടിച്ച ആ മജീഷ്യനാരാണ്?
0: ആരില്ല,
1: ആരുമില്ല.
0: ഓൾവേസ് എനിക്ക് ഐ വാസ് ഇൻ ലവ് വിത്ത് ദ ഐഡിയ. ഞാൻ ഇപ്പോഴും പറയാം, എനിക്കൊരു സ്റ്റോറി ടെല്ലർ എന്ന് അറിയാനായിരിക്കും ഇഷ്ടം. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് സംഭവിക്കുമായിരിക്കും. മാജിക്. ഇപ്പം ഇതൊരു മെന്റലിസം ഷോ ഒന്നുമല്ല, നിങ്ങൾ നോക്കിയാൽ ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു പ്ലേ ആണ്. അതിൽ മെന്റലിസം ഒരു ടൂളാണ്,
1: ഒരു ടൂൾ മാത്രമാണ്
0: അല്ലേ? അതിൽ ഒരുപാട് സ്റ്റോറി ടെല്ലിങ്ങിന് അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട്.
1: പക്ഷെ
0: ആളുകൾ കണ്ട് പരിചയത്തില്ലാത്ത ഇതായതുകൊണ്ട്, പക്ഷേ ഈ 3 hours എങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, അതിൽ കുറെ അതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത്, അതിലൊരു ടൈം ലൂപ്പ് ഉണ്ട്. ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു വേറെ അങ്ങനത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിലും അതിൽ അത് അതിനെ വിശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. പാട്ടിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, പൊയട്രി അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും സ്പോണ്ടേനിയസ് ആണെങ്കിൽ അതിനൊരു പൊയട്രിയുടെ രീതി ഉണ്ടാവണമെന്ന് ഉറപ്പാണ്. തുടങ്ങിയെടുത്ത് അത് അവസാനിക്കണം, അല്ലെങ്കിൽ ആ ലൂപ്പ് കട്ടാവും. അപ്പം ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് വരുന്ന ഒരു ഷോ ആണ്. ഇതിന് കുറേ ലെയർ ഉണ്ട്. നമുക്കത് വെറുതെ ഇരുന്ന് കണ്ടിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ടും കാണാം, അല്ല കൂടുതൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഇൻവോൾവ് ചെയ്യാനുള്ളത് ഇതിലുണ്ടെന്ന് തോന്നുന്നു.
1: ഓക്കെ സാർ, ഈ മെന്റലിസ്റ്റ് ആദ്യയുടെ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മൂന്ന് വ്യക്തികൾ അല്ലെങ്കിൽ 3 സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും. ഈ ഷോ വിട്ടിട്ടുള്ള കാര്യം പറയുന്നത്, 1 ബാലഭാസ്കർ, 2 ലാലേട്ടൻ, 3 ടീം. ഇതും കൂടി ചേർത്തിട്ടാണ് അത് ചേട്ടൻ നമ്മളെ ഔട്ട് അടിക്കുന്നത്.
0: ബാലുവിനെ ഓർക്കാതെ നമുക്ക് തുടങ്ങാൻ എന്തായാലും പറ്റില്ല.
1: അതെ,
0: പക്ഷെ അത് ഒരു ഞാൻ രാജ്യം നമ്മൾ ഒരു സമയത്തെടുത്ത തീരുമാനമാണ്. അവന് ഒരു ചിലപ്പോൾ നമ്മൾ ചില ഷോസിലാണ് ഇമ്പോർട്ടൻസ് നമ്മൾ അവനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അവന് പിന്നെ മരിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു 10 times അവരെ ശ്രദ്ധിച്ചു ആൾക്കാർ. അവന് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്തതിൻ്റെ അത്രയും, അതെപ്പോഴും അങ്ങനെയാണല്ലോ, മരിച്ചു കഴിയാൻ വെയിറ്റ് ചെയ്യാണല്ലോ ആദരിക്കാൻ. അപ്പോൾ അങ്ങനെ കിട്ടിയത് കുറച്ച് മീഡിയ ആൾക്കാരുടെ ശ്രദ്ധ കുറവ് കാരണം അത് വലിയൊരു കുറേ പേരൊക്കെ ഒരു മോശം പോലെയായി, അവൻ്റെ ആ ഒരു ഡിസ്ഗ്രേസ് പോലെ ആയിപ്പോയി. ഐ മീൻ ആ ഗ്രേസ് കുറഞ്ഞു. മരിച്ചു കഴിഞ്ഞിട്ട് ഗ്രേസ് വേണമെന്നുള്ളതല്ല, പക്ഷെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അറ്റൻഷൻ കിട്ടാത്ത ശ്രദ്ധ പോലും അവൻ മരിച്ചതിന് ശേഷമാണ് പലരും അവന് കിട്ടിയത്, 10 times കിട്ടിയത്. ആ ഒരു ഗ്രേസ് എപ്പോഴും ഒരു ലെജൻഡറി സ്റ്റോറി ആയിട്ടിരിക്കേണ്ടതിൻ്റെ മുകളിൽ കുറച്ചൊരു മഷി വീണതുപോലെ ആയിപ്പോയി. അപ്പൊ നമ്മള് വെച്ചാൽ അങ്ങനെയല്ല അവനെ ആൾക്കാർ. അപ്പൊ നമ്മുടെ നമുക്കറിയാം അവൻ എന്താന്നുള്ളത്.
1: ഏറ്റവും
0: നമ്മൾ അവരെ ഓർക്കാതെ ഈ ഷോ ചെയ്യില്ല, തീരുമാനമാണ്.
1: ഏറ്റവും വലിയൊരു സുഹൃത്തിന് എന്ന നിലയിൽ അപ്പോ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം ബാലഭാസ്കർ എന്ന് പറയുന്ന സംഗീതജ്ഞനിൽ നിന്നും സാറിൽ നിന്നും പഠിക്കുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ പണ്ട് കാണുകയുണ്ടായി. അതിലും ഈ വയലിൻ പഠനം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. ഒരു ദിവസം ഇപ്പോൾ ഇപ്പോഴത്തെ രക്ഷകർത്താക്കളൊക്കെ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കൂ, ഒരു ദിവസം കൊണ്ട് ഇന്ന പാട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഒരു ദിവസം കൊണ്ട് ഷോ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അതും വർഷങ്ങളുടെ കാലാകാലങ്ങളുടെ ഒരു പ്രാക്ടീസ് തന്നെയാണ്.
0: ഞാൻ എപ്പോഴും ഒരു സമയത്ത് എനിക്ക് അഹങ്കാരമുണ്ട്, ഞാൻ ഭയങ്കര ഡെഡിക്കേഷന്റെ കാളാണെന്ന്. പക്ഷെ കൺസിസ്റ്റൻസിയും ഡെഡിക്കേഷനും ഒക്കെ വാലുവിന്റെ നമ്മളെ പഠിപ്പിക്കും. ഭയങ്കര രക്ഷയില്ല, അതിന് എന്ത് ടെംപ്റ്റിംഗ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ അതിന്റെ പ്രാക്ടീസ് അത്
1: ഈ ഒരു നിമിഷവും അദ്ദേഹത്തെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൗഹൃദങ്ങൾ, ഈ മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, പക്ഷേ അത് നമുക്ക് നമ്മളിൽ സംഭവിക്കും. പക്ഷെ നമ്മൾ കണക്ട് ചെയ്ത ചില സോളുകൾ എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ വളർച്ചയിലും ഒക്കെ നമ്മുടെ കൂടെ കാണും. ഓക്കെ, അങ്ങനെ ഈ ഒരു നിമിഷം ഇത്രയും വലിയൊരു കലാകാരനെ കൂടി ഞങ്ങൾ ആദരവോടുകൂടി ഈ ഒരു വേദിയിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ മാനരസമുള്ള
0: മലയാളത്തിന്റെ ലാലേട്ടന്റെ
1: മാനരസമാണെന്ന് തോന്നിട്ടില്ലേ? ശരി, തോന്നിയിട്ടുണ്ട്, കുറേ പേർക്ക് തോന്നിയിട്ടുണ്ട്, അത് ചോദിക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇന്ന് 6 മണിക്ക് കരുനാഗപ്പിള്ളയെ ഞെട്ടിപ്പിച്ചുകൊണ്ട്. കുറേ പേർ ആഗ്രഹിച്ചു, പക്ഷേ ടിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പരിമിതി ഉള്ളതുകൊണ്ട്
0: കഴിഞ്ഞു. 1250 സീറ്റിനേക്കാളും വലിയ തിയേറ്റർ ഇവിടെ ഇല്ല.
1: അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ ആളുകൾ പരമാവധി ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ദയവായിട്ട് പാലിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ആദ്യശേട്ടൻ ഇങ്ങോട്ട് വരണം, ഒരു ഷോ നടത്തണം എന്ന് കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ അതിന് റെഡിയാണ്.
0: വരാൻ സാധ്യത കുറവാണ്.
1: അയ്യോ,
0: പറയണോ? സമയമുണ്ടോ?
1: അയ്യോ ഉണ്ട്, സമയമുണ്ട്, പറഞ്ഞോളൂ.
0: ഇത് ഇത് ഈ റേഡിയോയിൽ പറഞ്ഞാലാണ് അതിനൊരു മീനിങ് ഉണ്ടാവുക. സി, ശ്രദ്ധിക്കണേ. നമ്മളൊരു നാട്ടിൻപുറത്തേക്ക് പോകുമ്പോൾ, ഞാനൊക്കെ വലിയ നാട്ടിൻപുറത്തുനിന്നാ, നമുക്ക് പരാതി പറയാം, ഓ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മളടുത്ത് കുറേ കേട്ടു, പല സ്ഥലങ്ങളിൽ, ഇടുക്കിയിൽ കുറേ പേര് നമ്മൾ പറയും അവിടെ അധികം ഷോസിൻ്റെ സാധ്യതയില്ല. അപ്പം നമ്മൾക്ക് പ്രഥമ ലക്ഷ്യം, നമുക്കറിയാം നമ്മുടെ ബേസിക് മാത്തിൽ ഈ പ്രോഗ്രാം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞ 35 വരുന്ന വലിയ ക്രൂ, അവർക്കൊക്കെ സാലറി കിട്ടും, ആ നാട്ടുകാരെ നമ്മൾ ഷോ കാണിച്ചു, പ്രോഫിറ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് എവിഡൻ്റ്ലി അറിയാം. എന്നിട്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ട നിന്നൊക്കെ ആൾക്കാർ വളരെ ദൂരം ബുദ്ധിമുട്ടിയിട്ട് ട്രാവൽ ചെയ്ത് എറണാകുളത്തേക്കും മറ്റും വരിക. അപ്പം നമ്മൾ വിചാരിക്കും അവിടെ ചെയ്യാം. അങ്ങനെ ഒരു ശ്രമമാണ് കരുനാഗപ്പള്ളി നമ്മൾ ചെയ്തതെന്നും കൂടെ വിചാരിച്ചോളൂ. പക്ഷേ ഈ അധികാരികൾ എന്ന് പറയുന്ന ആൾക്കാർ, ഇത് നാട്ടുകാരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ എന്താ നിങ്ങൾക്ക് ഇതിന് ഇവിടെ ഒരു നമുക്ക് എവിടെ പോകുമ്പോഴും ഒരു പെർമിഷൻ എടുക്കേണ്ട ഒരു കുറച്ച് ഫോർമാലിറ്റി, ഇതൊന്നും ഞാൻ ഇടപെടുന്ന കാര്യമല്ല, നമുക്ക് അതിനൊക്കെ ആൾക്കാരുണ്ട്. അവർ പോയി ലീഗലി അവരെന്താ ചെയ്യേണ്ടത് അത് ചെയ്ത് അതിനെന്തൊക്കെയാണ് നടക്കേണ്ടത് ആ ഫീസ് അതൊക്കെ ചെയ്തിട്ട് ചെയ്യും. ഹൗസ്ഫുൾ ആയിട്ടുള്ള ഷോന് 4 ദിവസം മുമ്പ് ഇവിടുത്തെ കുറച്ച് ഓഫീസേഴ്സ് വിളിച്ചു. പേടിക്കണ്ട, ഞാൻ പേരൊന്നും പറയില്ല, മടിയുണ്ടായിട്ടല്ല. എന്നിട്ട് പറയാണ് നമുക്ക് 10 ടിക്കറ്റ് വേണം, എന്നാലേ പെർമിഷൻ തരാൻ പറ്റുള്ളൂ. ഒന്ന് അപ്പം നമ്മുടെ ആൾക്കാർ പറഞ്ഞു ഇത് അങ്ങനെയല്ലല്ലോ, ഇത് നമ്മൾ ലീഗലായിട്ടല്ല എല്ലാം കാര്യങ്ങൾ, അല്ല അത് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും 10 ടിക്കറ്റ് തരണം. അങ്ങനെ സർ, അവർ പറഞ്ഞു 1 സീറ്റ് നിങ്ങൾ അവിടെ വന്ന് നോക്കും, 1 സീറ്റ് നമുക്ക് ഒരു ചെയർ അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ടില്ല ഇല്ല.
1: ഓക്കെ,
0: ഷോ റീഫണ്ട് ഇല്ലാത്ത ഷോ, പോളിസി ഉള്ള ഷോ ആണ്. അപ്പോൾ ഒരാൾ പോലും കാണാതിരിക്കില്ല, ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമ്മൾ നിങ്ങളെ വിളിച്ച് എവിടെ ഇരുത്തും?
1: അതെ അതെ.
0: എവിടെയെങ്കിലും സൈഡിൽ കോർണറിൽ ചെയർ ഇട്ടിട്ട് ഇരുത്തിയാൽ മതിയോ? ഇതേ സംഭവം വേറൊരു ഓഫീസിൽ നിന്നും പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഭീഷണി പോലെയാണ് നമ്മുടെ ആൾക്കാരോട് സംസാരിച്ച്, ഭീഷണി നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ തന്നെ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്ററി അവരൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് ഇതിൻ്റെ പിറകെ നടക്കുന്ന സമയമില്ല. ഇതൊരു വലിയ ഒരു ഫേമാണ്, ഇതിനൊരു ലീഗൽ അല്ല. ഞാൻ പറയുന്നത് ഈ നാട്ട്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇപ്പോൾ ഒരു ഓഫീസറുണ്ട്, അവർ ഷോ കാണുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. നമ്മൾ വി വുഡ് റാദർ ഡു, നമ്മൾ ഏതെങ്കിലും ചാരിറ്റി അസോസിയേഷൻ അത് സ്ഥലത്തുണ്ടെങ്കിൽ നമ്മളൊരു 30 ടിക്കറ്റ് ഒക്കെ എപ്പോഴും മാറ്റി വെക്കും. അമ്മമാർ അവരൊക്കെ വന്ന് കണ്ടോട്ടെ, അല്ലെങ്കിൽ അവരിങ്ങനത്തെ ഷോ കാണാൻ സാധ്യതയില്ല. നമ്മളവർക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഫുഡൊക്കെ റെഡിയാക്കി നമ്മൾ എല്ലാ ഷോയിലും ചെയ്യുന്നുണ്ട്, ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇമാതിരി ഭീഷണി ഇതൊക്കെ ഭയങ്കര ഊള പരിപാടിയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, സോറി അതെന്താ ഞാൻ പറയുന്നത്, നമ്മുടെ
1: ഭാഷയല്ല,
0: ഇതെന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ എത്ര വലിയ പെർഫോമൻസ് ഇവിടെ വന്നിട്ട് ഷോ ചെയ്തായിട്ട് നിങ്ങൾക്കറിയാം? പറ
1: ഇല്ല,
0: ഇതാണ് കാരണം.
1: ഇതല്ല, ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ടല്ലേ
0: അതൊന്നും. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തത്?
1: അല്ല, എനിക്ക്
0: നമ്മുടെ ഷോന്റെ ടിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കാറ്റഗറി വെച്ചിട്ട് പിന്നെ ഇവിടെ ഇത് പ്രാക്ടിക്കൽ ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്.
1: സെയിം ടൈം തന്നെ സാറിങ്ങനെ
0: ഞാൻ ഇപ്പൊ എന്താ പറയുന്നത്, രണ്ടാമത് വരാൻ ബുദ്ധിമുട്ട്, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഒറ്റൊരാഴ്ച കൊണ്ട് ഈ ഷോ ഇതേ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആക്കാനൊക്കെ നമുക്കറിയാം. ഒന്നും ചെയ്യാതെ ഒരു പോസ്റ്ററേ നമ്മൾ കരുനാഗപ്പള്ളി കൊണ്ട് ചെയ്തുള്ളൂ, ഒരു വീഡിയോ പോലും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂ എടുത്താൽ നമുക്ക് മാർക്കറ്റിംഗിന് ഹെൽപ്പ് ആവും, അത് വേണ്ട. അത് അല്ല, അത് നടന്നു പോകുന്നത് ജനങ്ങളുടെ സ്നേഹമാണ്. അതിന്റെ ഇടയിൽ കൂടി ഓഫീസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഒരു പെർമിഷൻ തരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കുക, അതിനെ നടക്കുക. ഒന്ന്, നമ്മൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല, അങ്ങനെ ഇടപെട്ട് നമ്മൾ അങ്ങനെ അത് തോന്നില്ല. എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ഉദ്ദേശ ശുദ്ധി അറിയാവുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി അല്ല, സോറി ഒരു പഞ്ചായത്ത് അങ്ങനെ ഇതല്ല രീതി. സി, ബ്രൈബിങ് ഇതും തമ്മിൽ എന്താ വ്യത്യാസം?
1: ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇതിനകത്ത് പറ്റിപ്പോയ ഒരു സംഭവം, ഓരോ നാടിനും ഇപ്പൊ സാറ് നേരെ വടക്കും ഞങ്ങൾ നേരെ തെക്കും ആയതുകൊണ്ട്
0: കാഞ്ഞങ്ങാടിനെക്കാളും വലിയ ഗ്രാമപ്രദേശം ഒന്നും
1: ഇല്ല.
0: ഞാൻ പറയുന്നത് നിങ്ങൾ പറയാണ് ഞാൻ ഈ ലൈസൻസ് തരണമെങ്കിൽ ഇത് ശീലിപ്പിച്ചിട്ടാന്ന് ഒരു 10 ടിക്കറ്റ് നമുക്ക് തരണം, അതിനൊരു എമൗണ്ട് ഉണ്ടാവില്ലേ?
1: യെസ് ഉണ്ടാവും. ഓക്കെ,
0: അപ്പൊ അതിനെ ബ്രൈബ് ചെയ്യിച്ചാ പോരെ?
1: ഓക്കെ,
0: ഇത് ബ്രൈബിംഗ് അല്ലേ?
1: പക്ഷേ ഞാൻ ഈ ഒരു നാടിന്റെ പേര് ക്ഷമ ചോദിച്ചാൽ തത്സമയം നിന്നുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. കാരണം ഇത് ഒരുപാട് ആളുകൾ ഇപ്പോ അവർ വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ട് സാറ് ഇതിനകത്ത് തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണമെന്ന് എന്റെ ഒരു ഇതേ സംഭവത്തെ ഞാൻ എന്റേതായ രീതിയിൽ ഞാനൊന്ന് പറയാണ്. എന്റെ നാടിനെ പറ്റി ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് പറയാണ്. മെന്റലിസ്റ്റ് ആദ്യം എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ നാട്ടിൽ വരുവാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു ഓഡിറ്റോറിയം, ശ്രീധരീയം എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒരു ഒരു ഹാൾ എടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നു എക്സ്ട്രാ ഒരു 10 സീറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 or 15 സീറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ആഗ്രഹിക്കുന്ന കുറച്ച് പേർ കൂടി കാണാൻ സാധിക്കുമെന്നുള്ളൊരു രീതിയിലായിരിക്കാം ഒരു പക്ഷേ.
0: നമ്മളൊരു അവിടെ എടുത്ത് അവിടെ ഈ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് വരെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ സോഫാസ് ഒക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ തീരുമാനിച്ചിട്ടാണ് ഇത്ര പേരെ നമുക്ക് ഇതിനകത്ത് പെർമിറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഐ ജെനുവിൻലി ഓണസ്റ്റ്ലി വാണ്ട് ടു, നമ്മൾ ഇവിടെ വരുമ്പോൾ നിങ്ങളൊക്കെ ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിനേക്കാൾ ഇത് ഓവർബുക്ക്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു, അപ്പൊ ഇവരോട് നമ്മൾ പറയുകയാണ് സർ ഇത്ര സീറ്റുള്ളത്, ഇതാണ് നമ്മുടെ ബുക്കിംഗ് സ്റ്റാറ്റസ്, ഇനി പെൻഡിങ്ങിൽ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന 93 പേരാമറ്റ് ലിസ്റ്റിലുണ്ട്. അതിൽ പിന്നെ ഒരു 2 ദിവസത്തേക്ക് മാത്രം വെക്കേഷന് വരുന്ന, അല്ലെങ്കിൽ 4 ദിവസത്തേക്ക് അയർലൻഡിൽ നിന്നൊക്കെ വന്ന അവർക്ക് പിറ്റേ ദിവസം ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 6 മാസം വീട്ടിൽ പ്രായമുള്ള കുട്ടീനെ വെച്ചിട്ട് ഒന്ന് 3 വയസ്സിന് മുകളിലൊക്കെ വരാൻ പറ്റൂ, ഹസ്ബൻഡ് പറയുന്ന നീ പോയിട്ട് കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാൻ നിൽക്കുന്ന അമ്മമാരുണ്ട്. ഇതിനിടക്ക് അവർ പറയാണ് 10 സീറ്റ് നമുക്ക് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഷോ നടത്താനുള്ള ലൈസൻസ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ,
1: അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
0: തീർത്തുണ്ടെങ്കിലോ നമ്മുടെ
1: അല്ലല്ലോ.
0: ഇതിന് നമ്മളെന്താ പറയുക, നമുക്ക് ഇതിനെ ഫൈറ്റ് ചെയ്യാനൊന്നും സമയമില്ല. നമ്മളൊരു വേറെ വലിയൊരു ജേണിയിലാണ്, ഒരു ഉദ്ദേശമുള്ള ശുദ്ധിയുള്ള ഒരു ജേണിയിലാണ്. അപ്പൊ അതത് മേഖലയിലുള്ള ഇപ്പൊ മിനിസ്റ്റർ ഇന്നലെ നമുക്ക് പേര് പറയണ്ടല്ലോ, നമ്മൾ അവിടുത്തെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും
0: നമ്മുടെ മനസ്സും എടുക്കുക ഒരു നോക്കൂ, ഇതുപോലെ സ്നേഹമുള്ള ഒരു നാട്, എനിക്കെപ്പോഴും നാട്ടും പുറത്തു പോകുമ്പോൾ ഭയങ്കര സ്നേഹം, നമുക്ക് അവിടുന്ന് കിട്ടുന്ന സ്നേഹം വേറെ തന്നെയാ, അറിയാലോ ഞാനിത് പേഴ്സണലി പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മൾ ഷോ തുടങ്ങിയിട്ടില്ല, ഷോ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഈ നാടിനെ പറ്റി അതിമനോഹരായ ഇംപ്രഷൻ നിങ്ങളുടെ നാട്ടുകാർ ഓൾറെഡി തന്നു, അതായത് എക്സ്പെക്ടേഷൻ അവർ മെസ്സേജ് അയക്കുമ്പോഴും ടിക്കറ്റ് സോൾഡ് ഔട്ട് ആക്കി തരുന്നു. അങ്ങനെ വന്ന് നമ്മളെ ഷോ തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പേ ഭയങ്കരമായിട്ട് ചടപ്പിച്ച് വിടാൻ ഒരു 5 ഓഫീസേഴ്സ് വിചാരിച്ചാൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ നാട്ടുകാർ പ്രതികരിക്കാഞ്ഞിട്ട നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് പറ്റുന്ന തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ നാട്ടുകാർ ബുദ്ധിമുട്ടും. എന്താ വെച്ചാൽ ഇനിയിപ്പോ ഒരാൾ ചോദിക്കുവാണ്, ഇപ്പൊ ലെറ്റ്സ് സേ ഹരീഷ് രാമകൃഷ്ണനോട് ചോദിക്കണം അതെ അവിടെ, അല്ല പോട്ടെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കണം അവിടെ എങ്ങനെയുണ്ട് ഷോ ചെയ്തിട്ട്. കാരണം ഇവിടെ അധികം ചെയ്യാത്തതുകൊണ്ട് തന്നെ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഉണ്ടാവും. ഇനി നമ്മളിവിടെ ചെയ്ത് സക്സസ് ആക്കിയിട്ടുണ്ടെങ്കിൽ
1: ഓക്കെ,
0: ഇനി അപ്പം അവർ നമ്മളോട് ചോദിക്കും, അപ്പൊ നമ്മൾ എന്താ പറയാ, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അങ്ങനെയല്ലേ നമ്മൾ പറയുള്ളൂ അല്ലേ?
1: പക്ഷേ ഞാൻ 100% ഉറപ്പ് തരുന്നു സർ, ഇന്ന് വൈകിട്ട് സാറ് കരുനാഗപ്പള്ളിയിൽ
0: നിന്ന്
1: സ്വയം മനോഹരവുമാകും ഞങ്ങളുടെ നാട്ടുകാരുടെ സംഘാടകർ.
0: നിങ്ങളുടെ ഏരിയയിലുള്ള ലൊക്കാലിറ്റിയിലുള്ള ഒരു കുറച്ച് ഓഫീസേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താനാണ് ശ്രമിക്കുന്നത്.
1: തീർച്ചയായിട്ടും
0: നമുക്ക് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുകയും ചെയ്യില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം.
1: ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇതൊരു ഈ ഒരു ഒരു നാടിന്റെ ശബ്ദമായിട്ടുള്ള എൻറേഡിയോ 91.2 ഇത് സാർ തുറന്നു പറയാൻ കാണിച്ചതിൽ ഏറ്റവും വലിയൊരു സന്തോഷം. സംഘാടകർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു
0: നാടിന്റെ ഞാൻ പറയട്ടെ, മുനിസിപ്പാലിറ്റിയോ ഇവിടുത്തെ ലോക്കൽ എന്താണ് പഞ്ചായത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ഓരോ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി അല്ലെങ്കിൽ ഓരോ പെർമിഷൻ ലെറ്റർ വേണം. ഇപ്പൊ മെഡിക്കൽ വിഭാഗത്തിന്റെ അടുത്ത് നിന്ന് അത് നമ്മൾ എല്ലാ ഷോയിലും കളക്ട് ചെയ്യണം. അത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, സാധാരണ ഇതൊക്കെ എന്തൊക്കെ പേപ്പർ വേണമെന്ന് വെച്ചാൽ ആൾക്കാർ ഷോ ഇട്ടിട്ട് പോകും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിൽ. നമ്മൾ വി ക്രിയേറ്റഡ് സിസ്റ്റം അറൌണ്ട് ഇറ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് ഓർഗനൈസ് ചെയ്യുക, അതാണ് പറഞ്ഞത്. 65 സ്റ്റാഫാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഷോയിൽ എൻ്റെ ടീം എന്നുള്ളത്, അപ്പാർട്ട് ഫ്രം ഇവന്റ് ടീം ഒരു 100 പേരുണ്ട് ഇവിടെ ഇപ്പം. അങ്ങനെ വന്നിട്ടാണ് ഇത് നമ്മൾ, അതായത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്, അവർ പോയി പെർമിഷൻ എടുക്കും, ഇത്ര ദിവസം മുമ്പേ എടുക്കും, എല്ലാം നന്നായിട്ട് ചെയ്യും. പക്ഷെ അവിടെയാണ് ഒരാൾ പറയുന്നത് അതെങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ
1: ചെയ്യുന്നത്,
0: അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ അവരാലോചിക്കണം, ഓക്കെ ഈ ഒരു ഷോന്റെ ഡൈനാമിക് എവിടെയാണ് ഇവര് നിൽക്കുന്നത്. നമ്മുടെ പേറ്റൻസ് ആയിട്ട് നിൽക്കുന്നവർക്ക് വലിയ വലിയ വലിയ ഓഫീസേഴ്സ് ഉണ്ട് മിനിസ്റ്ററിയിൽ, അങ്ങനൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കത് ചിരി പോലെയാണ്. പക്ഷെ ഒരു ഈ ആവശ്യമില്ലാത്ത ചൊറിയില്ലേ, അതൊരു ഇറിറ്റേഷൻ. നമ്മള്
1: അതെ അങ്ങനെയുള്ള ആളുകൾ എവിടെയും കണ്ടു അല്ലേ. ക്ഷമിക്കുക, ഒരിക്കൽ കൂടി പറയുകയാണ്, തീർത്തും ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു തുറന്ന ചർച്ച കൂടിയായിരുന്നു. മെന്റലിസ്റ്റ് ആദി എന്ന് പറയുന്ന വ്യക്തി ജനിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. മെന്റലിസത്തിന്റെ കുഞ്ഞു ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു വലിയ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ കൂടെ അല്ല, നമുക്ക് അറിയേണ്ട വേണ്ട അല്ലെങ്കിൽ സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാൻ ഒരു ഇടം കൂടിയായിരുന്നു. അതേസമയം തന്നെ സാറ് ഒരു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടി പറയാണ്, ചില കാര്യങ്ങൾ വ്യക്തമായി പറയണമെന്ന് പറഞ്ഞു. നോ പറയേണ്ടടുത്ത് നോ, അതോടൊപ്പം തന്നെ സാറ് ഈ ഒരു വേദിയിൽ
0: തീർച്ചയായിട്ടും
1: തുറന്നു പറയണം. ഇനി ഞാനും അങ്ങനെ ചെയ്യാൻ പോകും.
0: അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ്. സ്വാതി അറിയോ, സ്വാതി വളരെ മനോഹരമായി സംസാരിക്കുന്നു, നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്നവരെ ഭയങ്കരമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നാടിന്റെ ശബ്ദം എന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു അലങ്കാരത്തിന് പറയേണ്ടതല്ല. പ്രതികരിച്ച് നോക്ക്, നിങ്ങളുടെ അടുത്തല്ല വലിയ പവറാ ഈ ഒരു സാധനത്തിനുണ്ടല്ലോ, അത് ഇതിന് അസാധ്യ പവറുണ്ട് അല്ലേ. അപ്പം പെന്നിനും മൈക്കിനൊക്കെ അങ്ങനത്തെ കുറച്ച് പവറുണ്ട്, നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോഴാണ് നാട്ടുകാരുടെ ശബ്ദം ശരിക്കാവുക, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. തെറ്റെന്ന് കണ്ടാലും പറയുന്നേ, പരദൂഷണല്ലല്ലോ പറയുന്നത്, അങ്ങ് പ്രതികരിച്ചേക്കണം.
1: തീർച്ചയായിട്ടും
0: ഗംഭീരമായിട്ട്.
1: അപ്പോ ഒരിക്കൽ കൂടി പറയുകയാണ്, മാന്ത്രികന്, മൈൻഡ് റീഡറിന്, സ്റ്റാദിക്ക്, തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പല ചിത്രങ്ങളാണ് എപ്പോഴും. എനിക്ക് തോന്നുന്നു സാറ് ഏതുയരങ്ങളിലെത്തിയാലും ഇതേ ചോദ്യങ്ങൾ, ഇതേ കാര്യങ്ങൾ ജനങ്ങളിൽ സംശയമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മെന്റലിസം എന്നും ഒരു മാജിക്കായിട്ട്, ഒരു അത്ഭുതമായിട്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇനിയും ഇനിയും ജനങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കുവാൻ ഈ മനുഷ്യന് കാസർഗോഡ് എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ടീം എൻ റേഡിയോ
0: 91.2.
1: ഒരുപാട് സന്തോഷമുണ്ട്, കാണണം, ഇനിയും കാണും തീർച്ചയായിട്ടും. സാറിന്റെ കൂടെയുള്ള ഏറ്റവും സന്തോഷം മിഥുൻ ചേട്ടനോടും. ഈ ഒരു സംഭവം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനോട്. അദ്ദേഹം ആ സാർ വരും, സാർ ഇത്ര സമയത്തെത്തും, കൃത്യമായി എന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സാറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ശബ്ദമായി ഞാൻ പറയുകയാണ്, ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. എന്റെ കരിയറിലെയും ഒരു ഒരു പൊന്തൂവലായിട്ട് ഞാനത് സൂക്ഷിച്ചു വെക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു. എന്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്, അശ്വതി, ഗോപിക, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഐശ്വര്യ, സഫീർ ഖാൻ, നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ, എല്ലാവരും
0: ഭയങ്കര റെക്കോർഡ് ചെയ്തോണ്ടിരുന്നു, ഇത്ര സമയം
1: വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതെ, അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ നാട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ നല്ലതാണ്.
0: ഓക്കെ
1: സാർ, അതെ സാർ, സാറിന്റെ ഒരു ഹാപ്പിനെസ് പറയൂ. ഒരു ഒരു മണിക്കൂർ സാർ ഇവിടെ ഉണ്ടായിരുന്നു, സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞാനൊന്ന് കേക്കട്ടെ.
0: നല്ലോണം സന്തോഷം. ഇറ്റ്സ് സോർട്ട് ഓഫ് എ യുണീക് എക്സ്പീരിയൻസ്. റേഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു നാട്ടിൻപുറത്തുനിന്ന് എന്റെ ഒരു നല്ല ഭംഗിയാണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിലെല്ലാം. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. പറയണ്ടെല്ലാം പറഞ്ഞു. അവസാനത്തെ സെഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല അങ്ങനെയല്ല, അത് പറയാൻ വേണ്ടിട്ട് അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, സംസാരിച്ചു വരുമ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ്.
1: പറയാനുള്ളത് പറയണം തീർച്ചയായിട്ടും സാർ.
0: അപ്പൊ എന്നോട് ഇവര് കുറെ പേര് തവണ പറഞ്ഞു ഇത് നാട്ടിൻപുറമാണ് അതിന്റെ ശബ്ദമാണ്. അപ്പൊ പിന്നെ നിങ്ങളോടെല്ലാം ആരടുത്താ പറയാ, ഒഫീഷ്യൽസിന്റെ അടുത്ത് പറയുമ്പോ അവർക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം കിട്ടുമായിരിക്കും, പക്ഷെ നിങ്ങൾ അറിയില്ലല്ലോ. അപ്പൊ അറിയൂ, ഇങ്ങനെയൊക്കെ നടക്കണ്ട്. നമ്മൾ പറ്റുന്ന ഈ ഷോ നന്നാവുകയാണെങ്കിൽ പിന്നെ ഒരുപാട് പെർഫോമൻസ് വേറെ ഇങ്ങോട്ട് ഉണ്ടാവട്ടെ. നമ്മൾ എല്ലായിടത്തും പറയാം നല്ല സ്ഥലമാണ്, നല്ല നാട്ടുകാരുന്നല്ല.
1: തീർച്ചയായിട്ടും
0: ശരി.
1: ആശംസകൾ ന്യൂദേശിംഗ് ക്യാൻസർ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ, വീണ്ടും കാണാം. കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 മാന്ത്രികൻ, മജീഷ്യൻ, മെന്റലിസ്റ്റ്, സ്റ്റോറി ടെല്ലർ. യെസ്, യെസ്, സ്റ്റോറി ടെല്ലർ. സാർ ഞാനൊരു ഒരു ഒരു സീക്രട്ട് കൂടി പറയട്ടെ, ഞാൻ എന്താ മനസ്സിൽ ആലോചിക്കുന്നത് സാറിന് പറയാൻ പറ്റുമോ? എനിക്കിപ്പോ ഒരു ആഗ്രഹമുണ്ട് സാറിന് പറയാൻ പറ്റുമോ?
0: അത് അവര് കേൾക്കില്ലല്ലോ, നിങ്ങൾ പറയും.
1: അതായത് അത് പറയണോ? ഓക്കെ, ഞാൻ സാറിനെ ഒരു സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞില്ലേ, ഒരു റൈറ്റർ ആയിട്ട് ഞാൻ സാറിനെ എന്റെ ഒരു പുസ്തക പ്രകാശനത്തിന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്ര
0: ഡേറ്റ് ഉണ്ടോന്ന് നേരത്തെ തന്നെ
1: എഴുതി തുടങ്ങണ്ടേ?
0: അതെ അതെ, അപ്പൊ നന്നായിട്ട് എഴുതു,
1: ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ വിളിക്കുന്നതായിരിക്കും. അപ്പൊ വേദികളിലൊക്കെ ഞാനും
0: സത്യം എഴുതും വരാം,
1: ഉറപ്പായിട്ടും.
0: നന്നായിട്ട് എഴുതണം,
1: നന്നായിട്ട് എഴുതണം. ഒരുപാട് സന്തോഷമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് റേഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവം പുറത്തു പറയുന്നത്, എന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാം.
0: ഉറപ്പായിട്ടും.
1: അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു മാന്ത്രിക പുത്രന്റെ. 91.2 എന്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം, എന്റെ റേഡിയോ 91.2 ചുമ്മാമിണ്ടാമിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തരാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും ചുമ്മാമിണ്ടാവാനും നമ്മളോടൊപ്പം കൂടെയുള്ളത് നാൻസിയാണ്. ഹായ്, സ്വാഗതം.
1: താങ്ക് യു.
0: അപ്പോ ഇപ്പൊ എത്ര വർഷമായി ഈ പാട്ട് രംഗത്തുണ്ട്?
1: ഇപ്പൊ ഒരു 24 വർഷമായി.
0: 24 വർഷമായിട്ടുണ്ട്. ഗാനമേളകളിൽ സജീവമാണല്ലേ?
1: അതെ.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായിട്ടും പാടുന്നത്?
1: ഇപ്പൊ കൊറേ നാളായിട്ട് മെലഡിയാ കൂടുതൽ പാടുന്നത്. മുന്നേ ഒരു 10 വർഷം മുന്നേ ഒക്കെ ഫാസ്റ്റ് ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്.
0: ഫാസ്റ്റ് പാടുമായിരുന്നു. ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം?
1: പാട്ടുകാരെ സംബന്ധിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ പല പാട്ടും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരും. എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കുന്ന ഒരാളും കൂടെ. എല്ലാ പാട്ടും ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു പാട്ടായിട്ട് അങ്ങനെ ഒന്നുമില്ല. എല്ലാ പാട്ടും ഇഷ്ടം.
0: എല്ലാ പാട്ടും.
1: ചിത്ര ചേച്ചിയുടെ പാട്ടിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് പാടി തുടങ്ങിയ കാലം തൊട്ട് പാടുന്ന പാട്ടുകൾ കൂടുതലും ചിത്ര ചേച്ചിയുടെ പാട്ടുകളായിരുന്നു. അപ്പൊ അതിങ്ങനെ കേട്ട് കേട്ട് കേട്ട് ചേച്ചിയോടൊരു വല്ലാത്തൊരു ഇഷ്ടമാണ്.
0: എന്തോ ഒരു ഇഷ്ടം
1: ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് അല്ലെങ്കിൽ പാടുന്ന പാട്ട് ഏതായിരിക്കും?
1: ചിത്ര ചേച്ചിയുടെ പാട്ട് തന്നെ ആയിരിക്കും.
0: അപ്പൊ ഒരു പാട്ട് പാടാം.
1: ആറ് പാട്ട്.

0: 2.2 ചുമ്മാ മിണ്ടാമിലേക്ക്. കൂടെയുള്ളത് ഞാൻ ഗോപികയാണ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് സിംഗറായ നാൻസി സനലാണ്.
1: ഇപ്പൊ പാട്ട് പാടാൻ അറിയുന്ന ഒരാളായാലും ഏത് സിംഗർ ആയാലും നമ്മളൊരു പാട്ട് ഒന്ന് പാടിത്തരുന്നു, അയ്യോ ഇപ്പോഴോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. അപ്പോ പാട്ട് മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോ 24 വർഷമായെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു പാട്ടിലേക്കുള്ള ഒരു കടന്നുവരവ്? പാട്ടിനോട് ഇത്ര ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ പാടാൻ എനിക്കൊരു കഴിവുണ്ട് എന്നൊക്കെ എങ്ങനെയായിരുന്നു അതൊരു?
2: അതൊന്നും ഞാനല്ല, എന്റെ ഫാമിലി ആയിരുന്നു. എനിക്കൊരു 8 വയസ്സായപ്പോ ഞാൻ പ്രൊഫഷണലി പാടി തുടങ്ങി. ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഒരു ഗാനമേള എന്നുള്ള ഇതിൽ പാടി തുടങ്ങി. അതിനു മുന്നേ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആയപ്പോ തൊട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും അറിയത്തില്ലല്ലോ അന്ന്. അന്നിങ്ങനെ വീട്ടുകാരെ, എന്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് പാടുന്നതൊക്കെ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ അവര് രണ്ടും കൂടെ പിടിച്ചുകൊണ്ട് പാട്ട് പഠിപ്പിച്ചതാണ്. പിന്നെ പാട്ട് സാറാണ് ശരിക്കും ആദ്യമായിട്ടൊരു സ്റ്റേജിൽ എന്നെ പാടിപ്പിക്കുന്നത്. ടോപ്പൺ സ്റ്റേജിൽ ഇങ്ങനെ വന്നിട്ട് കൊറേ പേരെയൊക്കെ കണ്ട് പാടുന്നത് ഒരു 7 വയസ്സൊക്കെ ആയ സമയത്താണ്. പിന്നെ 8 വയസ്സായപ്പോ തൊട്ട് പ്രൊഫഷണലി പാടാനും തുടങ്ങി.
1: ആദ്യമായിട്ട് പാടിയ ആ പാട്ട് ഓർമ്മയുണ്ട്?
2: ഉണ്ട്.
1: ഏതാണ് ആ പാട്ട്?

0: താണ് ആദ്യമായിട്ട് പാടിയത്, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി. അതിനുശേഷം ഇപ്പൊ ഒരുപാട് വേദികളിൽ കയറിയിട്ടുണ്ടല്ലേ, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ അത്.
1: ശരിക്കും പറഞ്ഞ 8 വയസ്സായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഓർമ്മയില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര പേടിയൊന്നുമില്ല, പേടിയൊന്നും. ആ കുറച്ചും കൂടെ നമ്മള് കുറേ കൂടെ ഏജായി കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് പേടിയാവും. അപ്പൊ നമ്മള് കുറച്ചുകൂടെ കോൺഷ്യസ് ആവുമല്ലോ, എന്തോ സംഭവിക്കുന്നൊരു ബോധം വരുമല്ലോ. മറ്റൊന്നും അറിയാത്തോണ്ട് പ്രശ്നമില്ല.
2: ഇനി നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരിക്കും.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യമുണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8180 81 3 1 91.2.
5: ചുമാമിണ്ടാമിലേക്ക് കൂടെയുള്ളത് ഞാൻ ഗോപികയാണ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് സിംഗറായ നാൻസി സനലാണ്.
6: ഇപ്പൊ എത്ര വേദികളിൽ പാടിയിട്ടുണ്ടാവും?
7: കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല, എന്നാലും ഒരുപാട്. ബ്രേക്ക് ഒന്നും അങ്ങനെ എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഒരു ഇടയ്ക്ക് ഒരു 1-2 വർഷം മോനായ സമയത്ത് ഒരു ചെറിയ അസുഖം, അങ്ങനെയൊക്കെ കുറച്ച് ബ്രേക്ക് വന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ ബ്രേക്ക് ഒന്നും ഇല്ല.
6: ബ്രേക്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ പാട്ട് പാടുമ്പോ ഒരു വെല്ലുവിളിയായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം
7: പാട്ട് പാടുമ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് ശബ്ദത്തിന്റെ ഒരു പ്രശ്നം എപ്പോഴും നമുക്ക് എന്തായാലും ശബ്ദമാണല്ലോ നമ്മുടെ. അപ്പൊ ശബ്ദം ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ അതൊരു വലിയ വെല്ലുവിളി. അത് ഞാനെന്നല്ല, എല്ലാ പാട്ടുകാർക്കും ഉള്ളൊരു പ്രശ്നമാണ് അത്. അത് സൂക്ഷിക്കുക എന്നുള്ളതൊരു ഭയങ്കര ഒരു വെല്ലുവിളി. അപ്പൊ നമ്മുടെ കുറെ ഇഷ്ടങ്ങൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. നമ്മള് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറെ ഫുഡൊക്കെ ആണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും.
6: അതാണ് മെയിനായിട്ട് മാറ്റി വെക്കാറുള്ളത്. ഐസ്ക്രീം?
7: തീർച്ചയായിട്ടും ഐസ്ക്രീം ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ പ്രശ്നമല്ലാത്ത ആൾക്കാരും ഉണ്ട്.
6: ആ ഉണ്ട്, ഉണ്ട്, ഉണ്ട്,
7: ഒരുപാട്.
6: ഞാൻ കേട്ടിട്ടുണ്ട് ഈ SPB ഒക്കെ
7: ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെ വലിയ കെയറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് കെയറൊക്കെ ആയി,
6: കുറച്ച് കെയറായി. ഓക്കെ, അപ്പൊ ഈ ശബ്ദമാണല്ലോ എല്ലാവർക്കും, ഈ ശബ്ദത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും വളരെ കെയറോടുകൂടി കൊണ്ട് നടക്കുന്ന അവരവരുടെ ശബ്ദം ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത, ഇങ്ങനെ മിനുക്കി മോടി പുതുക്കിക്കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇടയ്ക്കെപ്പോഴോ ഈ ശബ്ദത്തിൽ ഒരു ചെറിയ വെല്ലുവിളി നേരിട്ടു അല്ലേ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, എന്താണത്?
7: 2 വർഷം മുൻപ് എനിക്ക് ഇതുപോലെ തൈറോയിഡിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നു. പക്ഷെ തൈറോയിഡൊക്കെ നോർമലായിരുന്നു, ലെവലൊക്കെ നോർമലായിരുന്നു. ഒരു നൊഡ്യൂള് വന്നിട്ടുണ്ടായിരുന്നു സൈഡിൽ. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് എന്നോട് മാത്രമേ എടുക്കത്തുള്ളന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ല, വോക്കൽ കോഡുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. സർജറിയുടെ തലേദിവസമാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ അല്ല, തൈറോയിഡ് പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും നമുക്ക് പേടിയായി. നമുക്കറിയാലോ എന്തായാലും ഗ്ലാൻഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും, പിന്നെ പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ വേറെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുമെന്ന്. അപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ അതൊരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അപ്പം സർജറിയൊക്കെ കഴിഞ്ഞു, ഒരു 2 മാസം ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് സംസാരിച്ചൊക്കെ തുടങ്ങിയത് തന്നെ. ഞാൻ എനിക്ക് കുറച്ച് ലേറ്റായിരുന്നു, എല്ലാവരും കുറച്ചും കൂടെ എളുപ്പം സംസാരിക്കായിരുന്നു. അപ്പൊ ഡോക്ടറും പറയും എന്റെ പേടി കാരണമായിരുന്നു, എനിക്ക് ഓവർ ടെൻഷൻ ആയിപ്പോയായിരുന്നു. പിന്നെ ഡിപ്രഷനായിപ്പോയി. ഡിപ്രഷനിലോട്ട് പോയതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിപ്പോയത് ഞങ്ങൾക്ക്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം എടുത്തു ശരിക്കും ശബ്ദം ഒന്ന് റെഡിയായി വരാനായിട്ട്. പക്ഷെ ഈ പറഞ്ഞ് സംസാരിക്കായിരുന്നു, പാടാൻ പറ്റില്ലായിരുന്നു. അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു.
6: തീർച്ചയായിട്ടും നമ്മളുടെ എയിം തന്നെ പാട്ട് പാടുക എന്നുള്ളത് തന്നെയാണല്ലോ. ഓക്കെ, എല്ലാ ലാംഗ്വേജിലുള്ള പാട്ടും പാടും, ഏതൊക്കെ ലാംഗ്വേജിലാണ് പാടുന്നത്?
7: അത്യാവശ്യമില്ല, അത്യാവശ്യം വേറെ ഒന്നുമില്ല, ഹിന്ദി, തമിഴ്, മലയാളം. പിന്നെ ഇപ്പൊ തെലുങ്ക് ഇങ്ങോട്ടായതുകൊണ്ട് ഇപ്പൊ തെലുങ്കും പാടുന്നുണ്ട്.
6: ഓക്കെ, ഇപ്പം നമ്മളിപ്പോ തമിഴ് ഒരു പാട്ട് കേട്ടു, ഇനി നമുക്കൊരു മലയാളം പാട്ടിലേക്ക് പോയാലോ?
7: തീർച്ചയായിട്ടും.
6: ഏത് പാട്ടായിരിക്കും പാടുന്നത്? ചിത്രചേച്ചി തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്?
7: ചിത്രചേച്ചി, എനിക്കൊരു പ്രശ്നം, ഏത് പറഞ്ഞാലും ചിത്രചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടെ നമ്മൾ ഓടിപ്പോത്തുള്ള ആദ്യം. അങ്ങനെയല്ല, എല്ലാവരുടെയും പാട്ട് കേൾക്കാറുണ്ട്. ഏ പറഞ്ഞു, ഇച്ചിരി നമ്മള്, എനിക്ക് തോന്നുന്നു പണ്ടോട്ടേ നമ്മള് കേട്ട് പഠിച്ചതിന്റെ ഒരു ഇതും കൂടി ആയിരിക്കും. ചേച്ചി ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ്, എനിക്കല്ല എല്ലാ പാട്ടുകാർക്കും.
6: അത് തീർച്ചയായിട്ടും, പാട്ട് ആസ്വദിക്കുന്നവർക്കും അങ്ങനെ തന്നെ.
7: തീർച്ചയായിട്ടും ചേച്ചിയെ കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ടല്ലോ.
6: അതെ. ഓക്കെ, അപ്പൊ നമുക്ക് പാടാം.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
2: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
3: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീസ് മാൽ കുട്ടിയത്തിൽ. ലുലു ബാക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
4: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകും.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ച് ആൻഡ് ജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
6: Again back to Radio 91.2 ചുമ്മാ മിണ്ടാം.
7: അപ്പൊ ഫാസ് സോങ് ഒക്കെ നേരത്തെ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരു 10 വർഷമായില്ലേ നിർത്തിയിട്ട്? എന്താ നിർത്താൻ കാരണം? എന്താ ഈ ത്രോട്ടിന് വന്ന പ്രശ്നം കൊണ്ട്?
8: ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. പിന്നെ കൊറേ അന്ന് ശരിക്കും ഫാസ്റ്റ് മാത്രമായിരുന്നു പാടുന്നത്. ഞാൻ മെലഡി പാടി, ആരും കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ മെലഡി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞു, മെലഡിയ നന്നായിട്ട് പാടുക, മറ്റതിനെക്കാട്ടി നല്ലത് മെലഡിയാന്ന്. ഒരു കോംപ്ലിമെന്റ് ഇങ്ങനെ കിട്ടിയപ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടങ്ങ് ആയതാ. പാടുന്നുണ്ട്, ഫാസ്റ്റ്
7: പാടാറുണ്ട്. ഇപ്പോ 24 വർഷമായല്ലോ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട്, സ്റ്റേജ് സിംഗർ ആയിട്ട് പോകുന്നു. അപ്പോ എങ്ങനെയാണ്, ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ ഈ പാട്ടിന്റെ കാര്യത്തിലൊക്കെ?
8: പ്രോഗ്രാമിന്റെ കാര്യത്തിലാണ്.
7: ഈ പാട്ട് ഇപ്പോ ചിലരാണെന്നുണ്ടെങ്കിൽ മെലഡി സോങ്സ് ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്, ചിലരാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് സോങ്സ് ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേജ് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ടാകുമല്ലോ?
8: അതെ, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പാടി തുടങ്ങിയ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10-12 വർഷമൊക്കെ മുന്നേ ഒക്കെ ആണെന്ന് പറയുമ്പോൾ, അത്ര ആളുകള് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അത്രയ്ക്ക് അങ്ങ് വലിയ ഇതില്ല. അവർ കേട്ടോണ്ടിരിക്കുന്നു, നമ്മൾ പാടുന്നു, അവർ കേൾക്കുന്നു, ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി. ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ടിന്റെ ഏറ്റവും ഉസരി കാര്യം നമ്മളെക്കാട്ടി നന്നായിട്ട് അവർക്കറിയാൻ പറ്റും. അപ്പൊ അവര് ഡിമാൻഡ് ചെയ്യുന്ന രീതിയും മാറി. ഇപ്പൊ പണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ പാട്ടായിരുന്നു ചിലപ്പോ നമ്മളൊരു പ്രോഗ്രാം ചെല്ലുമ്പോ കേൾക്കുന്നത്, അല്ലെ അത് പാടാൻ പറ്റും, അത് തന്നെ ഒന്നിലെ ഏതെങ്കിലും പഴയ പാട്ടായിരിക്കും. ആ ഒരു സമയത്തെ ഒരു പാട്ടൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് വെച്ചാൽ ഇന്ന് റിലീസായ പാട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് രാത്രി പ്രോഗ്രാമിന് മുമ്പ് ചോദിക്കുന്നത്. അപ്പൊ അത്രയും ആൾക്കാര് ഇപ്പൊ പാട്ടാണേലും പ്രോഗ്രാം ആണേലും കൃത്യമായിട്ട് ഇപ്പൊ അവർക്ക് അറിയാം. ഇപ്പൊ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോ പോലും സൗണ്ട് എന്താണ്, അല്ലെ എത്ര ഓച്ച് സൗണ്ട് നമ്മൾ വെക്കുന്നുണ്ട്, ഓർക്കസ്ട്ര എങ്ങനെയാണ്, എത്ര പീസ് ഓർക്കസ്ട്ര വെക്കുന്നുണ്ട്, അല്ലെ എത്ര പാട്ടുകാരുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാം. അപ്പൊ ആ ഒരു മാറ്റം ഭയങ്കരമാണ്. പിന്നെ നമ്മൾ ആ രണ്ട് സൈഡിൽ നിന്നും പാടി വന്നത് കണ്ട് പെട്ടെന്ന് നമുക്ക് അതൊരു, എനിക്കതൊരു ഭയങ്കര മാറ്റമായിട്ടാണ് എപ്പോഴും തോന്നാറുണ്ട്.
7: കാരണം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ പാടാൻ ആയിട്ട് വരുന്ന പുതിയ തലമുറയുടെ എന്തായിരിക്കും പറയാനുള്ളത്?
8: തീർച്ചയായിട്ടും നമ്മളെന്തോ, നമ്മളൊക്കെ പണ്ടോട്ടെ പാടി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ പാട്ട് പഠിക്കുന്നത്. ഇപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു സംഭവമില്ല. ഇപ്പൊ ഞാനൊക്കെ പാടുന്ന സമയത്ത് കുത്തിയിരുന്ന് നമ്മള് പാട്ട് നൊട്ടേഷൻ എഴുതി വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചില പാട്ട് നമുക്ക് മനസ്സിലാവാത്ത സംഗതിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത സാധനം, നമ്മളിപ്പം എന്നെ പാട്ട് പഠിപ്പിച്ച എന്റെ മാമൻ തന്നെയായിരുന്നു ഷുനാട് മസാർ, ഞാൻ മാമനെ വിളിച്ച് ചോദിക്കായിരുന്നു അത് എന്താണ് സംഗതി, എന്തോ പാടിയേക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ട് നമ്മള് അത്യാവശ്യം അത് അതേപോലെ ഒന്ന് പാടാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കുമായിരുന്നു, അല്ലെ ട്രൈ ചെയ്യുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഞാൻ അങ്ങനെ അധികം കാണാറില്ല. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ കേൾക്കുന്നു, ലിറിക്സ് എടുക്കുന്നു, പാടുന്നു. ഈ ഒരു പെട്ടെന്നുള്ള ഒരു സംഭവമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ എനിക്കെപ്പോഴും തോന്നാറില്ല. അപ്പൊ കുറച്ചും കൂടെ പാട്ട് കൃത്യമായിട്ട് കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിടുക്കരാണ്.
7: ആസ് എ സിംഗർ, കുറച്ച് വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് ഏതാണ്?
8: ഇഷ്ടം പോലെ വേണമെങ്കിൽ.
7: നീണ്ടൊരു ലിസ്റ്റ് ഉണ്ടെന്നോ?
8: നീണ്ട ലിസ്റ്റ്. ഈ ശരിക്കും നമ്മളെ കേൾക്കുന്ന ചില പാട്ട് ഈസി ആയിട്ട് നമുക്ക് തോന്നും കേൾക്കുമ്പോ.
7: അതെ,
8: പാടാൻ ചെലപ്പോ നല്ല പാടായിരിക്കും, ഒന്നും കാണത്തില്ല, നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര എളുപ്പമായിരിക്കും.
9: ഇത്രേ ഉള്ളോ?
8: ഈസി ആന്ന് തോന്നും. പക്ഷെ പഠിക്കാനിരിക്കുമ്പോഴത്തേനും നല്ല പാടായിരിക്കും ആ പാട്ട്. അതേപോലെ ഗാനമേളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കേൾക്കുന്ന പാട്ട് അതേപോലെ ഒരു 60-70% എങ്കിലും അതേപോലെ പാടില്ലെങ്കിൽ ആളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊരു വലിയൊരു സംഭവമാണ്. ഒരു റിയാലിറ്റി ഷോയോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ശൈലിയിൽ പാടാം. നമുക്കൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അത് ആള് എന്താ പറയുന്നത്, അത് ആ രീതിയിൽ അവർ എടുക്കും. പക്ഷെ ഗാനമേള എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ആ ഒറിജിനൽ പാട്ടിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മൾ പാടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു അക്സെപ്റ്റ് ചെയ്യത്തില്ല പാട്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പാട്ട് കേട്ടിട്ട് പഠിക്കുമ്പോൾ ഭയങ്കര പാടാണ്. അങ്ങനെ എനിക്ക് ലിസ്റ്റ് എടുക്കാൻ എന്ത് ഇഷ്ടംപോലെ പാട്ടുകാർ.
9: അങ്ങനെയുള്ള ഒരു പാട്ട് പാടാമോ?
8: എന്നെ വെള്ളം കുടിപ്പിച്ച പാട്ട്.
9: വെള്ളം കുടിപ്പിച്ച പാട്ട്?
8: ആ ഒന്നുമില്ല, കേൾക്കുമ്പോ ഭയങ്കര എളുപ്പമുള്ളതാണ്. അഴകെ
9: നമുക്ക് കേൾക്കാം.
8: ഒന്നുമില്ല, നമുക്ക് ഭയങ്കര സിമ്പിൾ. അഴകേ നീ, ഭയങ്കര എളുപ്പമുള്ള പാട്ടാണ്. ഇതിന്റെ ഫീമെയിൽ പോർഷൻ വരുന്നതിന്റെ അടുത്ത് ഒരു ചെറിയൊരു സംഗതിയുണ്ട്. ഇപ്പൊ ചിലപ്പം ഇപ്പൊ കേൾക്കുമ്പോ ചിലപ്പോ നമുക്ക് അത് എളുപ്പമായിട്ട് തോന്നും. പക്ഷെ പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു എന്നെ എന്റെ പാട്ട് സാർ എന്നെ ഞുള്ള ഒരു അത്ര പാടാത്ത സാറല്ലത്. പക്ഷെ എന്തോ എനിക്ക് ഒരു തരത്തില് പറ്റത്തില്ലായിരുന്നു. അവിടെ ആ പാട്ടിന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല.
9: ഓക്കെ, നമുക്ക് അത് തന്നെ കേക്കാട്ടോ.

0: ഇത്രയേ ഉള്ളു സാധനം.
1: എനിക്ക് അപ്പോഴേ തോന്നുന്നു കേട്ടോ ഇതായിരിക്കും സംഭവം. കാരണം നമ്മളിത് റീലിനകത്തൊക്കെ, ഇപ്പോ റീലിനകത്തൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഈ ലൈൻസ് ഇങ്ങനെ വരാറുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി ഇത് തന്നെയായിരിക്കും സാധനം.
0: ഇത് എപ്പോഴും ഞാനിത് പൈ പാട്ട് ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ഞാനിത് പെട്ടെന്ന് ഓർക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉണ്ടായി, നമ്മൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പാടും.
1: നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, ക്ലാസ്സിൽ ബാക്കി എല്ലാ കുട്ടികൾക്കും സിമ്പിൾ ആയിരിക്കും, ആ സാധനം ആയിരിക്കും നമുക്ക് ഏറ്റവും ടഫായിട്ട് വരുന്നത്. ഇതൊക്കെ ഇവരൊക്കെ എങ്ങനെ ഇത് എളുപ്പം ഇത് പഠിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.
0: ചിലപ്പോ ഇതിലും ഭയങ്കര ടഫായിട്ട് നോർമലി എല്ലാവർക്കും തോന്നുന്ന ഒരുപാട് ചിലപ്പോ നമ്മൾ പെട്ടെന്ന് പഠിക്കും, അത്ര ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല, പെട്ടെന്ന് ഇരുന്ന് പഠിക്കും. പക്ഷെ ഇതുപോലെ ഏതെങ്കിലും ചെറിയൊരു സാധനങ്ങളെ പെട്ടായിരിക്കും കുറെ തബ്ലെട്ട്. ഇത് ഞാൻ മറക്കില്ല.
1: ഓക്കെ, അപ്പൊ ഒരു 8 വയസ്സ് തൊട്ട് സംഗീതം പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ എന്തായാലും യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്?
0: ശരിക്കും കോളേജിൽ ഞാൻ അങ്ങനെ യൂത്ത് ഫെസ്റ്റിലൊന്നും പങ്കെടുത്തിട്ടില്ല. കാരണം ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു, പ്രോഗ്രാമിന്റെ നല്ല തിരക്കുള്ള സമയമായിരുന്നു എനിക്കത്. സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് എല്ലാത്തിനും ഉണ്ടായിരുന്നു, ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക് ആയിരുന്നു എനിക്ക് മെയിൻ ആ സമയത്ത്, എല്ലാം ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. ലൈറ്റ് മ്യൂസിക്കിന് ഒരു തവണ എനിക്ക് സ്റ്റേറ്റിൽ 3rd ഉണ്ടായിരുന്നു.
1: അപ്പൊ ഈ പാട്ടല്ലാതെ മറ്റേതെങ്കിലും മേഖലയിൽ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ?
0: എനിക്ക് ശരിക്കും പാട്ടല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു ഓർമ്മ വെച്ച സമയം തൊട്ട് പാട്ടിനകത്ത് മാത്രമായിരുന്നു. പിന്നെ എന്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, പാടി തുടങ്ങിയ സമയം തൊട്ട് പ്രൊഫഷണലി പാടാൻ തുടങ്ങി. അതായത് നമ്മൾ അതിലോട്ട് എത്തിപ്പെടാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും വന്നില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനകത്തോട്ട് അങ്ങ് ആയിപ്പോയി. പിന്നെ ഈ പാടി തുടങ്ങി അപ്പം തൊട്ട് തന്നെ ഇങ്ങനെ ഓരോ ട്രൂപ്പുകൾ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയതുകൊണ്ട് വേറെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്
1: ചിന്തിക്കേണ്ടി വന്നിട്ടില്ല.
0: പിന്നെ ഞാൻ തന്നെ എപ്പോഴും പറയും വേറെ ഒന്നും എനിക്കറിയില്ല.
1: അത് ഞാനും പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, എനിക്കറിയില്ല, വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് ഞാനും പറയാറുണ്ട്.
0: ഞാൻ എന്റെ ഹസ്ബൻഡോട് എപ്പോഴും പറയും, പാട്ട് എന്ന് പറയുന്ന ഒരു സാധനം നിർത്തീരാണെന്നുണ്ടെങ്കിൽ വേറൊന്നും എനിക്കറിയില്ല കേട്ടാ, വേറെ ഒരു എന്നെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല.
1: ഓക്കെ, അപ്പോ നമുക്ക് ഫാമിലി കാര്യങ്ങളിലേക്ക് പോകാം. വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: എന്റെ വീട്ടില് പപ്പ മരിച്ചുപോയി. പപ്പ അടൂർ SA ആയിരുന്നു, പോലീസിലായിരുന്നു വർക്ക് ചെയ്തത്. പപ്പ മരിച്ചു, ഇപ്പൊ 12 വർഷമായി. അമ്മയുണ്ട്, ബ്രദർ ഉണ്ട്, ബ്രദറിന്റെ വൈഫുണ്ട്, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, ബ്രദറിന്റെ മോനും ഉണ്ട്.
1: ഓക്കെ, അപ്പൊ മോൻ എങ്ങനെ പാട്ടൊക്കെ പാടും?
0: മോന് ഇപ്പൊ 6 വയസ്സായിട്ടേ ഉള്ളൂ. ആ ഇപ്പൊ അത്യാവശ്യമൊക്കെ ഒന്ന് മൂളിയൊക്കെ
1: തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നു?
0: ഹസ്ബൻഡ് സൗണ്ട് എഞ്ചിനീയർ ആണ്.
1: സൗണ്ട് എഞ്ചിനീയർ ആണ്, സിംഗറുമാണ്. ഈ ഒരേ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുമ്പോ അതൊരു രസമായിരിക്കും അല്ലേ?
0: നമ്മളെ കുറെ ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഇതാണ് നമ്മുടെ ഫീൽഡ്, ഇപ്പൊ നമ്മളെ രാത്രിയിലൊക്കെ ആണ്.
1: ശരിയാണ്, നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം.
0: അങ്ങനെ ഇതാണ് നമ്മളെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല, നമ്മുടെ ജോലി ഇതാണ്, ഇതിന്റെ ഭാഗം ഇങ്ങനെയാണ്, അതൊന്നും വേണ്ടി വന്നിട്ടില്ല. അതെനിക്കൊരു
2: തീർച്ചയായിട്ടും കൂടെയുള്ളത് ഞാൻ ഗോപികയാണ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് സിംഗറായ നാൻസി സനലാണ്.
3: നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ

0: അപ്പൊ
1: ചേട്ടൻ പാട്ടൊക്കെ പാടും, സ്റ്റേജ് പെർഫോമർ ആണ്. എന്താണ് ചേട്ടന്റെ പേര്?
2: ചേട്ടന്റെ പേര് സനിൽ.
1: നിങ്ങൾ രണ്ടുപേരും കൂടി ഡ്യുവറ്റ് ഒക്കെ പാടിയിട്ടുണ്ടോ?
2: ഇഷ്ടം പോലെ.
1: ഓക്കെ, നമുക്കിനി മറ്റൊരു പാട്ടിലേക്ക് കൂടി പോയാലോ?
2: തീർച്ചയായിട്ടും. എനിക്ക്
1: ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന പാട്ട്
2: ജാനകിയമ്മയുടെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം.
1: ഓക്കെ, പാടിക്കോളൂ.

0: ഓടുമോ നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ.
1: ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിങ്ങനെ സംസാരിക്കാനല്ല തോന്നുന്നു, ഈ പാട്ടിങ്ങനെ നിർത്താതെ കേട്ടുകൊണ്ടിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മളെ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് സ്ട്രെസ്സും നമ്മുടെ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള മാനസികമായിട്ട് നമ്മളെ ഉല്ലാസം തരുന്ന ഒരു സംഭവമാണ് പാട്ടെന്ന് പറയുന്നത്. ഈ പാട്ടുകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഈ പാട്ടിൽ എനിക്ക് കേൾക്കണ്ട അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും പാട്ടുണ്ടോ, ഒരു അപ്രിയ ഗാനമുണ്ടോ?
2: ഈ ചില തെലുങ്ക്, ശരിക്കും നമ്മളങ്ങനെ പറയുന്നത് തന്നെ ദോഷമാണെന്ന് നമ്മുടെ ഇതല്ലേ, ചില തെലുങ്ക് പാട്ടുകൾ കേൾക്കുമ്പോ എനിക്ക് ഈ പറയുന്ന മാതിരി അത് എനിക്ക് പാടാനുള്ള ബുദ്ധിമുട്ടുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു മടുപ്പ്
1: തോന്നുന്നു.
2: പാടാറില്ല അങ്ങനെയുള്ള പാട്ട്,
1: അങ്ങനെ പാടാറില്ല
2: മാക്സിമം ഞാൻ ഒഴിവാക്കും. പിന്നെ ചില സമയത്താണെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എന്തായാലും പാടി പറ്റുമല്ലോ.
1: അപ്പൊ ഈ മലയാളവും തമിഴും അല്ലാതെ തെലുങ്ക് കന്നഡ പാടാറുണ്ട് അല്ലേ?
2: ഹിന്ദി പാടാറുണ്ട്.
1: അപ്പൊ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു പാട്ട്, എന്തായാലും ഇതെല്ലാ പാട്ടും ഞാൻ പാടിച്ചിട്ട് വിളിക്കുന്നു. ഓക്കെ, ആദ്യം നമുക്ക് ഹിന്ദിയിലേക്ക് പോകാം. ഹിന്ദിയിൽ നിന്നൊരു പാട്ട് വരട്ടെ.
2: ഹിന്ദിയില് ഹിന്ദി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലതാജിയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഏതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ലതാജിയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ എനിക്ക് പാടുന്നതിനെക്കാട്ടിലും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്.
1: അതെനിക്ക് പാട്ടറിയാത്തോണ്ടാണ് കേട്ടോ, ഞാൻ കേൾക്കാൻ ഇഷ്ടമാണ്.
2: എനിക്ക് പൊതുവെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതിങ്ങനെ പാടി നോക്കുന്നതിനെക്കാട്ടിലും എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇങ്ങനെ ലതാജിയുടെ പാട്ടുകളൊക്കെ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. ലതാജിയുടെ ഒരു പാട്ട്.

0: ഓക്കെ, അപ്പോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മലയാളമാണ് കൂടുതലും ചൂസ്
1: അതെ.
0: ചെയ്യാറുള്ളത് അല്ലെ? അപ്പോ ഈ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഒക്കെ പാടാറുണ്ടോ അല്ലാതെ?
1: ആ പാടാറുണ്ട്, അല്ലാണ്ട് ഇതെല്ലാം പാടാറുണ്ട്.
0: മുമ്പ് പാട്ടുകളെല്ലാം ബൈഹാർട്ട് ചെയ്തായിരുന്നു പഠിക്കുന്നത്. ഇപ്പോഴും ബൈഹാർട്ട് ചെയ്ത് തന്നെയാണോ പഠിക്കുന്നത്,
1: ഇല്ല ഇല്ല
0: നോക്കിയാണോ
1: ഇല്ല,
0: പാടാറുള്ളത്?
1: ഇപ്പൊ കൂടുതൽ നോക്കിയാ പാടുന്നത്.
0: നോക്കി പാടാറുണ്ട്.
1: ഇപ്പൊ അതിലൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പൊ നോക്കിയാ പാടുന്നത്.
0: പണ്ട് ഈ നമ്മള് റേഡിയോയിൽ കേട്ട് അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡറിൽ ഈ പാട്ടിട്ട് പോസ് ചെയ്ത് പോസ് ചെയ്ത് നമ്മളിങ്ങനെ വരികൾ എഴുതി എടുക്കാറുണ്ട്.
1: അതാ ഞാൻ പറഞ്ഞത്, പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് കൊണ്ട് നമ്മളത് ബൈഹാർട്ട്, നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബൈഹാർട്ടായി പോകാറുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പാടില്ലാത്തതുകൊണ്ട്
0: അപ്പോഴേ മൊബൈൽ
1: അപ്ലൈ എടുക്കുന്നു,
0: കിട്ട
1: ലിറിക്സ് എടുക്കുന്നു, നോക്കുന്നു, പാടുന്നു. പക്ഷെ ചില പുതിയ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ബൈഹാർട്ട് ചെയ്ത് പാടിയവര് ഒരു പല പലരും അപ്പൊ എന്റെ കൂടെ പാടുന്ന പല കുട്ടികളാണെങ്കിലും ബൈഹാർട്ട് ചെയ്താണ് പാടുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കിപ്പത് പറ്റുന്നില്ല. ചില എന്റെ അടുത്ത് ഹസ്ബൻഡ് പറയുന്നത് പ്രായമാവുന്നൊരു വിഷയമാണ്, ചിലപ്പോ അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കും. ഇല്ല ഇപ്പൊ നോക്കിയാ പാടുന്നത്.
0: ശരിക്കും ഈ ബൈഹാർട്ട് ചെയ്ത് പാടുന്നത് തന്നെ നല്ലതല്ലേ, നമുക്ക് അതിൽ മുഴുകി നിന്ന് പാടാൻ.
1: ബൈഹാർട്ട് ചെയ്യുമ്പം മാത്രല്ലട, നമ്മൾ ആ പാട്ടിന്റെ ഡീറ്റെയിൽഡ് സാധനങ്ങളൊക്കെ നമുക്ക് ഓർമ്മ കാണും. എപ്പോഴും ഏത് സമയത്ത് ചോദിച്ചാലും ആ പാട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ പാടുന്ന പാട്ട് ചിലപ്പോ ഒരു രണ്ടു വർഷം മുന്നേ പാടിയ ഒരു പാട്ട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കല്ല, ഒരുവിധം ആർക്കും ചിലപ്പോ അറിയത്തില്ല പെട്ടെന്ന് നമ്മളോട് പറയുമ്പോ. പക്ഷെ കുറെ വർഷം മുന്നേ പാടിയ പാട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ കാണും. അതെനിക്ക് തോന്നി പഠിക്കുന്നതിനകത്ത് ഒരു വ്യത്യാസമാണെന്ന് തോന്നി.
0: പറഞ്ഞുകൊണ്ട് പ്രായം ഒരു ഘടകമായിരിക്കും,
1: ഒരു ഘടകമാണ്
0: അതുകൊണ്ട് കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ കുറെ നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കാണ്, നമുക്കിനി ലാസ്റ്റ് ഒരു പാട്ടിലേക്കും കൂടി പോയാലോ?
1: ഉറപ്പായിട്ടും. ഇനിയിപ്പം ഇപ്പോഴത്തെ ജനറേഷനിലെ ഏറ്റവും നല്ല പാട്ടുകാരെന്ന് എല്ലാരും പറയുന്ന ശ്രേയ ഘോഷാലിന്റെ ഒരു പാട്ട് തന്നെ.
0: തീർച്ചയായിട്ടും.

0: സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കൊറേ സമയം നല്ല പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു, കുറച്ച് എനിക്ക് ചിരിക്കാനും പറ്റി. ഓക്കെ, അപ്പോ ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിലേക്ക് എത്താൻ കഴിയട്ടെ, ഒരുപാട് പാട്ടുകൾ പാടാൻ കഴിയട്ടെ, മനോഹരമായി പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നാൻസി സണ്ണലാണ്, ഒരു സ്റ്റേജ് പെർഫോമറാണ്. അപ്പോ ആശംസകൾ.
1: താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഇപ്പം രണ്ടാമത് ഞാനിങ്ങനെ ഇരിക്കാൻ കാരണമായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട്. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എന്ന് പറയുന്നത് അമ്മയുടെ ഒരുപാട് വർഷങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാനെന്ന് പറഞ്ഞൊരു പാട്ടുകാരി തന്നെ ഉണ്ടായത്. ഇപ്പം ഞാനിവിടെ ഒക്കെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഫാമിലിയെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ അമ്മ, അതേപോലെ തന്നെ എന്റെ ബ്രദർ, അപ്പൊ എന്റെ ഞാൻ മാരീഡ് ആയിട്ട് പോലും എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടായിട്ട്, എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും എത്തണം അല്ലെങ്കിൽ എനിക്കൊരു നല്ല പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്റെ ബ്രദർ, ബ്രദറിന്റെ വൈഫ്, അവൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഐ ജി നിഷാന്തിന്റെ ഗൺമാനാണ്. പക്ഷെ അവന്റെ തിരക്കുകൾക്കിടയിലും അവൻ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് തോന്നുന്നു അവന്റെ ഫാമിലിയെക്കാട്ടി അവൻ നോക്കുന്ന എന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡ്, എന്റെ എല്ലാ എന്താ പറയണ 7 വർഷം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ 7 വർഷത്തിനിടയ്ക്കും എന്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിൽ എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുവന്നതാണ്. അപ്പൊ അവർക്കുള്ള ഒരു താങ്ക്സ് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഇവിടെ നിന്നല്ല, ഞാൻ എന്റെ ലൈഫിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്നും ആയിട്ടുണ്ടെങ്കിൽ അത് അവര് കാരണം മാത്രമാണ്. അപ്പൊ അവരോട് എനിക്ക് ജീവിതത്തിൽ തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ടീമുണ്ട്, വേദ എന്ന് പറഞ്ഞ. ഞാൻ രണ്ടാമത് പാടി തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യമായിട്ടൊരു വീണ്ടും രണ്ടാമത് ഞാൻ പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്കൊരു സ്റ്റേജ് തരുന്നത്, എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് തരുന്നത് അവരാണ്. അപ്പൊ അവരോടുള്ള നന്ദി എനിക്ക് ഒരിക്കലും, എന്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് പറയുമ്പോൾ എനിക്ക് അവരെ പറയാണ്ടിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ശ്രീമോൻ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഗോവയോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇത്രയും നേരം വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റി, ഭയങ്കര ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ പ്രിയ ചേച്ചി, പ്രിയ ചേച്ചി കാരണമാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു. അപ്പോ വീണ്ടും നമുക്ക് കാണാം ഒരുപാട് പാട്ടുകളിലൂടെ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് ജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് ആൻഡ് ജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG-Wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോകുമോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ਗੱਲ ਸੁਣੇ ਤੇਰੇ
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ஆட கட்டல.
1: Stay tuned, stay happy with the Radio 91.2.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന്, ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോവോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
8: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
2: പിന്നെ തീർച്ചയായും വാങ്ങണം.
1: എവിടെ നിന്ന് വാങ്ങാനാ?
2: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
1: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
2: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സ് കയറിയ സാധനങങ്ങൾ വാങ്ങിയവർ അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
6: താൻ ഒറ്റയ്ക്ക് പോകുമോ?
5: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
7: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മൈൽ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: You and the radio 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകും.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർദ്ധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപ 65 പൈസയും ഡീസലിന് 101

0: ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂളിൽ തുടക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും ഐടി സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള പ്ലസ് 1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർകട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
0: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ

ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-ാം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161615.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 PM.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എൻ്റെ റേഡിയോ 91.2.

0: താം തരകട ധീം തരകട തോം തരകട നം തരകട തത്തരകട ദിത്തി തരകട തോം തോം തരകട നം നം തരകട
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 PM. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: പാട്ടുകളുമായി ഇത് എൻ്റെ റേഡിയോ 91.2.

താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 ജഗന ജഗന ദാ ജഗ ജഗ നഗ ജഗന ജഗന ദാ ജഗ ജഗ

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മള് ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.
4: അഭിനയരാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണയ്യനെയാക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ ആയർദം മായ നീ

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ഓർക്കുവാനായി എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാതെ ഒരു മഴയും പെയ്തു തോരുന്നില്ല. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ.

പെട്ടെന്നാണ് കാലാവസ്ഥയൊക്കെ മാറിയത്. മഴ ഇന്ന് മനോഹരമായ ഒരു ഭാവമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭീകരഭാവങ്ങൾക്കപ്പുറത്ത്. മഴക്കവിതകളും മഴപ്പാട്ടുകളുമൊക്കെ മനസ്സിനെ തണുപ്പിക്കുന്ന മനോഹരമായ ചിന്തകളും ആശയങ്ങളുമൊക്കെ ഇന്ന് വായിക്കാനും കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. മഴയുടെ ഭാവങ്ങളിലും മഴത്തുള്ളികളിലും പ്രണയം കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിയെ തണുപ്പിക്കുന്നത് പോലെ മനസ്സിൻ്റെ ചിന്തകളെ തണുപ്പിച്ച് ഭാവസാന്ദ്രമാക്കുന്ന പ്രകൃതി പ്രതിഭാസമൊക്കെ മഴയെക്കുറിച്ച് പറയുന്നവരുണ്ട്. എന്നാലേ, ഒരു കാലത്ത് മഴ അങ്ങനെ ആയിരുന്നില്ല. അത് വളരെ ഭീകരമാമിതം മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ചോർന്നൊലിക്കുന്ന വീടുകൾ, വല്ലാത്ത കെടുതിയുടെ പഞ്ഞക്കാലം, രോഗങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന വ്യത്യസ്തമായ രീതി. ഇന്ന് കരുതലോ വായ്പയോ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് നിന്നുകൊണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുന്നത് കൗതുകരമാണ്, വിചിത്രമാണ്. അതിനെക്കുറിച്ച് പറയാം. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ചോർന്നൊലിക്കുന്ന കൂരയും, അത് കെട്ടിമേയാൻ പോലും മാർഗമില്ലാതെ പാത്രങ്ങൾ മാറി മാറി വെച്ച് ഇരട്ടത്തുറങ്ങുന്ന മക്കൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമില്ലാതിരുന്ന് വെള്ളം പാത്രത്തിൽ നിറയ്ക്കുകയും കളയുകയും ചെയ്ത ഒരു കാലത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സിനിമയിൽ കാണിച്ചാൽ പോലും അതൊക്കെ സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കുമെന്നാണ് പുതിയ തലമുറ വിലയിരുത്തുക. എന്നാൽ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. മഴക്കാലത്തെക്കുറിച്ച് ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കകത്തോ മറ്റുള്ള സ്ഥലങ്ങളിലിരുന്ന് ചിന്തിക്കുമ്പോൾ പഴയ കാലം അങ്ങനെയായിരുന്നില്ല. ചോർച്ച വളരെ സാമാന്യം വൽക്കരിച്ച രീതിയിലായിരുന്നു കണ്ടിരുന്നത്. കൊട്ടിലുകളും അതുപോലെയുള്ള അത്തരം കൂരകളും കൂടാതെ തന്നെ ഒരു 99% വീടുകളും ഓടിട്ടതായിരുന്നു. ഓടിൻ്റെ ഇടയിലൂടെ ചോർച്ച സ്വാഭാവികമായിരുന്നു. ആ സാഹചര്യങ്ങളിൽ ഇണങ്ങി ജീവിക്കേണ്ടി വന്ന മനുഷ്യൻ്റെ ഭൂതകാലം ഇന്ന് മഴക്കാലത്ത് നിന്ന് ഓർക്കുമ്പോൾ ഏറെ കൗതുകരമാണ്. അതെ, അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു. ഇന്നുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. മഴക്കാലം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അതിനായി കരുതി വെച്ച മനുഷ്യരുടെ കാലം. ഇടയ്ക്ക് കോവിഡ് വന്നപ്പോൾ നമ്മൾ പേടിച്ചില്ലേ? ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആകെ പേടിച്ചത് ആ ദിവസങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ മുൻതലമുറയുടെ കാലത്ത് എല്ലാ വർഷവും ഇതുപോലെ പേടിച്ചൊരു കാലമായിരുന്നു മഴക്കാലം. ആ മഴക്കാലത്തിൻ്റെ കഷ്ടപ്പാടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഓർക്കാൻ കഴിയുന്ന ഒത്തിരി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്നത്തെ കഷ്ടപ്പാടിൻ്റെ ആ ഓർമ്മകൾ അവരുടെ ഭാവനയ്ക്കായി വിടുന്നു. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ചോർന്നൊലിക്കുന്ന കൂരയും, അത് കെട്ടിമേയാൻ പോലും മാർഗമില്ലാതെ പാത്രങ്ങൾ മാറി മാറി വെച്ച് ഇരട്ടത്തുറങ്ങുന്ന മക്കൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമില്ലാതിരുന്ന് വെള്ളം പാത്രത്തിൽ നിറയ്ക്കുകയും കളയുകയും ചെയ്ത ഒരു കാലത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സിനിമയിൽ കാണിച്ചാൽ പോലും അതൊക്കെയും സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കുമെന്നാണ് പുതിയ തലമുറ വിലയിരുത്തുക. എന്നാൽ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. മഴക്കാലത്തെക്കുറിച്ച് ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കകത്തോ മറ്റുള്ള സ്ഥലങ്ങളിലിരുന്ന് ചിന്തിക്കുമ്പോൾ പഴയ കാലം അങ്ങനെയായിരുന്നില്ല. ചോർച്ച വളരെ സാമാന്യവൽക്കരിച്ച രീതിയിലായിരുന്നു കണ്ടിരുന്നത്. കൊട്ടിലുകളും അതുപോലെയുള്ള അത്തരം കൂരകളും കൂടാതെ തന്നെ ഒരു 99% വീടുകളും ഓടിട്ടതായിരുന്നു. ഓടിൻ്റെ ഇടയിലൂടെ ചോർച്ച സ്വാഭാവികമായിരുന്നു. ആ സാഹചര്യങ്ങളിൽ ഇണങ്ങി ജീവിക്കേണ്ടി വന്ന മനുഷ്യൻ്റെ ഭൂതകാലം ഇന്ന് മഴക്കാലത്ത് നിന്ന് ഓർക്കുമ്പോൾ ഏറെ കൗതുകരമാണ്. അതെ, അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു. ഇന്നുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. മഴക്കാലം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അതിനായി കരുതി വെച്ച മനുഷ്യരുടെ കാലം. ഇടയ്ക്ക് കോവിഡ് വന്നപ്പോൾ നമ്മൾ പേടിച്ചില്ലേ? ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആകെ പേടിച്ചത് ആ ദിവസങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ മുൻതലമുറയുടെ കാലത്ത് എല്ലാ വർഷവും ഇതുപോലെ പേടിച്ചൊരു കാലമായിരുന്നു മഴക്കാലം. ആ മഴക്കാലത്തിൻ്റെ കഷ്ടപ്പാടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഓർക്കാൻ കഴിയുന്ന ഒത്തിരി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്നത്തെ കഷ്ടപ്പാടിൻ്റെ ആ ഓർമ്മകൾ അവരുടെ ഭാവനയ്ക്കായി വിടുന്നു. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ദേ പുറത്തേക്കൊന്ന് നോക്കി. ഓർമ്മകളെ ചെയ്തി ഒരേ സ്ഥലത്ത് കിളിച്ചു നിൽക്കുന്ന ഒരു തെങ്ങ് നനയുന്നില്ലേ? പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോഴും അതിനുള്ളിലുമുണ്ട് ഒരാത്മാവ് കിടന്ന് നനയുന്നുണ്ടാവും. അങ്ങനെ അവരൊക്കെയും ജീവിതകാലത്തും അതുപോലെ നനയുകയും വിയർക്കുകയും ചെയ്തവരാണ്. നമ്മളനുഭവിച്ച സന്തോഷത്തിൻ്റെ ദൃശ്യമാധ്യമങ്ങളോ യാത്രകളുടെ കൗതുകങ്ങളോ തിളക്കമാർന്ന വസ്ത്രങ്ങളോ അവർക്ക് ധരിക്കാനായിട്ടില്ല. അവരുടെ കൂടപ്പുറപ്പായത് കണ്ണുനീരുണങ്ങാത്ത കണ്ണുകളോ ചുക്കിച്ചുണഞ്ഞ ശരീരവും തഴമ്പിച്ച കൈകളും പാടുവീണ ദേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമാണ്. അവർക്കൊന്നും സൺസ്ക്രീനെ കുറിച്ച് അറിയില്ലായിരുന്നു. അവർക്കൊന്നും സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ചും അറിയില്ലായിരുന്നു. ചിലപ്പോൾ ഒരു പുതുവസ്ത്രം അണിഞ്ഞത് ഒരോണത്തിനോ പെരുന്നാളിനോ മാത്രമായിരുന്നു. അവരുകൊണ്ട് വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ തണൽ. അവരുടെ ശരീരത്തിൽ വീണ മഴത്തുള്ളികളുടെ തണുപ്പാണ് നമ്മളിന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ തണുപ്പ്. മഴയെ അവരെ സഹായിച്ചിട്ടില്ലെന്ന് പറയാനാവില്ല. മഴയെ അവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം മഴയത്ത് കരഞ്ഞപ്പോൾ അത് കണ്ണുനീരാണെന്ന് ഒരുപാട് പേർ അറിഞ്ഞില്ല. അത് മഴത്തുള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ മഴത്തുള്ളികൾ അവരെ സഹായിച്ചിട്ടുണ്ടാകും. ആ ഓർമ്മകൾ കൂടി ഈ സ്വസ്ഥമായ തണുപ്പിൻ്റെ നിമിഷങ്ങളിൽ ഓർക്കാം. ചുറ്റുപാടിൽ കാണുന്ന വർണ്ണപ്രഭയിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യവികാരം മാത്രമല്ല പ്രണയം. നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും ഉണർത്തിയ ഒരു തലമുറ ഓർക്കുന്നതും ഒരു പ്രണയമാണ്, കണ്ണീരണിയുന്ന പ്രണയം. ആ പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ കൂടി ഈ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ. ഹൃദയത്തിൽ നിറയെ

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസവും വിവേകവും തെറ്റിദ്ധരിച്ചു പോകരുത്. വിദ്യാഭ്യാസം നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിവ് ശേഖരിക്കലാണ്, അറിവ് നമ്മളിലേക്ക് എത്തിക്കലാണ്. ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രകൃതിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിവേകം വേറിട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവേകമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുമില്ല. വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമേറെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വെറും ഇഡിയറ്റായി ജീവിക്കുന്ന കുറേ പേരുമുണ്ട്. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ ഇഡിയറ്റല്ലാതാകുന്നില്ല. വിവേകിയാകണമെങ്കിൽ ഉന്നത ബിരുദവും ഗവേഷണ ബിരുദവും ഒന്നും വേണമെന്നുമില്ല. സാധാരണ മനുഷ്യർക്കും വിവേകിയാകാം, അവർക്കും അവരുടെ ചുറ്റുപാടുകളെയും അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡിഗ്രി വെച്ച് ആരെയും അളക്കരുത്. പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേണം നാം തിരിച്ചറിയാൻ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോകുമോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
4: താൻ ഒറ്റയ്ക്ക് പോവോ?
3: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 May തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.

നിമിഷവും കേൾക്കൂ ഏറ്റ റേഡിയോ 91.2. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.